നമസ്കാരം, സുപ്രഭാതം. ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 MHz. ഇന്ന് കൊലവർഷം 1201, ഇടവം 5, 2026 മെയ് 19, ചൊവ്വാഴ്ച. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 58 മിനിറ്റും 4 സെക്കൻഡും. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോയുടെ ഇന്നത്തെ പ്രക്ഷേപണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5.

0: 107.5 മെഗാഹെർട്സ് മ്യൂസിക്കലി യുവേഴ്സ്. ന്യൂസ് റെയിൻബോ.
1: നമസ്കാരം, റെയിൻബോ വാർത്തകൾ. ഈ മാസം 29 സംസ്ഥാനത്തെ UDF ഗവൺമെന്റിന്റെ നയപ്രഖ്യാപനം നടത്താൻ ഇന്നലെ ചേർന്ന ആദ്യ മന്ത്രിസഭായോഗം ഗവർണർക്ക് ശുപാർശ നൽകി. ഈ മാസം 21-22 തീയതികളിൽ ഇതിനായി പ്രത്യേക സമ്മേളനം വിളിക്കാനും ഗവർണറോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ നിയുക്ത MLA മാരുടെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ. പ്രോടേം സ്പീക്കർ ജി സുധാകരന് മുന്നിലായിരിക്കും പുതിയ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. വെള്ളിയാഴ്ച സ്പീക്കർ തെരഞ്ഞെടുപ്പും നടത്തും. 5 രാജ്യങ്ങളിലെ സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് ഇറ്റാലിയൻ തലസ്ഥാനമായ റോമിലെത്തും. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുടെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്കെതിരായ ആരോപണം അന്വേഷിക്കുന്ന ജഡ്ജിമാരുടെ അന്വേഷണ സമിതി ലോക്സഭാ സ്പീക്കർ ഓം ബിർലയ്ക്ക് റിപ്പോർട്ട് കൈമാറി. അന്വേഷണ റിപ്പോർട്ട് പാർലമെന്റിന്റെ ഇരുസഭകളിലും മേശപ്പുറത്ത് വയ്ക്കും. കോംഗോയിലും ഉഗാണ്ടയിലും കണ്ടെത്തിയ എബോള വൈറസ് രോഗസാഹചര്യം ഇന്ത്യ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് ആരോഗ്യമന്ത്രാലയം. രോഗത്തിന്റെ ഗുരുതരാവസ്ഥയും സ്വീകരിക്കേണ്ട മുൻകരുതലും മന്ത്രാലയം ICMR അടക്കം വിദഗ്ധ സമിതികളുമായി ചർച്ച ചെയ്തു. ഇറാനെതിരെ നടത്താനിരുന്ന സൈനികാക്രമണം ഗൾഫ് രാജ്യങ്ങളുടെ ആവശ്യപ്രകാരം തൽക്കാലം മാറ്റിവച്ചിരിക്കുകയാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഖത്തർ അമീറും സൌദി രാജകുമാരനും UAE പ്രസിഡന്റും ആക്രമണം മാറ്റിവയ്ക്കാൻ അഭ്യർത്ഥിച്ചതായി ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ അറിയിച്ചു. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. IPL ക്രിക്കറ്റ് മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ചെന്നൈ സൂപ്പർ കിങ്സിനെ 5 വിക്കറ്റിന് തോൽപ്പിച്ചു. ഇന്ന് രാജസ്ഥാൻ റോയൽസ് ലക്നൌ സൂപ്പർ ജയൻസിനെ നേരിടും. വാർത്തകൾ സമാപിച്ചു.
0: ന്യൂസ് റെയിൻബോ.

ഹലോ, നമസ്തേ, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അതെ, ഒരു കാര്യം പറയട്ടെ, ഇന്നലെ വിഷമം തോന്നിച്ച എന്തെങ്കിലും സംഗതികളൊക്കെ ഇപ്പോൾ മനസ്സിലുണ്ടോ? അത് മനസ്സിലിട്ടുണ്ട്, നടക്കണ്ട കേട്ടോ, ഒക്കെ ഡിലീറ്റ് ചെയ്തോളൂ. കാരണം ഇന്ന് സൂര്യൻ ഉദിച്ചതോടെ നമ്മുടെ ഇനിയുള്ള ലൈഫിലെ ആദ്യ ദിവസമാണ് തുടങ്ങിയിരിക്കുന്നത്. അവിടെ നല്ലത് മാത്രമേ ഉള്ളൂ, ഇവിടെയും നല്ലത് മാത്രമേ ഉള്ളൂ. And yes, ellavarkum warm welcome to our morning show Bed Coffee with me Suresh Kanirekkad. നിസാരം എന്ന് പറഞ്ഞ് ശ്രദ്ധിക്കാതെ ഒന്നും വിട്ടു കളയരുത് എന്ന് പറയാറില്ലേ? കാരണം എന്താണ്? നിസാരം എന്ന് നമ്മൾ കരുതുന്ന കാര്യങ്ങൾ നന്നായി ചെയ്താലേ സാരമായ കാര്യങ്ങളും ഭംഗിയായി ചെയ്യാൻ

കഴിയൂ. ഓക്കെ, ഒരു ചെറിയ കഥ കേട്ടോളൂ. ലോകപ്രശസ്തനായ മൈക്കൽ ആഞ്ചലോ ഒരു ശില്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് കാണാൻ ചെന്നു. ഒരു സുഹൃത്ത് സന്ദർശനം. മൈക്കൽ ആഞ്ചലോ ജോലിയിൽ മുഴുകിയിരിക്കുകയായിരുന്നു. സുഹൃത്ത് അടുത്തു വന്നതൊന്നും പുള്ളിക്കാരൻ അറിഞ്ഞില്ല. ഇദ്ദേഹം ശില്പത്തിൻ്റെ മൂക്കായിരുന്നു ഒരുക്കിക്കൊണ്ടിരുന്നത്. കൂട്ടുകാരൻ എന്ത് ചെയ്തു? ഇദ്ദേഹത്തെ ശല്യപ്പെടുത്തണ്ട എന്ന് വിചാരിച്ച് തിരിച്ചു പോന്നു. പിന്നെ വരാലോ, ജോലി നടക്കട്ടെ എന്ന് വിചാരിച്ച്. കുറേ സമയം കഴിഞ്ഞ് വൈകിട്ടായപ്പോൾ വീണ്ടും ചെന്നു. അപ്പോഴും ഇദ്ദേഹം പ്രതിമയുടെ മൂക്ക് ശരിയാക്കിക്കൊണ്ടിരിക്കുന്നു. കൂട്ടുകാരന് ചിരി വന്നു. അയാൾ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു, അല്ല, ഈ പ്രതിമയുടെ മൂക്ക് പിടിച്ചുകൊണ്ട് രാവിലെ മുതൽ ഇരിക്കുന്നതാണല്ലോ, എന്തിനാ ചങ്ങാതി ഇങ്ങനെ സമയങ്ങളെന്നെ. അപ്പോഴാണ് മൈക്കൽ ആഞ്ചലോ ആളെ കാണുന്നത്. അദ്ദേഹം ഉടനെ പറഞ്ഞു, അതേ, ഞാൻ ഈ പ്രതിമയുടെ മൂക്ക് കുറച്ചുകൂടി മിനുക്കി ഭംഗിയാക്കുമായിരുന്നു. ഇനി ചുണ്ടും പുരികവും കണ്ണുകളും ഒക്കെ കൂടുതൽ മിനുക്കാനുണ്ട്. അപ്പോൾ സുഹൃത്തിൻ്റെ ചോദ്യം, ഇതെല്ലാം നിസാര കാര്യങ്ങളല്ലേ എന്ന്. ശില്പി പറഞ്ഞു, അതെ, നിസ്സാരമാണ്. പക്ഷേ ഒരു കാര്യം ഓർക്കണം, ചില നിസ്സാര കാര്യങ്ങളാണ് പൂർണ്ണത ഉണ്ടാക്കുക. പക്ഷേ പൂർണ്ണത എന്നത് ഒട്ടും നിസ്സാരമല്ല. യെസ്, സിംഹത്തിനെ കുറിച്ച് പറയുന്നത് കേട്ടിട്ടില്ലേ? ഒരു ആനയെ കീഴ്പ്പെടുത്താനും ഒരു മാനിനെ കീഴ്പ്പെടുത്താനും സിംഹം ഒരേ വിധമാണ് തയ്യാറെടുക്കുന്നത് എന്ന്. അതായത്, ഏത് കാര്യമായാലും, സാരമാവട്ടെ നിസ്സാരമാവട്ടെ, അതിൽ പരിപൂർണമായ ശ്രദ്ധയും ഡെഡിക്കേഷനും വേണം എന്ന് തന്നെ അർത്ഥം. പ്രിയപ്പെട്ടവർ, കേട്ടുകൊണ്ടിരിക്കുന്നത് ബെഡ് കോഫിയാണ്. നമ്മുടെ സമയം 7 മണി വരെ. ആകാശവാണി FM Rainbow 107.5.

You are listening to 107.5 Rainbow FM, Kochi. Musically yours.

0: hindsight can be merciless. People of any given era often look back in time and wonder how their predecessors could have been so dim-witted. സംഭവം നടന്ന ശേഷം തെളിയുന്ന ബുദ്ധി, തിരിഞ്ഞു നോട്ടത്തിൽ ലഭിക്കുന്ന തിരിച്ചറിവ്, ഇതുണ്ടല്ലോ. വളരെ നിർദയമായതാവാം, ഒട്ടും കരുണയില്ലാതെ വേദനിപ്പിക്കുന്നതാവാം. ഏത് കാലത്തുള്ള വ്യക്തികളും സ്വന്തം ജീവിതകാലത്തിൽ നിന്നും പിറകോട്ട് തിരിഞ്ഞു നോക്കി തങ്ങളുടെ പൂർവികർ എന്തുമാത്രം വിഡ്ഢിത്തം കാണിച്ചിരുന്നു, പ്രവർത്തിച്ചിരുന്നു എന്ന് ആശ്ചര്യപ്പെടാൻ സാധ്യതയുണ്ട്. ഇത് പല കാര്യങ്ങളിലും ശരിയാണല്ലോ എന്ന് നമുക്ക് തോന്നുന്ന ഈ ഒരു സംഗതി പറഞ്ഞിരിക്കുന്നത് ഒരു പ്രശസ്ത ഫോട്ടോഗ്രാഫറാണ്, ജെയിംസ് ബെയ്ലോക്ക്, അതാണ് പേര്. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള അന്വേഷണമാണ് ഇദ്ദേഹത്തിൻ്റെ പല ഫോട്ടോഗ്രാഫ്സിൻ്റെയും തീം. 2004 സുനാമി തകർത്തെറിഞ്ഞ സൗത്ത് ഈസ്റ്റ് ഏഷ്യയുടെ ചിത്രങ്ങൾ, 1980 സെയിൻറ് ഹെലൻ അഗ്നിപർവ്വത സ്ഫോടനം, കത്രീന ചുഴലിക്കാറ്റിൻ്റെ താണ്ഡവം തുടങ്ങി നിരവധി ഫോട്ടോഗ്രാഫ്സ് പ്രസിദ്ധമാണ് ഇദ്ദേഹത്തിൻ്റെ. അതുപോലെ നാഷണൽ ജിയോഗ്രഫിക്കിലും ടൈംസ് മാഗസീനിലും വാനിറ്റി ഫെയറിലും ലൈഫിലുമൊക്കെ ബെയ്ലോക്ക് എടുത്ത ചിത്രങ്ങൾ മിക്കവാറും പ്രത്യക്ഷപ്പെടാറുണ്ട്. കൂടാതെ വംശനാശ ഭീഷണി നേരിടുന്ന മൃഗങ്ങളെപ്പറ്റിയും മഞ്ഞുപാളികളുടെ ഉരുകലിൽ വരുന്ന വ്യത്യാസങ്ങളും ഫോട്ടോഗ്രാഫ്സിനെ അടിസ്ഥാനമാക്കി നടത്തി വരുന്ന പഠനവും ബെയ്ലോഗിൻ്റെ വർക്കുകളുടെ പ്രത്യേകതയാണ്. ഇത് പറഞ്ഞത് സെക്കൻഡ് സെഗ്മെന്റാണ് ബെഡ് കോഫിയുടെ. സ്റ്റേ വിത്ത് റെയിൻബോ ഫോർ മോർ.
1: പ്രഭാതത്തിന്റെ നൈർമല്യവും കുളിർമയുമായി FM Rainbow 107.5 ബെഡ് കോഫി.

ഒരു തോൽവിയിൽ നിന്നും മറ്റൊന്നിലേക്ക് ആവേശത്തോടെ നീങ്ങാനുള്ള കഴിവാണ് വിജയം. അതായത് തോൽവികളിൽ തളരാതെ ഉന്മേഷത്തോടെയും ഉത്സാഹത്തോടെയും വീണ്ടും ശ്രമിക്കുന്നവർക്കേ വിജയത്തിലെത്താനാവൂ. ഇങ്ങനെ ജീവിതത്തിൽ ഉയർന്ന നേട്ടങ്ങളിലെത്തിയ മഹാന്മാരെ നമുക്കറിയാം. അങ്ങനെയല്ലാതെ കൊച്ചു കൊച്ചു ജയങ്ങൾ നേടിയ, ഒരിക്കലും തളരാത്ത ഉത്സാഹത്തോടെ ജീവിതത്തെ നേരിട്ട സാധാരണക്കാരും ഉണ്ട്. അറിയാമായിരിക്കുമല്ലോ ഒരാളെങ്കിലും. ഞാനും പറയാം ഒരാളെ പറ്റി. പേര് ലോറ ഗിമിനി. അവരെ പറ്റി വന്ന ഒരു ആർട്ടിക്കിളാണ് നമ്മുടെ തേർഡ് സെഗ്മെന്റിന്റെ ബേസ്. ഓക്കെ, ഈ ലേഖനം വരുന്ന സമയത്ത് ലോറ ഗിമിനിയുടെ വയസ്സ് 90. ആള് വീൽ ചെയറിലാണ്, ഒരു കാല് മുറിച്ചു മാറ്റിയിട്ടുണ്ട്. താമസം തനിച്ച്. നഴ്സിംഗ് ഹോമിൽ പോകാനോ മക്കളുടെ ആരുടെയെങ്കിലും ഒപ്പം താമസിക്കാനോ അവർ താല്പര്യപ്പെട്ടിട്ടേയില്ല. ഒരു തരത്തിലും താൻ ആർക്കും ബുദ്ധിമുട്ടാകരുത് എന്ന് ലോറ ഗിമിനിക്ക് നിർബന്ധം. അങ്ങനെ തനിയെ വീൽ ചെയറിൽ നീങ്ങിക്കൊണ്ട് ആഹാരമുണ്ടാക്കും, വീട് ക്ലീൻ ചെയ്യും, ഗാർഡൻ വരെ പരിപാലിക്കും. ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടല്ലേ ചെയ്യാൻ എന്ന് ചോദിച്ചാൽ അതിനുള്ള സൂത്രപ്പണികൾ അറിഞ്ഞാൽ വെരി ഈസി എന്നാണ് അവർ പറയുക. സഹായിക്കാൻ വേറെ ആരുമില്ല എന്നെനിക്കറിയാം. ഒരാളെ സഹായത്തിന് നിർത്താൻ തക്ക സമ്പാദ്യവും എനിക്കില്ല. എൻ്റെ കുട്ടികളെ ബുദ്ധിമുട്ടിക്കാൻ ഒട്ടും തന്നെ ആഗ്രഹമില്ല. ഈ കാര്യങ്ങളെല്ലാം എൻ്റെ മനസ്സിന് നല്ലോണം അറിയാം. ഇതൊക്കെ പരാതികളായി പറയുന്നതല്ല കേട്ടോ. ഞാൻ ചെയ്യുന്ന എല്ലാ ജോലികളും ശരിക്കും ആസ്വദിച്ച് തന്നെയാണ് ചെയ്യുന്നത്. വലിയ ആവേശമാണ് എനിക്ക് ഓരോ പ്രഭാതത്തെയും വരവേൽക്കാൻ. പിന്നെ 5 വർഷത്തോളമായി വീൽ ചെയറിലായിട്ട്. എന്നാലും അതിനു മുൻപുണ്ടായിരുന്ന എൻ്റെ എനർജി ഒട്ടും തന്നെ ചോർന്നിട്ടില്ല. യെസ്, ഈ അവസ്ഥയിലും അവർ വീൽ ചെയറിൽ പുറത്തു പോവും. ഇംഗ്ലണ്ടാണ് സ്ഥലം. അവിടെയൊക്കെ ഈ രീതിയിൽ യാത്ര ചെയ്യുന്നവർക്ക് ധാരാളം ഫെസിലിറ്റീസും ഉണ്ടല്ലോ. ഓക്കെ, ഇവരുടെ ചെറുമകൾ, ലോറ ഗിമിനിയുടെ ചെറുമകൾ പലപ്പോഴും അമ്മമ്മയുടെ അടുത്ത്

തരും. എന്തിനാണെന്നോ, സ്വന്തം എനർജി റീചാർജ് ചെയ്യാൻ. ഗ്രാൻഡ്മ എനർജിയുടെ ഒരു കൂടാരമാണ് എന്നാണ് കുട്ടിയുടെ അഭിപ്രായം. അപ്പോൾ നമുക്കൊരു സംശയം വരാം, ഇവർക്ക് ഒരിക്കലും വിഷമവും നിരാശയോ ഒന്നും ഉണ്ടാവില്ലേ എന്ന്. തീർച്ചയായും ഉണ്ടാകാറുണ്ട് എന്നാണ് ലൂറ ഗിമിനി പറയുന്നത്. ആൻഡ് ഐ ജസ്റ്റ് ഗെറ്റ് ഓവർ ഇറ്റ്, വാട്ട് എൽസ് ഈസ് ദേർ ടു ഡു, അതിനെ ഞാൻ മറികടക്കും, അല്ലാതെ എന്ത് ചെയ്യാൻ എന്ന കിടിലൻ ഉത്തരം. 90 വയസ്സുകാരിയാണ് ഇത് പറഞ്ഞത് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ. ഈ പ്രായത്തിലും ഇത്രയും ചുറുചുറുക്ക് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ എന്ത് പ്രായം എന്ന് തിരിച്ചു ചോദിക്കുക ആള്. തൻ്റെ മനസ്സിന് ഇതിൻ്റെ പകുതി പോലും പ്രായമായിട്ടില്ലെന്നും പറയും. പോസിറ്റിവിറ്റി അറ്റ് ഇറ്റ്സ് ബെസ്റ്റ് അല്ലേ. ഇങ്ങനെ ആവേശത്തോടെയും ഉത്സാഹത്തോടെയും ജീവിതത്തിലെ പ്രതിസന്ധികളോട് പടവെട്ടി കൊച്ചു കൊച്ചു ജയങ്ങളുമായി നമ്മുടെ കൂടി മനസ്സ് നിറയ്ക്കുന്ന രീതിയിൽ ജീവിക്കുന്ന ആളുകൾ ചുറ്റും കാണും. ഒന്ന് കണ്ണു തുറന്ന് നോക്കിയാൽ മതി കാണാൻ സാധിക്കും നമുക്ക്. ഇൻസ്പിരേഷനാണ് ഈ വ്യക്തികൾ. ബെഡ് കോഫിയാണ് പ്രിയപ്പെട്ടവർ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി മ്യൂസിക് ബ്രേക്കാണ്.

0: Musically yours, FM Rainbow 107.5. Stay tuned.
1: സത്യസന്ധത, ധർമ്മനീതി, വിജയത്തിൻ്റെ സ്വഭാവമഹിമയുടെ രണ്ട് അടിസ്ഥാന ശിലകളാണ്. ഇവ ആർക്കും രൂപപ്പെടുത്തിയെടുക്കാവുന്നതേ ഉള്ളൂ, ആഗ്രഹമുണ്ടെങ്കിൽ. യെസ്, അത് പാരമ്പര്യം പോലെ പകർന്നു കിട്ടിയ ഒരു വ്യക്തിയെ നമുക്ക് ഒരിക്കൽ കൂടി ഒന്ന് ഓർമ്മിക്കാം. കാഞ്ഞങ്ങാടുകാരൻ സുധാകരൻ. പത്രങ്ങളിലും മറ്റു മീഡിയകളിലും എല്ലാം വന്ന വാർത്തയാണിത്. 2013 മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി കേട്ടോളൂ അത് ബെഡ് കോഫിയുടെ ലാസ്റ്റ് സെഗ്മെന്റിലൂടെ. കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട്ടുള്ള മാർക്കറ്റിൽ ഒരു കടയുണ്ട് സുധാകരന്. ലോട്ടറി കച്ചവടം നടത്തുന്നു, അതിനൊപ്പം ഫ്രൂട്ട്സ്, ജ്യൂസ്, സ്വീറ്റ്സ് ഇതെല്ലാം വിൽക്കുന്ന ഒരു ചെറിയ കട. മാസത്തിൽ കഷ്ടി 10,000 രൂപയോളം വരുമാനം. ഈ പണം കൊണ്ട് കടയുടെ വാടക കൊടുക്കണം, കുടുംബ ചെലവും കഴിയണം. വയസ്സായ അച്ഛനമ്മമാരും അംഗപരിമിതിയുള്ള മകളും ഉൾപ്പെടെ 6 അംഗങ്ങളുണ്ട് സുധാകരന്റെ ഫാമിലിയിൽ. താമസിക്കുന്ന കൊച്ചു ഗ്രാമത്തിൽ നിന്ന് വെളുപ്പിനേ പോരും ടൗണിലേക്ക്. രാത്രിയാണ് തിരികെ പോകുന്നത്. ആഴ്ചയിൽ 7 ദിവസം കട തുറക്കും. വല്ലപ്പോഴും ഒരിക്കൽ മാത്രമേ ഇദ്ദേഹം അവധിയെടുക്കാറുള്ളൂ. ഇപ്പോൾ മനസ്സിലായല്ലോ ഏകദേശം അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി എന്തായിരിക്കുമെന്ന്. ഇങ്ങനെയുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കിടയിൽ എനിക്കും ഒരു ലോട്ടറി അടിച്ചിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചു പോയാൽ നമുക്കൊരിക്കലും ആളെ കുറ്റം പറയാൻ കഴിയില്ല. ഓ, ഇതിലും മെച്ചപ്പെട്ട സാമ്പത്തികം ഉണ്ടായിട്ടും ആഗ്രഹിച്ചു തോന്നു. പിന്നെയാണ്, എന്നാൽ 1 കോടി രൂപ വേണമെങ്കിൽ ഈസിയായി സ്വന്തമാക്കാവുന്ന ഒരു അവസരം, ഒരു സുവർണ അവസരം വന്നു സുധാകരന് മുന്നിൽ. അതും ഒരു കുഞ്ഞുപോലും അറിയാതെ. ആർക്കും മനസ്സിലാവില്ല. പക്ഷേ അങ്ങനെ ചെയ്യാതിരുന്നിടത്താണ് ആ മനുഷ്യൻ്റെ ധർമ്മബോധവും സത്യസന്ധതയും നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുക. സംഭവം ഇങ്ങനെയാണ്. ഒരു ദിവസം രാവിലെ സുധാകരൻ്റെ സ്ഥിരം കസ്റ്റമറായ, ദാറ്റ് ഇസ് എപ്പോഴും ലോട്ടറി എടുക്കുന്ന അശോകൻ എന്ന വ്യക്തി ഫോണിൽ വിളിക്കുന്നു. അന്ന് ഉച്ചയ്ക്ക് ശേഷം നറുക്കെടുക്കുന്ന ലോട്ടറിയുടെ 10 ടിക്കറ്റ് ഒന്ന് മാറ്റിവെക്കാൻ പറഞ്ഞുള്ള വിളിയാണ്. 1 കോടി രൂപയാണ് സമ്മാനം, അതിൻ്റെ 10 ടിക്കറ്റ് ഒന്ന് മാറ്റിവെച്ചേക്കാൻ. സുധാകരൻ 10 ടിക്കറ്റ് എടുത്ത് മാറ്റിവെച്ചു. അശോകൻ ഇതിൻ്റെ പണം കൊടുത്തിട്ടില്ല, ടിക്കറ്റ് നമ്പേഴ്സ് ഒട്ട് ചോദിച്ചിട്ടുമില്ല. നോട്ട് ദ പോയിന്റ്, ഇത് രണ്ടും അദ്ദേഹം ചെയ്തിട്ടില്ല. സോ സുധാകരന് മാത്രമേ അറിയുള്ളൂ ഏതൊക്കെ ടിക്കറ്റാണ് മാറ്റിവെച്ചിരിക്കുന്നതെന്ന്. ഓക്കെ, അന്നത്തെ നറുക്കെടുപ്പിൻ്റെ ഫലം വന്നു. ഫലം പരിശോധിച്ചപ്പോൾ സുധാകരന് മനസ്സിലായി, അശോകന് എന്ന് പറഞ്ഞ് മാറ്റിവെച്ച 10 ടിക്കറ്റുകളിൽ ഒന്നിനാണ് 1 കോടി രൂപയുടെ 1ാം സമ്മാനം അടിച്ചിരിക്കുന്നതെന്ന്. വീണ്ടും പറയുകയാണ്, അശോകൻ ടിക്കറ്റിൻ്റെ പൈസ കൊടുത്തിട്ടില്ല. അത് പോട്ടെ, ടിക്കറ്റിൻ്റെ നമ്പർ പോലും അദ്ദേഹത്തിന് അറിയില്ല. ശരി, നമുക്ക് സംഭവത്തിലേക്ക് വരാം. 1ാം സമ്മാനം ആ ടിക്കറ്റുകളിൽ ഒന്നിനാണ് അടിച്ചിരിക്കുന്നത് എന്ന വിവരം മനസ്സിലാക്കിയ ഉടൻ സുധാകരൻ എന്ത് വിചാരിച്ചു? അശോകനെ വേഗം വിളിച്ചു പറയാമെന്ന്. അദ്ദേഹം അതിനു മുൻപ് വേറൊരു കാര്യം ചെയ്തു. ഇങ്ങനെയൊരു ചിന്ത തൻ്റെ മനസ്സിൽ വരാൻ, അതായത് അശോകനെ തന്നെ വിളിച്ചു പറയണം എന്നൊരു ചിന്ത വരാൻ തന്നെ പ്രാപ്തനാക്കിയ അച്ഛനെ ഫോണിൽ വിളിച്ചു. കാര്യം മുഴുവൻ അറിഞ്ഞ വഴിയെ ഒരു സംശയവുമില്ലാതെ അദ്ദേഹത്തിൻ്റെ അച്ഛനും പറഞ്ഞു അശോകനെ എത്രയും വേഗം വിവരമറിയിക്കാൻ. സുധാകരൻ പറഞ്ഞ ഈ വാർത്ത കേട്ട് അശോകൻ ആദ്യം വിശ്വസിക്കാനായില്ല. ആള് വേഗം തന്നെ സുധാകരൻ്റെ അടുത്തെത്തി, ടിക്കറ്റ് നമ്പർ കണ്ടു. പതിയെ ആ ന്യൂസ് പുള്ളിക്കാരൻ ഉൾക്കൊണ്ടു. വാർത്ത പരന്നു, മാധ്യമങ്ങളെത്തി. അവരോട് താൻ ടിക്കറ്റിൻ്റെ പണം കൊടുത്തിരുന്നില്ലെന്നും സീരിയൽ നമ്പർ ചോദിച്ചിരുന്നില്ല എന്നും അശോകൻ തന്നെയാണ് വെളിപ്പെടുത്തിയത് മാധ്യമങ്ങളോട്. സുധാകരൻ്റെ സത്യസന്ധതയ്ക്ക് മാറ്റുകൂട്ടിയ നടപടി. വേറെ ഒരാൾ പറയുമ്പോഴാണല്ലോ എപ്പോഴും നമ്മുടെ സത്യസന്ധതയും നമ്മുടെ കഴിവുകളൊക്കെ ഒന്നുകൂടി തിളങ്ങി നിൽക്കുന്നത്. ഇതേപ്പറ്റി ഒരു മാധ്യമ പ്രവർത്തകൻ സുധാകരനോട് ചോദിച്ചു, എന്താണ് ഇങ്ങനെ ചെയ്യാനുള്ള പ്രചോദനമെന്ന്. ഞാൻ ദൈവത്തെപ്പോലെ കാണുന്ന ആളാണ് എൻ്റെ അച്ഛൻ. അച്ഛൻ പറഞ്ഞു തന്നിട്ടുണ്ട്, നിനക്ക് ഗതിയില്ലാതെ വന്നാൽ ആരോടെങ്കിലും യാചിച്ചോളൂ.

എന്നാലും മറ്റൊരാളുടെ അവകാശങ്ങളെ ഒരിക്കലും തട്ടിപ്പറിക്കരുത് എന്ന്. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉത്തരം. യെസ്, ഒന്ന് ആലോചിച്ചു നോക്കൂ, ആ പണം ഒരാൾ പോലും അറിയാതെ, ആരാലും ചോദ്യം ചെയ്യപ്പെടാതെ, നിയമവിധേയമായി തന്നെ സ്വന്തമാക്കാൻ അവസരമുണ്ടായിരുന്നു സുധാകരന്. എടുത്തു വച്ച ടിക്കറ്റ് അതാണെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ അശോകനോട്. എന്നിട്ടും ഒരിക്കൽ പോലും, ഒരു നിമിഷം പോലും തന്നെ ആ ഒരു ചിന്ത പ്രലോഭിപ്പിച്ചതേയില്ല എന്നും പറഞ്ഞു സുധാകരൻ. സുധാകരനല്ല, സുധാകരൻ്റെ ധർമ്മബോധം. വീട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും നാട്ടുകാർക്കും സുധാകരൻ്റെ ഈ പ്രവൃത്തിയിൽ നിറഞ്ഞ സന്തോഷവും അഭിമാനവും തന്നെയായിരുന്നു. ഈ സംഭവം കഴിഞ്ഞ് നാളുകൾക്ക് ശേഷം തൻ്റെ സത്യസന്ധത ഒരിക്കൽ കൂടി തെളിയിച്ചു സുധാകരൻ. ട്രെയിനിൽ വെച്ച് കളഞ്ഞു കിട്ടിയ സ്വർണമാല പോലീസിനെ ഏൽപ്പിച്ചുകൊണ്ട്, പോലീസ് അത് യഥാർത്ഥ ഉടമയെ തേടിപ്പിടിച്ച് തിരിച്ചു കൊടുക്കുകയും ചെയ്തു മാല. കഴിയുന്നത്ര നന്മകൾ ചെയ്യുക, മോശം പ്രവൃത്തികൾ ഒരിക്കലും ചെയ്യാതിരിക്കുക. സന്തോഷം നിറഞ്ഞ അർത്ഥപൂർണമായ ജീവിതത്തിന് ഇത് ധാരാളം മതിയാവും. ഇങ്ങനെ പറയുന്ന ആ മനസ്സിനെ ആദരവോടെ അല്ലാതെ കാണാൻ പറ്റുമോ? നെവർ. ഇല്ലേയില്ല. ഒപ്പം ഉൾക്കൊള്ളാം, പിന്തുടരാം ആ നന്മയെ, ധർമ്മബോധത്തെ, സത്യസന്ധതയെ. ആൻഡ് ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ മൈ ഡിയേഴ്സ്. ഇന്നത്തെ നമ്മുടെ കോട്ട ഇവിടെ സമ്പൂർണ്ണമാകുന്നു. നമുക്കിനി നാളെ കാണാം. ആൻഡ് ഓൾ ഓഫ് യു ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ ഫോർ നൗ. ഞാൻ സുരേഷ് കഞ്ഞരക്കാട്. ആകാശവാണി FM റെയിൻബോ.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യോഴ്സ്.
1: പ്രിയരെ, ഇന്ന് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണിപ്പോൾ. ഈ അറിയിപ്പുകൾക്ക് ശേഷം 7 മണിക്ക് സ്വാഗതം കൊച്ചി, 7:25 മലയാളം വാർത്തകൾ തിരുവനന്തപുരം റിലെ, 8:15 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലെ. എട്ട് നല്ല അടിപൊളി പാട്ടുകളുമായിട്ട് യാത്രാ ടൈമാണ്, സവാരി ടൈമാണ്. 10 മണിക്ക് വീണ്ടും അടിപൊളി പാട്ടുകളുമായിട്ട് ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങളുമായി വാട്സാപ്പ്. 11 മണിക്ക് വോയിസ് യുവർ ചോയ്സ്, 12 മണിക്ക് യുവർ ചോയ്സ്. 12:50 മലയാളം വാർത്തകളാണ് തിരുവനന്തപുരം റിലേ, 2:15 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 3 മണിക്ക് വിവിധ് ഭാരതി പ്രോഗ്രാം, വൈകുന്നേരം 5 മണിക്ക് ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്. വൈകുന്നേരം 7:25 മലയാളം വാർത്തകളാണ് തിരുവനന്തപുരം റിലേ, 8 മണിക്ക് കാരിയർ കണക്ട്, 9 മണിക്ക് രാഗം സംഗീതം. അപ്പോൾ ഇന്ന് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 നല്ല അടിപൊളി പരിപാടികളൊക്കെ ഒരുക്കിയിട്ടാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഇനി അല്പസമയത്തിനകം നമ്മുടെ ഇഷ്ട പ്രോഗ്രാം സ്വാഗതം കൊച്ചി.
2: സ്വാഗതം.
3: സ്വാഗതം കൊച്ചി.

0: പ്രഭാതങ്ങളെ സംഗീതമയവും വിജ്ഞാനപ്രദവുമാക്കുവാനായി
1: സ്വാഗതം കൊച്ചി.

ഗുരുവായൂരപ്പന്റെ അടിയുറച്ച ഭക്തയായ മലയാളത്തിന്റെ മഹാഗായികയ്ക്ക് ഒരു ദിവസം ആ തിരുനടയിൽ ഒരു വിശേഷ ഗാനാർപ്പണം നടത്തണമെന്ന് ഒരാഗ്രഹം തോന്നി. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് രചിച്ച സംസ്കൃത ശ്ലോകമാണ് അവർ തെരഞ്ഞെടുത്തത്. ഭൂവാളത്തിലും രാഗമാലികയിലും ശങ്കരാഭരണത്തിലൊക്കെ ഒന്നര മണിക്കൂറോളം അവർ ആ ഗാനം ലയിച്ചു പാടി. നാരായണീയം 1961 മുതൽ ഇന്ന് വരെ പുലർച്ചെ 2:30 മുതൽ ഗുരുവായൂർ അമ്പല സന്നിധിയിൽ ഈ പാട്ട് നമുക്ക് കേൾക്കാം. ഗുരുവായൂർ അമ്പല നട മാത്രമല്ല, ലോകത്തുള്ള കോടാനുകോടി ഗുരുവായൂരപ്പ ഭക്തരിൽ ഓരോരുത്തരും ഒരുപക്ഷെ അവരുടെ ഒരു ദിവസം ആരംഭിക്കുന്നത് നാരായണീയം കേട്ടുകൊണ്ടായിരിക്കണം അല്ലേ. ആ മഹാഗായിക ആരാണെന്ന് ഇനി ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. അതെ, മലയാളത്തിൻ്റെ പൂങ്കുയിൽ പത്മഭൂഷൺ പീലീല. പ്രിയരെ, പീലീലയുടെ ഓർമ്മദിനമായ മെയ് 19, അതായത് ഇന്ന്, അവർ പാടിയ മനോഹരമായ ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് സ്വാഗതം കൊച്ചി നമുക്ക് ആരംഭിക്കാം. ഗാനങ്ങൾ അയച്ചു തന്ന പ്രിയ ശ്രോതാവ് പ്രദീപ് ഇരിങ്ങാലക്കുട, ഗാനങ്ങളുമായി സ്വാഗതം കൊച്ചിയിൽ ഇന്ന് നിങ്ങളുടെ കൂടെയുള്ളത് ഞാൻ മണികണ്ഠൻ.

ആഹാ, എന്തു മനോഹരമായ ഗാനമല്ലേ! കണ്ണട ചിരുന്ന ഈ പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ അങ്ങനെ അങ്ങനെ അങ്ങനെ കഥകളുടെ തേരിലേറി ഇങ്ങനെ പോകുന്ന പോലെ തോന്നും അല്ലേ. അഭയദേവ് രചിച്ച ഈ ഗാനത്തിന് സംഗീതം പകർന്നത് LPR വർമ്മ, ചിത്രം കൊടുമ്പിനിയായിരുന്നു. ഇനി 1934 മെയ് 19 പാലക്കാട് ജില്ലയിലെ ചിറ്റൂരിലാണ് പി ലീല ജനിച്ചത്. എറണാകുളത്ത് രാമവർമ്മ കോളേജിലെ അധ്യാപകനായിരുന്ന VK കുഞ്ഞൻ മേനോൻ്റെയും പുറയത്ത് മീനാക്ഷി അമ്മയുടെയും 3 പെൺമക്കളിൽ ഇളയവളായിരുന്നു പി ലീല. പി ലീല അല്ലെങ്കിൽ ലീലാമ്മയുടെ കുറേ വിശേഷങ്ങൾ പറയാനുണ്ട്. അതിനു മുമ്പ് നമുക്ക് ഒരു പാട്ട് കൂടി കേൾക്കാമല്ലേ. 1963 റിലീസായ കാട്ടുമൈന എന്ന ചിത്രത്തിന് വേണ്ടി പി ലീല പാടിയ ഗാനമാണ് അടുത്തത്. ഈ ഗാനം രചിച്ചിരിക്കുന്നത് തിരുനയിനാർ കുറിച്ചി മാധവൻ നായർ, സംഗീതം ബ്രദർ ലക്ഷ്മൺ.

പെട്ടെന്ന് തീർന്നു പോയി ആ പാട്ടല്ലേ. ആരും വിഷമിക്കണ്ട, ഇനിയും ഒരുപാട് ഒരുപാട് പീലിയിൽ അല്ലെങ്കിൽ നമ്മുടെ ലീലാമ്മ പാടിയ ഒരുപാട് ഗാനങ്ങൾ വരാനിരിക്കുന്നു കേട്ടോ. സംഗീതത്തിൽ വളരെയധികം അഭിരുചിയുള്ള പീലിയിലയുടെ പിതാവ് തൻ്റെ മൂന്ന് മക്കളെയും സംഗീത പഠനത്തിനായി അയച്ചു. ഇത് കർണാടക സംഗീതത്തിൽ വൈദഗ്ധ്യം നേടുന്നതിന് പീലിയിലയെ വളരെയധികം സഹായിച്ചു. സംഗീത രംഗത്ത് തന്നെ കൈപിടിച്ചുയർത്തിയ പിതാവിനെ പീലിയില പല വേദികളിലും പിന്നീട് പരാമർശിച്ചിട്ടുണ്ട്.

ഇനി 1963 ചിലമ്പൊലി എന്ന ചിത്രത്തിന് വേണ്ടി പി ലീല പാടിയ ഗാനം കേൾക്കാം. അഭയദേവ് രചിച്ച ഈ ഗാനത്തിന് സംഗീതം നൽകിയിരിക്കുന്നത് വി ദക്ഷിണാമൂർത്തി.

പ്രിയരെ, മലയാളത്തിൻ്റെ മഹാഗായിക പി ലീലയുടെ ഓർമ്മദിനമായ ഇന്ന് പ്രിയ ശ്രോതാവ് പ്രദീപ് ഇരിങ്ങാലക്കുട തിരഞ്ഞെടുത്ത ഗാനങ്ങളുമായി ഇന്നത്തെ സ്വാഗതം കൊച്ചി തുടരുന്നു.

മലയാളത്തിന് പുറമേ കന്നഡ, തമിഴ്, തെലുങ്ക്, മറാഠി, ഒറിയ, ബംഗാളി അങ്ങനെ നിരവധി അനവധി ഇന്ത്യൻ ഭാഷകളിൽ പാടിയ പി ലീല നിരവധി ഗാനങ്ങൾക്ക് സംഗീത സംവിധാനവും നിർവഹിച്ചിട്ടുണ്ട്. തൻ്റെ 13-ാമത്തെ വയസ്സിൽ ആരംഭിച്ച സംഗീത സബരിയിൽ അവർ പാടിയ മിക്ക ഗാനങ്ങളും വൈകാരികതയുടെ എല്ലാ തലങ്ങളെയും എല്ലാ ഭാവതലങ്ങളെയും തൊട്ടുണർത്തുന്ന അനശ്വര ഗാനങ്ങളായി ഇന്ന് നിലനിൽക്കുന്നു. അങ്ങനെയെങ്കിൽ 1967 റിലീസായ രഹസ്യം എന്ന ചിത്രത്തിൽ പി ലീല പാടിയ ഈ ഗാനം ഒന്ന് കേട്ടുനോക്കൂ. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ബി എ ചിദംബരനാഥൻ്റെ സംഗീതം.

കർണാടക സംഗീതത്തിലെ അതുല്യ പ്രതിഭകളായിരുന്ന എം എസ് സുബ്ബലക്ഷ്മി, എം എൽ വസന്തകുമാരി, ഡി പട്ടമ്മാൾ എന്നിവരുടെ കാലഘട്ടത്തിൽ പാടാൻ കഴിഞ്ഞത് ഒരു സുകൃതമായി പീലീല എന്നും കരുതിയിരുന്നു. തെന്നിന്ത്യയിലെ മിക്ക പ്രമുഖ സംഗീത സംവിധായകരുടെയും ഗായകരുടെയും കൂടെ പാടാൻ ഭാഗ്യം ലഭിച്ച അവരുടെ ഭക്തിഗാനങ്ങൾക്ക് ഒരു പ്രത്യേക രസം തന്നെയുണ്ടായിരുന്നു. ഭക്തിയുടെ ദിവ്യാനുഭൂതിയിലേക്ക് കൈപിടിച്ചുയർത്തുന്ന ഭാവരസം. പ്രിയരെ, ഇനി അടുത്ത ഗാനം 1964 റിലീസായ ഒരാൾ കൂടി കള്ളനായി എന്ന ചിത്രത്തിൽ പി ലീലയും സംഘവും പാടിയതാണ്. ജി ശങ്കരക്കുറുപ്പിൻ്റെ വരികൾക്ക് കെ വി ജോബിൻ്റെ സംഗീതം. ഗാനം ഇതാ.

സംഗീതജ്ഞൻ ടി വി ഗോപാലകൃഷ്ണൻ, അദ്ദേഹത്തിൻ്റെ അമ്മാവൻ ത്രിഭുവനം മണിഭാഗവതരായിരുന്നു പി ലീലയുടെ ആദ്യ ഗുരു. പിന്നീട് ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ, വി ദക്ഷിണാമൂർത്തി തുടങ്ങി കർണാടക സംഗീതത്തിലെ മുടിചൂട മന്നരിൽ നിന്നും പി ലീല കർണാടക സംഗീതത്തിൽ വൈദഗ്ധ്യം കരസ്ഥമാക്കി. പ്രേരിയൻ 1970 റിലീസ് ചെയ്ത മിണ്ട പെണ്ണ് ഈ ചിത്രത്തിനു വേണ്ടി പി ലീലയും സംഘവും പാടിയ ഗാനമാണ്. യൂസഫലി കേച്ചേരിയുടെ വരികൾക്ക് ജി ദേവരാജൻ്റെ സംഗീതം.

ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. വിദേശ പര്യടനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇറ്റലിയിലെത്തും. ഇന്ത്യ നോർവെ ഉച്ചകോടിയെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി നോർവെയുടെ പരമോന്നത ബഹുമതിയായ ഗ്രാൻഡ് ക്രോസ് ഓഫ് ദ റോയൽ നോർവീജിയൻ ഓർഡർ ഓഫ് മെറിറ്റ് പ്രധാനമന്ത്രി ഏറ്റുവാങ്ങി. കേരളത്തിൽ പുതിയ എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ, വെള്ളിയാഴ്ച സ്പീക്കർ തെരഞ്ഞെടുപ്പ്. ഗൾഫ് രാജ്യങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് ഇറാനെതിരായ ആക്രമണം താൽക്കാലികമായി നിർത്തിവെക്കുന്നതായി യുഎസ് പ്രസിഡന്റ്. കേരളത്തിൽ ശക്തമായ മഴയും കാറ്റും തുടരും. 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐ

0: എൽ ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ പരാജയപ്പെടുത്തി പ്ലേ ഓഫ് സ്ഥാനം ഉറപ്പിച്ച് സൺറൈസേഴ്സ് ഹൈദരാബാദ്. വാർത്തകൾ വിശദമായി. വിദേശ പര്യടനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇറ്റലിയിലെത്തും. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുടെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. നിരവധി വിഷയങ്ങളിൽ ഇരു നേതാക്കളും ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. വ്യാപാര സാമ്പത്തിക പങ്കാളിത്ത കരാർ പ്രാബല്യത്തിൽ വന്നതിനുശേഷം ഇന്ത്യ നോർവേ ഉഭയകക്ഷി വ്യാപാരത്തിലും നിക്ഷേപത്തിലുമുള്ള വളർച്ച അഭൂതപൂർവമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓസ്ലോയിൽ ഇന്ത്യ നോർവേ ബിസിനസ് ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നോർവേ കിരീടാവകാശി ഹാക്കോണും പ്രധാനമന്ത്രി യോനസ് ഗാർ സ്റ്റോറയും ഉച്ചകോടിയിൽ പങ്കെടുത്തു. നീലസമ്പദ് വ്യവസ്ഥ, കപ്പൽ നിർമ്മാണം, ഹരിത പരിവർത്തനം, പുനരുപയോഗ ഊർജ്ജം, നിർണായക ധാതുക്കൾ, സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയ പ്രധാന മേഖലകളിൽ ഇന്ത്യയിൽ കൂടുതൽ നിക്ഷേപങ്ങൾ നടത്തണമെന്ന് പ്രധാനമന്ത്രി നോർവീജിയൻ വ്യവസായങ്ങളോട് ആഹ്വാനം ചെയ്തു.
1: आज प्रधानमंत्री जी और मैंने भारत नॉर्वे संबंधों को एक ग्रीन स्ट्रेटेजिक पार्टनरशिप के रूप में एलिवेट किया है. इस स्ट्रेटेजिक पार्टनरशिप से नॉर्वे की कंपनीज को क्रिटिकल मिनरल्स, एआई, साइबर, स्पेस और डिफेंस जैसे क्षेत्रों में भी पूरा पूरा समर्थन मिलेगा. इन सभी क्षेत्रों में मैं आपको भारत को एक इनोवेशन और मैन्युफैक्चरिंग बेस बनाने के लिए इन्वाइट करता हूं.
0: ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഹരിത തന്ത്രപ്രധാന പങ്കാളിത്തമായി ഉയർത്താൻ ധാരണയായതായി നോർവേ പ്രധാനമന്ത്രിയുമായുള്ള ചർച്ചകൾക്ക് ശേഷം ശ്രീ മോദി വ്യക്തമാക്കി. നോർവേയുടെ പരമോന്നത ബഹുമതിയായ ഗ്രാൻഡ് ക്രോസ് ഓഫ് ദി റോയൽ നോർവീജിയൻ ഓർഡർ ഓഫ് മെറിറ്റ് പ്രധാനമന്ത്രി ഏറ്റുവാങ്ങി. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയ്ക്ക് കീഴിൽ നിയമ നീതിന്യായ മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥതല ബ്രിക്സ് മീറ്റിംഗിന് ഇന്ന് ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ തുടക്കമാകും. കോടതിക്ക് പുറത്തുള്ള ബദൽ തർക്ക പരിഹാര മാർഗ്ഗങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് യോഗം ചർച്ച ചെയ്യുക. ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ പങ്കെടുക്കും. കേരളത്തിൽ പുതിയ എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ. വെള്ളിയാഴ്ച സ്പീക്കർ തെരഞ്ഞെടുപ്പും നടക്കും. എംഎൽഎയും മുൻമന്ത്രിയുമായ ജി സുധാകരനെ പ്രോട്ടം സ്പീക്കറാക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചു. നിയമസഭയുടെ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്തതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. ഈ മാസം 29-നാണ് ഗവർണറുടെ നയപ്രഖ്യാപനം. സംസ്ഥാനത്തിന്റെ നിലവിലെ ധനസ്ഥിതിയെക്കുറിച്ചുള്ള ധവളപത്രം പ്രസിദ്ധീകരിക്കുമെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. കെഎസ്ആർടിസി ബസ്സുകളിൽ സ്ത്രീകൾക്കുള്ള സൌജന്യ യാത്ര ജൂൺ 15 മുതൽ നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. രാജ്യത്ത് ആദ്യമായി വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കുമെന്നും ആദ്യ മന്ത്രിസഭാ യോഗത്തിനുശേഷം അദ്ദേഹം അറിയിച്ചു. ആശാവർക്കർമാരുടെ ഓണറേറിയത്തിൽ 3000 രൂപ വർധന. അംഗനവാടി ജീവനക്കാർ, പാചക തൊഴിലാളികൾ, പ്രീ പ്രൈമറി അധ്യാപകർ, ആയമാർ എന്നിവരുടെ വേതനത്തിൽ 1000 രൂപ വർധന എന്നിവയ്ക്കും തീരുമാനമായി. കോംഗോയിൽ ലോകാരോഗ്യ സംഘടന പൊതുജനാരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. എബോള രോഗബാധ രൂക്ഷമായ സാഹചര്യത്തിലാണ് നടപടി. കോംഗോയിൽ നിലവിൽ 118 മരണങ്ങളും 300 സംശയാസ്പദമായ കേസുകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. രോഗബാധ അയൽരാജ്യങ്ങളിലേക്കും വ്യാപിക്കുന്നതായാണ് വിവരം. കോംഗോയിലെയും യുഗാണ്ടയിലെയും സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. ആരോഗ്യ മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ മുൻകരുതൽ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ശക്തവും ആത്മവിശ്വാസമുള്ളതുമായ രാഷ്ട്രമായി ഇന്ത്യ മാറിയതിന്റെ തെളിവാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. വിയറ്റ്നാം തലസ്ഥാനമായ ഹാനോയിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ ആണവ ഭീഷണിക്ക് വഴങ്ങില്ലെന്നും ആഗോള സമാധാനത്തിനായി ചേർന്ന് പ്രവർത്തിക്കാൻ അന്താരാഷ്ട്ര സമൂഹത്തെ ക്ഷണിക്കുന്നതായും ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു. ഖത്തർ, സൌദി അറേബ്യ, യുഎഇ എന്നീ രാജ്യങ്ങളുടെ അഭ്യർത്ഥനയെ തുടർന്ന് ഇറാനെതിരെയുള്ള സൈനിക നീക്കം താൽക്കാലികമായി നിർത്തിവെക്കുന്നതായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ചർച്ചകളിലൂടെ അമേരിക്കയ്ക്കും പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്കും സ്വീകാര്യമായ കരാറിൽ ഉടൻ എത്തിച്ചേരാനാകുമെന്നും ട്രംപ് പറഞ്ഞു. ഇറാന്റെ കൈവശം ആണവായുധങ്ങൾ ഉണ്ടാകില്ലെന്ന് ഉറപ്പാക്കുമെന്നും ചർച്ചകൾ പരാജയപ്പെട്ടാൽ ഇറാനെതിരെ ആക്രമണം നടത്താൻ യുഎസ് സൈന്യം സജ്ജമാണെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. റഷ്യൻ എണ്ണയ്ക്ക് മേലുള്ള ഉപരോധങ്ങളിൽ നൽകിയ ഇളവ് അമേരിക്ക 1 മാസത്തേക്ക് നീട്ടി. ഏപ്രിൽ 17-നോ അതിനു മുൻപോ കടലിൽ കുടുങ്ങിയ കപ്പലുകളിലെ റഷ്യൻ എണ്ണയ്ക്ക് മേലുള്ള ഉപരോധങ്ങളിലെ ഇളവ് ജൂൺ 17 വരെ നീട്ടി. ലെബനനിലെ സായുധ സംഘടനയായ ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിലെ സൈനിക ഏറ്റുമുട്ടലുകളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 3000 കവിഞ്ഞതായി ലെബനൻ ആരോഗ്യമന്ത്രാലയം. കഴിഞ്ഞ മാർച്ച് 2-നാണ് ഹിസ്ബുള്ള ഇസ്രായേലിന് നേരെ ആക്രമണം ആരംഭിച്ചത്. താൽക്കാലിക വെടിനിർത്തൽ നിലവിലുണ്ടെങ്കിലും ഇത് ലംഘിച്ചുകൊണ്ടുള്ള ആക്രമണങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.

0: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ മൊബൈൽ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. രാജ്യമേറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന വാട്ടർ മെട്രോ സർവീസുകൾ നടപ്പാക്കുന്നത് സംബന്ധിച്ച് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാളിന്റെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു. ആദ്യഘട്ടത്തിൽ ഗുവാഹത്തി ഉൾപ്പെടെ 18 നഗരങ്ങളിൽ വാട്ടർ മെട്രോ സർവീസുകൾ ആരംഭിക്കുന്നതിനുള്ള പദ്ധതികൾ വികസിപ്പിച്ചതായി കേന്ദ്രമന്ത്രി പറഞ്ഞു. വളരെ കുറഞ്ഞ മൂലധനം ആവശ്യമുള്ള നിർദ്ദിഷ്ട വാട്ടർ മെട്രോ നഗരഗതാഗതത്തിന് പ്രായോഗികവും പരിസ്ഥിതി സൌഹൃദവുമാണെന്ന് ശ്രീ സോനോവാൾ പറഞ്ഞു. IPL 2020 ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ 5 wicketsന് പരാജയപ്പെടുത്തി സൺറൈസേഴ്സ് ഹൈദരാബാദ് പ്ലേ ഓഫ് സ്ഥാനം ഉറപ്പിച്ചു. ഇന്നലെ നടന്ന മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ചെന്നൈ നിശ്ചിത ഓവറിൽ 7 wicket നഷ്ടത്തിൽ 180 റൺസ് നേടി. മറുപടി ബാറ്റിംഗിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് 19 overs 5 wicket നഷ്ടത്തിൽ ലക്ഷ്യം മറികടക്കുകയായിരുന്നു. ISL ഫുട്ബോളിൽ FC ഗോവയ്ക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സിന് ജയം. കൊച്ചിയിലെ കലൂർ സ്റ്റേഡിയത്തിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ ഗോവയെ 1-2 goals കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തിയത്. കേരളത്തിൽ ഇന്നും നാളെയും ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയും കാറ്റും തുടരും. 9 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞജാഗ്രത പ്രഖ്യാപിച്ചു. ലക്ഷദ്വീപിലും മഞ്ഞജാഗ്രതയാണ്. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ള മഞ്ഞ ജാഗ്രത. തിരുവനന്തപുരം, കോവളം, കൊല്ലം, കുമരകം, കൊച്ചി, കാക്കനാട്, മൂന്നാർ, കോഴിക്കോട്, കണ്ണൂർ, ബേക്കൽ തുടങ്ങിയ പല മേഖലകളിലും രാവിലെ മുതൽ ചെറിയ ഇടിമിന്നലോടും കാറ്റോടും കൂടിയ മഴ ലഭിച്ചു വരുന്നുണ്ട്. സംസ്ഥാനത്തിൽ നാളെ വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. തീരപ്രദേശങ്ങളിൽ 60 km വരെ വേഗത്തിൽ കാറ്റിനും സാധ്യതയുണ്ട്.
1: ക്ഷേത്രങ്ങളിലെ സ്വർണശേഖരത്തിന് പകരമായി ക്ഷേത്രങ്ങൾക്ക് സ്വർണ ബോണ്ടുകൾ നൽകാൻ പോകുന്നുവെന്ന് പ്രചരിക്കുന്ന വാർത്ത കേന്ദ്ര സർക്കാർ നിഷേധിച്ചു. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം ഈ വാർത്ത വ്യാജമാണെന്ന് വ്യക്തമാക്കി. സത്യസന്ധമായ വിവരങ്ങൾക്കായി ഔദ്യോഗിക ഉറവിടങ്ങൾ ശ്രദ്ധിക്കാനും PIB നിർദ്ദേശിച്ചു. ഛത്തീസ്ഗഡിലെ ബസ്തറിന്റെ ഡിവിഷണൽ ആസ്ഥാനമായ ജഗൽപൂരിൽ ഇന്ന് നടക്കുന്ന സെൻട്രൽ സോണൽ കൌൺസിൽ യോഗത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അധ്യക്ഷത വഹിക്കും. ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിലെ മുഖ്യമന്ത്രിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. വിദേശ പര്യടനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇറ്റലിയിലെത്തും. ഇന്ത്യ നോർവെ ഉച്ചകോടിയെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി നോർവെയുടെ പരമോന്നത ബഹുമതി പ്രധാനമന്ത്രി ഏറ്റുവാങ്ങി. കേരളത്തിൽ പുതിയ MLA മാരുടെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ, വെള്ളിയാഴ്ച സ്പീക്കർ തെരഞ്ഞെടുപ്പ്. ഗൾഫ് രാജ്യങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് ഇറാനെതിരായ ആക്രമണം താൽക്കാലികമായി നിർത്തിവെക്കുന്നതായി US പ്രസിഡന്റ്. കേരളത്തിൽ ശക്തമായ മഴയും കാറ്റും തുടരും. 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ പരാജയപ്പെടുത്തി പ്ലേ ഓഫ് സ്ഥാനം ഉറപ്പിച്ച് സൺറൈസേഴ്സ് ഹൈദരാബാദ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-dog.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.

സൗജന്യ നിയമ സഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 144 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.

ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായ്ബന്ധു നിയമസാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 www.tele-law.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.

0: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: സമയം 7 മണി കഴിഞ്ഞ് 37 മിനിറ്റും 49 സെക്കൻഡും. ശ്രീ പ്രദീപ് ഇരിങ്ങാലക്കുട അയച്ച പി ലീലയുടെ ഓർമ്മദിനമാണ് ഇന്ന് മെയ് 19. പി ലീലയുടെ തിരഞ്ഞെടുത്ത മനോഹര ഗാനങ്ങളുമായി ഇന്നത്തെ സ്വാഗതം കൊച്ചി തുടരുന്നു.

പി ലീലയുടെ പിതാവ് വി കെ കുഞ്ഞനന്ദൻ മേനോൻ, ക്ഷമിക്കണം, വി കെ കുഞ്ഞൻ മേനോൻ, അദ്ദേഹം തന്നെയായിരുന്നു അവരുടെ സംഗീതയാത്രയിലെ ഏറ്റവും വലിയ പ്രോത്സാഹനം. 1940കളിലൊക്കെ പിതാവ് പി ലീലയെ മദ്രാസിൽ പല സംഗീതജ്ഞരുടെ അടുത്തേക്കും സംഗീത പഠനത്തിനായി അയച്ചു, കച്ചേരികളൊക്കെ കാണാൻ അയച്ചു. അങ്ങനെ ഇരിക്കെ ആന്ധ്ര മഹിളാസഭയിൽ കച്ചേരി അവതരിപ്പിക്കാൻ പി ലീലയ്ക്ക് അവസരം ലഭിച്ചു. ഇത് കൊളംബിയ പിക്ചേഴ്സ് എന്ന കമ്പനി കാണുകയും സിനിമാ പിന്നണി ഗാനരംഗത്തേക്ക് പി ലീലയുടെ ചുവടുവയ്പ്പിന് ഒരു കാരണമാവുകയും ചെയ്തു. കേൾക്കാം വിരുദൻ ശംഖു എന്ന ചിത്രത്തിലെ ഗാനം. 1968 റിലീസായ ഈ ചിത്രത്തിന് വേണ്ടി ലീല പാടിയ ഗാനമാണ് അടുത്തതായി. പി ഭാസ്കരൻ്റെ വരികൾക്ക് ബി എ ചിദംബരനാഥൻ്റെ സംഗീതം. ഗാനത്തിലേക്ക്.

അങ്ങനെ 1948 പി ലീല തൻ്റെ 13-ാമത്തെ വയസ്സിൽ കങ്കണം എന്ന തമിഴ് സിനിമയ്ക്ക് വേണ്ടി ആദ്യമായി പിന്നണി പാടി. ഭാഷകൾ പെട്ടെന്ന് തന്നെ പഠിക്കാൻ കഴിവുള്ള പി ലീല തമിഴ് ഭാഷ പെട്ടെന്ന് തന്നെ പഠിച്ചെടുത്തു. അവർ ആ സിനിമയിലെ നായികയ്ക്ക് വേണ്ടി എല്ലാ ഗാനങ്ങളും ആലപിച്ചു. പ്രേരയിനി സ്നേഹദീപം എന്ന ചിത്രത്തിൽ പി ലീല പാടിയ ഗാനമാണ്. 1962 റിലീസായ സ്നേഹദീപം എന്ന ഈ ചിത്രത്തിലെ ഗാനങ്ങൾ എഴുതിയിരിക്കുന്നത് പി ഭാസ്കരനാണ്. എം ബി ശ്രീനിവാസന്റെ സംഗീതം. ഗാനത്തിലേക്ക് പോകാം.

0: പ്രിയരെ, 7 മണി കഴിഞ്ഞ് 47 മിനിറ്റും 52 സെക്കൻഡ് ആകുമ്പോൾ നമ്മൾ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന പി ലീലയുടെ തിരഞ്ഞെടുത്ത ഈ മനോഹര ഗാനങ്ങളുടെ ശില്പി, നമ്മൾ ഇന്ന് ഈ കത്തിൻ്റെ ശില്പി, ഇന്ന് ഈ ഗാനങ്ങൾ നമുക്ക് അയച്ചു തന്ന പ്രദീപേട്ടൻ ഇപ്പോൾ നമ്മുടെ കൂടെ ഇപ്പോൾ ലൈനിലുണ്ട്. അപ്പോൾ പ്രദീപേട്ടൻ്റെ വിശേഷങ്ങൾ അറിയാനുള്ള ഒരു ഒരു ഒരു സ്റ്റെപ്പിലേക്ക് നമ്മൾ പോവുകയാണ് കേട്ടോ. ഞാൻ ചേട്ടനെ കണക്ട് ചെയ്യാം, ഒരു സെക്കൻഡ്. ഹലോ
1: ഹലോ
0: ചേട്ടാ, നമസ്കാരം.
1: ആ നമസ്കാരം നമസ്കാരം. മണികണ്ഠ സാറിന്റെ ശബ്ദം അങ്ങനെ കേൾക്കുന്നില്ലല്ലോ, ഈ വല്ലപ്പോഴാണ് കേൾക്കുന്നത്. അതിലൊരു വലിയ വിഷമമുണ്ട് കേട്ടോ. നല്ല സ്വീറ്റ് വോയിസ് ആണ്.
0: താങ്ക് യു ചേട്ടാ, താങ്ക് യു ചേട്ടാ. ചേട്ടാ, സാറിനൊന്നും വിളിക്കല്ലേ, നമ്മളൊക്കെ ഒരേ തോണിയിലെ യാത്രക്കാരാണ്. അപ്പോൾ നമ്മൾ ഈ സാറിനൊക്കെ വിളിക്കുമ്പോൾ ആ അടുപ്പം ചെറിയൊരു ഡിസ്റ്റൻസ് വരുന്ന പോലെ. എന്നെ മണികണ്ഠൻ തന്നെ വിളിച്ചോളൂ.
1: എന്നാലും ആകാശവാണിയെ പോലുള്ള ഒരു സ്ഥാപനത്തിൽ ഇരിക്കുന്നവരെ നമ്മൾ അതനുസരിച്ച് ബഹുമാനിക്കണ്ടേ, അതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ.
0: ചേട്ടാ, വേറൊരു കാര്യമുണ്ട് കേട്ടോ, നമ്മുടെ നമ്മെന്ന് വെച്ചാൽ ആകാശവാണി ഒരു കൂട്ടായ്മയാണ്. അപ്പോൾ നമ്മുടെ ശ്രോതാക്കൾ ഒരു വലിയൊരു പില്ലറാണ്. നമ്മൾ ഇപ്പുറത്തും ഒരു പില്ലർ, അപ്പുറത്തും ഒരു പില്ലർ, ഇതിൻ്റെ ഇടയ്ക്കുള്ള ഒരു സപ്പോർട്ടാണ് നമ്മുടെ ഈ പരിപാടികളൊക്കെ. ഈ രണ്ട് പില്ലറും ഇല്ലെങ്കിൽ ഈ പരിപാടിയേ ഇല്ല.
1: അതാ എനിക്ക് എനിക്കതിലൊരു വിഷമമുണ്ട്. അത് എല്ലാവർക്കും അങ്ങനെ ഉണ്ടോ എന്ന് അറിഞ്ഞൂടാ. കാരണം എന്റെ ഒരു കത്ത് ഈ റെയിൻബോയിൽ വന്നിട്ട് 2 വർഷമായി. ഞാന് 12 വർഷമായിട്ട് ഈ റെയിൻബോ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. ഒരു ദിവസം പോലും റെയിൻബോ ഈ സ്വാഗതം കൊച്ചി കേൾക്കാത്ത ദിവസമില്ല. അപ്പോ എന്നിട്ടും 2 വർഷമായി എന്റെ കത്തുകൾ ഒന്നും ഈ സ്വാഗതം കൊച്ചിയിൽ എടുത്തിട്ടേയില്ല. അത് എന്ത് കാരണമാണെന്ന് എനിക്കറിയില്ല. അതിൽ വലിയ വിഷമമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ സാറേ സാറേ എന്ന് വിളിക്കുന്നത്. കാരണം അങ്ങനെയെങ്കിലും എന്റെ ഇഷ്ടപ്പെട്ട കാട്ടുകൾ കേക്കട്ടെ, അങ്ങനെ ഒരു സോപ്പിടിയിലും കൂടെ ആണെന്ന് വിചാരിച്ചോ.
0: ആ ചേട്ടാ, ഇത് ഈ സ്വാഗതം കൊച്ചിയിലെ ഗാനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒരു പ്രോസസ്സ് ഒരു വലിയ പ്രോസസ്സാണ്. അപ്പോൾ പിന്നെ രണ്ട് കുറേ കാര്യങ്ങൾ ഇതിൽ ശ്രദ്ധിക്കുന്നുണ്ട്. അതായത് ഈ ആവർത്തന വിരസത ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ, അതുപോലെ 1980 മുമ്പുള്ള ഗാനങ്ങൾ, പിന്നെ അങ്ങനെയുള്ള കുറേ കുറേ കാര്യങ്ങൾ ഇതിന് നോക്കുന്നതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും കത്തുകൾ.
1: ഞാനൊക്കെ ഒരു 50-60 വയസ്സൊക്കെ ആകുന്ന ആളുകളാണ്. അപ്പൊ നമുക്ക് റേഡിയോ ആണ് ആശ്രയം. എന്നിട്ടും ഞാൻ ഈ മെഹബൂബിന്റെ പാട്ടുകൾ ഇപ്പൊ മെഹബൂബിന്റെ ഓർമ്മ ദിവസം അയച്ചിട്ട് അത് കേൾപ്പിച്ചില്ല. അതിന് പകരം കഴിഞ്ഞ വർഷം അതേ ദിവസം മെഹബൂബിന്റെ പാട്ടുകൾ അയച്ച ആ വ്യക്തിയുടെ തന്നെ പാട്ടുകൾ എടുത്തു. അതൊക്കെ എന്തുകൊണ്ടാണെന്ന് അതിലൊക്കെ വലിയ വിഷമമുണ്ട് സാർ. അതുകൊണ്ട് ഇപ്പം ഞാൻ അയക്കുന്നത് എപ്പോഴും ഈ എപ്പോഴും കേൾക്കുന്ന പാട്ടുകളല്ല, അധികം കേൾക്കാത്ത പാട്ടുകളാണ്. അധികം കേൾക്കാത്ത പാട്ടുകൾ എന്ന് പറയുമ്പോൾ പുതിയ തലമുറകൾ ഇങ്ങനെയും പാട്ടുകൾ ഉണ്ടല്ലോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്
0: തീർച്ചയായും
1: സ്ഥിരം കേൾക്കുന്ന പാട്ടുകൾ ഞാൻ സെലക്ട് ചെയ്യാത്ത. പി ലീലയുടെ ഒരുപാട് പ്രശസ്തങ്ങളായിട്ടുള്ള ഗാനങ്ങളുണ്ട്.
0: അതാണ് ഞാൻ ചേട്ടൻ എന്തുകൊണ്ട് ഈ ഉജ്ജയിനിയിലെ ഗായികയ്ക്ക് സെലക്ട് ചെയ്തില്ല എന്ന് ഞാൻ അത്ഭുതപ്പെട്ടിരിക്കുകയായിരുന്നു.
1: കാരണം അതൊക്കെ നമ്മളിപ്പോ ആകാശവാണി തുറന്നാലൊക്കെ കേൾക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് അധികം കേൾക്കാത്ത ഈ ആരോമലാളെ, അതുപോലെ കാട്ടുമൈനയിലെ നല്ല നല്ല കയ്യാണല്ലോ

0: കേൾക്കാൻ വേണ്ടിയിട്ടാണ് പുതിയ പുതിയ ശ്രോതാക്കൾ കേൾക്കാൻ. കേൾക്കാത്ത പാട്ടുകൾ അതിമധുരമെന്നല്ലേ പണ്ട് പറയുന്നത്?
1: തീർച്ചയായും തീർച്ചയായും.
0: അപ്പൊ അത്രല്ല സാർ, പീഡിയിലെ കുറിച്ചൊക്കെ ഈ പറയുന്നതൊക്കെ നല്ലതാണ്. അപ്പം അവർക്ക് കിട്ടിയ അവാർഡുകളെ കുറിച്ചുകൂടി പറയണേ ഈ പ്രോഗ്രാം തീരുന്നതിന്.
1: തീർച്ചയായും അവർക്ക് തീർച്ചയായും ഈ പ്രോഗ്രാമിന്റെ അവസാനം അവർക്ക് കിട്ടിയ അവാർഡിനെ കുറിച്ചുകൂടി ഞാൻ പരാമർശിക്കുന്നുണ്ട്.
0: കാരണം നമ്മുടെ ഈ പല സ്പീസീസിലെ തുടങ്ങിയവരൊക്കെ അന്യഭാഷാ ഗായികമാരായിരുന്നിട്ടും നമ്മുടെ സ്വന്തം ഭാഷയിൽ ആദ്യമായിട്ട് മലയാളത്തിന്റെ പൂങ്കുയിലെന്ന് തന്നെ പറയുന്ന പീലിയിലയാണ്.
1: തീർച്ചയായും.
0: അപ്പം ആ പീലിയിലേക്ക് നമ്മൾ ഈ നല്ലൊരു ആദരം കൊടുക്കണം. പീലിയിലയുടെ ശബ്ദം ഒരു പ്രത്യേക തരത്തിലുള്ളതാണ്, നല്ല സ്വീറ്റ് വോയിസ് ആണ്. മറ്റുള്ളവർ മോശമൊന്നല്ല, എങ്കിലും നല്ല പാട്ടുകൾ അവർ പാടിയിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് നല്ലൊരു ഈ ട്രിബ്യൂട്ട് നൽകിയതിൽ ആകാശവാണിക്കും ഈ പ്രോഗ്രാം അവതരിപ്പിക്കുന്ന ഈ സാറിനും ഒക്കെ എന്റെ ഒരു അഭിനന്ദനങ്ങളും ആശംസകളും.
1: താങ്ക് യു ചേട്ടാ, താങ്ക് യു ചേട്ടാ. അതുപോലെ ഇത്രയും നല്ല അപൂർവ ഗാനങ്ങൾ അയച്ചു തന്ന ചേട്ടനും ഒരുപാട് ഒരുപാട് നന്ദി കേട്ടോ. അപ്പോ ഇത് പിന്നെ ഈ എന്താ പറയുന്നത്, പീലിയിലയുടെ ഗാനങ്ങളെന്ന് സെലക്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ പ്രധാനമായിട്ട് നമുക്ക് ഓർമ്മ വരിക ഈ നാരായണീയം അല്ലെങ്കിൽ ജ്ഞാനപ്പാന പോലുള്ള സംഭവങ്ങളാണല്ലോ. അപ്പോൾ ഗുരുവായൂരപ്പ ഭക്തനാണോ, നാരായണീയം കേട്ടുകൊണ്ടാണോ ദിവസം തുടങ്ങുന്നത്?
0: അതെ അതെ, എനിക്ക് അതെ, ഞാനിപ്പോ പീലിയിലെ ആരാധിക്കാൻ കാരണം തന്നെ അവർ ഒരുപാട് ശ്രീകൃഷ്ണ ഭക്തി ഗാനങ്ങൾ പാടിയിട്ടുണ്ട്. ഞാനൊരു ശ്രീകൃഷ്ണ ഭക്തൻ കൂടിയാണ്. അപ്പൊ ആ നല്ല പാട്ടുകൾ ഭക്തി ഗാനങ്ങളൊക്കെ പാടിയിട്ടുണ്ടോണ്ട് മനസ്സിൽ ആദ്യമായിട്ട് രക്തത്തിൽ അലിഞ്ഞു ചേർന്നത് എന്റെ കുട്ടിക്കാലം മുതൽ പീലിയിലെ ശബ്ദം കേട്ടിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഒരു ശബ്ദം അല്ലെങ്കിൽ പാട്ട് എന്നുള്ള തിരിച്ചറിയുന്നത് പീലിയിലയുടെ പാട്ടുകൾ കേട്ടിട്ടാണ്. അന്ന് അമ്മയും മുത്തശ്ശിയൊക്കെ പാട്ടുകൾ വെക്കുമായിരുന്നു. അങ്ങനെ പീലിയിലയുടെ ശബ്ദം കൊണ്ട് ജനിച്ചത് മുതൽ കേട്ടു തുടങ്ങിയതുകൊണ്ട്
1: അതെ അതെ. 1961 മുതൽ നാരായണീയം ഗുരുവായൂർ അമ്പല നടയിൽ ഇങ്ങനെ പിന്നെ കേൾപ്പിച്ചു വരുന്നു പുലർച്ചെ 2:30 മുതൽ അല്ലേ?
0: അതെ അതെ. കാരണം ധാരാളം ഒരുപാട് ഗായികമാരുടെ പേരുകളെ നറുക്കിട്ടപ്പോഴും എല്ലാ എം എൽ വസന്തകുമാരി, സുബ്ബലക്ഷ്മി, അങ്ങനെ പ്രശസ്തരായിട്ടുള്ള ക്ലാസിക് സംഗീതജ്ഞകളുടെ പേരുകളെല്ലാം കൂടി ഇട്ടിട്ട് അവിടെ ദേവസ്വം അന്ന് ഈ അതായത് നാരായണീയം അവിടെ കൊടുക്കാനുള്ള, അവിടെ അവതരിപ്പിക്കാനുള്ള ഒരു ഗായിക തിരഞ്ഞെടുത്തത്. അപ്പൊ നറുക്ക് കിട്ടിയത് പീലിയിലേക്കാണ്. അതുകൊണ്ട് ആ നറുക്കെടുപ്പിൽ പീലിയിലേക്ക് കിട്ടിയത് കൊണ്ടാണ് ഇപ്പോഴും അവിടെ ഗുരുവായൂരപ്പൻ ഈ നാരായണീയവും ഹരിനാമ
1: അപ്പൊ നമ്മുടെ ജീവിതത്തിൽ കഴിവ് മാത്രം പോരാ, ഭാഗ്യം എന്നുള്ളൊരു ഫാക്ടർ കൂടിയുണ്ട് അല്ലേ ചേട്ടാ?
0: അതെ അതെ, ഭാഗ്യം ഒരു ഘടകമാണ്. നമ്മൾ അത് അതിനെതിരെ കണ്ണടച്ചാലും
1: തീർച്ചയായും
0: ഭാഗ്യം എന്ന് പറയുന്നത് ഒരു ഒരു ഘടകം തന്നെയാണ്. കാരണം നമ്മുടെ ഈ എന്റെ വിശ്വാസം അനുസരിച്ച് കഴിഞ്ഞ ജന്മം നമ്മൾ ചെയ്ത ആ കർമ്മങ്ങളുടെ ഫലമാണ് നമുക്ക് ഈ ജന്മം ലഭിക്കുന്നത്.
1: തീർച്ചയായും.
0: അപ്പം അതുകൊണ്ടാണ് എന്ത് തെറ്റ് ചെയ്താലും ചിലർക്ക് ഒരു ശിക്ഷയും കിട്ട, ഒരു അവർക്ക് ഒരു കുഴപ്പമില്ലാതെ സുഖമായിട്ട് അവർ നടക്കാൻ കാരണം കഴിഞ്ഞ വർഷത്തെ ബാങ്ക് ഡെപ്പോസിറ്റ് അവർക്കുള്ളതുകൊണ്ടാണ്.
1: തീർച്ചയായും തീർച്ചയായും.
0: കഴിഞ്ഞ ജന്മത്തെ ഡെപ്പോസിറ്റ് കുറയുമ്പോൾ അവർക്ക് ഓരോ ബുദ്ധിമുട്ടുകൾ വരും. അപ്പൊ അതുകൊണ്ട് നമ്മൾ കഴിവതും എല്ലാം സന്തോഷമായിട്ട് ആരെയും ഉപദ്രവിക്കാതെ ഈശ്വര വിശ്വാസത്തോടുകൂടി ജീവിക്കണമെന്നാണ് എന്റെ ഒരു
1: കർമ്മം തന്നെയാണ് ഈശ്വരൻ അല്ലേ?
0: അതെ അതെ അതെ. ഓക്കെ സാർ, അടുത്ത് പാട്ടുകൾ കൂടുതൽ കേൾക്കുന്നു.
1: തീർച്ചയായും. അല്ല ചേട്ടന്റെ വീട്ടിൽ ആരൊക്കെയാണെന്ന് പറഞ്ഞില്ലല്ലോ.
0: ആ എന്റെ വീട്ടിൽ ഭാര്യയും രണ്ടു മക്കളും ഒക്കെ ഉണ്ട്.
1: അതെ അല്ലേ. ചേട്ടൻ എന്ത് ചെയ്യുന്നു?
0: എല്ലാരും സന്തോഷമായിട്ടിരിക്കുന്നു. അല്ല ഞാൻ കുറച്ച് എനിക്ക് കുറച്ച് കൃഷിയൊക്കെയാണ്. അപ്പം ഏതായാലും പേഴ്സണൽ വിവരങ്ങൾ പറഞ്ഞ സമയം നീട്ടണ്ട സാർ, പാട്ടുകൾ കേട്ടോട്ടെ.
1: ആയിക്കോട്ടെ. രണ്ടുപേരും പാടുന്നോ?
0: ഇല്ല ഇല്ല സാർ, താങ്ക് യു. പാട്ടുകൾ കേട്ടോ, പീലിയിലയുടെ പാട്ടുകൾ കേൾക്കാം.
1: ഓക്കെ ചേട്ടാ. അപ്പോ ഗാനങ്ങൾ അയച്ചു തന്നതിന് വളരെ നന്ദിയുണ്ട്. അതുപോലെ എല്ലാവരോടും
0: ആഴ്ചയിൽ രണ്ടാഴ്ചയിൽ ഒരിക്കലെങ്കിലും വരണം.
1: ശബ്ദമാണ് തീർച്ചയായും. താങ്ക് യു.
0: പറയുന്നതല്ല, നല്ല ശബ്ദമാണ്, നന്നായിട്ട് അവതരിപ്പിക്കുന്നു. പക്ഷെ ഇച്ചിരി ഒരു ഇത് വരുന്ന മാത്രമേ ഉള്ളൂ. ഓക്കെ,
1: ആ ഒരു ഒരു ഡിലേ നമുക്ക് എന്തായാലും അഡ്ജസ്റ്റ് ചെയ്യാം.
0: ഓക്കെ സാർ.
1: അപ്പൊ ആർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാനുണ്ടോ ഈ ഗാനങ്ങളൊക്കെ?
0: ഇല്ല, പഴയ പാട്ടുകൾ ഇഷ്ടപ്പെടുന്നവരോടും പീലിയിലെ ഇഷ്ടപ്പെടുന്നവർക്കും എല്ലാവർക്കും
1: ആകാശവാണിയുടെ എല്ലാ ശ്രോതാക്കൾക്കും
0: എനിക്ക് ശ്രോതാക്കളോട് അപേക്ഷിക്കാൻ സ്വാഗതം. കൊച്ചിയിൽ അയക്കുമ്പോൾ സ്ഥിരം കേൾക്കുന്ന പാട്ടുകൾ അയക്കാതെ നമ്മൾ അധികം കേൾക്കാത്ത പാട്ടുകളോട് അയച്ചാൽ എല്ലാ ശ്രോതാക്കൾക്കും ഒരു ഇമ്പമായിരിക്കും. അല്ലാതെ ഒരു ആവർത്തന വിരസത വരും. അമൃതായാലും കൂടെ ഏറെ പഴകിയാൽ പുളിക്കുമെന്നല്ലേ പറയാം.
1: തീർച്ചയായും തീർച്ചയായും തീർച്ചയായും. അപ്പൊ താങ്ക് യു ചേട്ടാ. അപ്പോൾ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. ശരി ശരി.

അപ്പോൾ നമുക്ക് വേണ്ടി ഈ മനോഹരമായ ഗാനങ്ങൾ അയച്ചു തന്ന പ്രദീപ് ഇരിങ്ങാലക്കുട, പ്രദീപൻ ചേട്ടൻ്റെ വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ കേട്ടത്. അപ്പോൾ പ്രദീപൻ ചേട്ടൻ പറഞ്ഞിരിക്കുന്നു, സമയം ഒട്ടും കളയുന്നില്ല, നമുക്ക് വേഗം അടുത്ത പാട്ടിലേക്ക് കേൾക്കണം. അതുതന്നെയാണ് എൻ്റെ ഉദ്ദേശവും. ജസ്റ്റ് അടുത്ത പാട്ടിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ഒരു ചെറിയൊരു കാര്യം കൂടി പറഞ്ഞു പോകുന്നു ലീലാമ്മയെ കുറിച്ച്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, കങ്കണം എന്ന തമിഴ് സിനിമയിൽ പിന്നണി പാടിക്കൊണ്ടാണ് അവരുടെ സിനിമാ പ്രവേശം. കങ്കണത്തിന് ശേഷം തെന്നിന്ത്യയിലെ ഏറ്റവും വിലമതിക്കുന്ന ഗായികയായി വളരെ വേഗത്തിൽ തന്നെ പി ലീല മാറി. പിന്നീട് അങ്ങോട്ട് 5500-ലധികം ഗാനങ്ങൾ സിനിമകൾക്ക് വേണ്ടി അവർ പാടുകയും ചെയ്തു. ഇനി നമുക്ക് 1964 റിലീസ് ചെയ്ത കറുത്ത കൈ, ഈ സിനിമയിലെ ഗാനം തിരുനായനാർ കുറിച്ചി മാധവൻ നായരാണ് രചിച്ചിരിക്കുന്നത്. MS ബാബുരാജൻ്റെ സംഗീതം ഗാനത്തിലേക്ക്.

1949 മൂന്ന് ചലച്ചിത്രങ്ങൾ പാടിക്കൊണ്ട് തെലുങ്ക് സിനിമാ പിന്നണി ഗാനരംഗത്ത് പി ലീല അരങ്ങേറ്റം കുറിച്ചു. ഗായകനും സംഗീത സംവിധായകനുമായ ഘണ്ടശാലയ്ക്കൊപ്പം അവർ നിരവധി ഗാനങ്ങൾ ആലപിച്ചു. 1970 റിലീസ് ചെയ്ത സരസ്വതി എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. തിക്കുറിശ്ശി സുകുമാരൻ നായരുടെ വരികൾക്ക് MS ബാബുരാജിന്റെ സംഗീതം.

ലീലയുടെ ശബ്ദത്തിൽ ജ്ഞാനപ്പാന കേൾക്കുമ്പോൾ അത് മലയാളികളുടെ കർണങ്ങൾക്ക് എന്നും ആനന്ദം നിർവൃതി തരുന്നൊരു കാര്യം തന്നെയായിരുന്നു. ചിന്നാരി പാപ്പാലു എന്ന ചിത്രത്തിൽ പി ലീല സംഗീത സംവിധാനം രചിച്ച് ആലപിച്ച ഗാനങ്ങൾ എക്കാലത്തെയും മികച്ച ക്ലാസിക്കുകളിലൊന്നായിരുന്നു. ഇനി പച്ചനോട്ടുകൾ എന്ന ചിത്രത്തിൽ പി ലീല പാടിയ ഗാനം കേൾക്കാം. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് എം കെ അർജുനൻ്റെ സംഗീതം.

നമ്മുടെ ഇരിങ്ങാലക്കുടയിൽ നിന്നുള്ള പ്രദീപൻ ചേട്ടൻ, നമ്മുടെ പി ലീലയുടെ ഈ മനോഹര ഗാനങ്ങൾ അയച്ചു തന്ന ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് കിട്ടിയ അവാർഡിന് അത് അവാർഡ് പേരുകൾ കൂടി പ്രതിപാദിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് അവാർഡുകൾ നമ്മൾ പറഞ്ഞാലും തീരാത്ത അവാർഡുകളാണ് ലീലാമ്മയ്ക്ക് കിട്ടിയിരിക്കുന്നത്. കേരള സംഗീത നാടക അക്കാദമി അവാർഡ്, സമഗ്ര സംഭാവനയ്ക്ക് കേരള ക്രിറ്റിക് അസോസിയേഷൻ ചലച്ചിത്ര പ്രതിഭ അവാർഡ്, കമുകർ അവാർഡ്, ത്യാഗരാജ ഭാഗവതർ സ്പെഷ്യൽ അവാർഡ്, മദ്രാസ് മ്യൂസിക് അക്കാദമി ഗോൾഡ് മെഡൽ, സ്വാതിരത്ന, അങ്ങനെ ഒരുപാട് ഒരുപാട് അവാർഡുകൾ അവർ വാരിക്കൂട്ടിയിരുന്നു. 2006 കേന്ദ്ര സർക്കാർ മരണാനന്തര ബഹുമതിയായി അവർക്ക് പത്മഭൂഷൺ സമ്മാനിച്ചു. അതിനു മുന്നേ തമിഴ്നാട് കലൈമാമണി പുരസ്കാരം നൽകിയും കേരള ഗവൺമെൻറ് 1969 ഏറ്റവും നല്ല സിനിമാ പിന്നണി ഗായികയ്ക്കുള്ള അവാർഡും, അത് ആ ഉജ്ജയിനിയിലെ ഗായിക കടൽപ്പാലം എന്ന ചിത്രത്തിലെ ഗാനമാണെന്ന് തോന്നുന്നു. ഈ അവാർഡുകളൊക്കെ അവർ കരസ്ഥമാക്കിയിട്ടുണ്ട്. 2005 ഒക്ടോബർ 31 പി ലീലാമ്മ നമ്മെ വിട്ടുപിരിഞ്ഞത്. ന്യൂമോണിയ ബാധിച്ചായിരുന്നു പി ലീല എക്കാലത്തെ നമ്മുടെ സംഗീത ആസ്വാദകരെ നിരാശയിലെ സങ്കടത്തിലേക്ക് ആഴ്ത്തി ഈ ലോകം വിട്ടുപോയത്. ദേവാലയം എന്ന ചിത്രത്തിന് വേണ്ടി പി ലീല പാടിയ ഗാനമാണ് അടുത്തത്. 1985 റിലീസായ ഈ ചിത്രത്തിലെ ഗാനരചന അഭയദേവ്, സംഗീതം ദക്ഷിണാമൂർത്തി.

പ്രിയരെ, ഇനി നമുക്ക് സ്വാഗതം കൊച്ചിയിൽ ഒരു ഗാനത്തിന് കൂടി സമയമുണ്ട്. അപ്പോൾ ഒട്ടും സമയം കളയുന്നില്ല. ഈ ഗാനം ഉർവശി ഭാരതി എന്ന സിനിമയിൽ പി ലീല പാടിയതാണ്. തിക്കുറിശ്ശി സുകുമാരൻ നായരുടെ വരികൾക്ക് വി ദക്ഷിണാമൂർത്തിയുടെ സംഗീതം. അപ്പോൾ ഈ ഗാനത്തോടു കൂടി ഇന്നത്തെ സ്വാഗതം കൊച്ചി ഇവിടെ തീരുകയാണ്. 8:15 വാർത്തകളാണ് ഇംഗ്ലീഷിൽ ഡൽഹി റിലെ. അപ്പോൾ നാളത്തെ സ്വാഗതം കൊച്ചിയിൽ സി എൻ വിവേകാനന്ദൻ, വയലാർ നീലിമംഗലം. അപ്പോൾ വിവേകാനന്ദൻ ചേട്ടൻ അയച്ചു തന്ന ഗാനങ്ങളുമായിട്ട് വീണ്ടും സ്വാഗതം കൊച്ചിയിൽ നാളെ റെയിൻബോയിൽ കാണാം. അപ്പോൾ പെട്ടെന്ന് തന്നെ ഗാനത്തിലേക്ക്. അപ്പോൾ 8:30 നമ്മുടെ സവാരി ടൈമുണ്ട് കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി എല്ലാവരും തയ്യാറായിരിക്കുക. ഇപ്പോൾ ഗാനത്തിലേക്ക് പോവാം.

0: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: Blast your mornings with blistering music. Sawari time. Drive time music.
2: ഹലോ, ഗുഡ് മോർണിംഗ് പ്രിയരെ. അപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 31 മിനിറ്റും 43 സെക്കൻഡും. ഇത് സവാരി ടൈമിന്റെ സമയം. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5.

5. എൻ്റെ സുഹൃത്തും അവൻ്റെ ഇളയപ്പനും കൂടി ഒരു കർണാടകയിലൊരു ട്രിപ്പിന് പോയിട്ടോ. അങ്ങനെ അവർ ഭയങ്കര ആസ്വദിച്ച്, ശ്രദ്ധിക്കുക, നമ്മുടെ സുഹൃത്തും ഇളയപ്പനും, അങ്ങനെ അവർ വളരെ ആസ്വദിച്ച് ഇങ്ങനെ യാത്ര സ്ഥലങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ യാത്ര ചെയ്യുക ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എവിടെയോ വെച്ച് അവർക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നി, ഭയങ്കര വിശപ്പായിരുന്നു. അങ്ങനെ അവർ അടുത്ത് കണ്ടൊരു നല്ലൊരു ഹോട്ടലിൽ കയറി ഭക്ഷണമൊക്കെ കഴിച്ച് വീണ്ടും യാത്ര തുടർന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇളയപ്പം ഭയങ്കര ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങി. ആ പെട്ടെന്ന് വണ്ടി നിർത്ത്, വണ്ടി നിർത്ത്. അപ്പോൾ നമ്മുടെ സുഹൃത്ത് ചോദിച്ചു, എന്താ ഇളയപ്പം കാര്യം? എടാ നീ വണ്ടി നിർത്തടാ, തിരിച്ചു വിടടാ വണ്ടി. വണ്ടി തിരിച്ചു വിടാനോ? എന്തിനാ? എടാ നമ്മൾ ഭക്ഷണം കഴിച്ച ഹോട്ടലിലേ, അവിടേക്ക് നീ വണ്ടി തിരിച്ചു വിടടാ. അങ്ങനെ കാര്യം എന്തെന്നറിയാതെ സുഹൃത്ത് ഇളയപ്പനും കൂട്ടി തിരിച്ച് ആ ഹോട്ടലിലേക്ക് പോയി. ഹോട്ടലിൽ പോയിട്ട് പുള്ളി ആ കഴിച്ച ടേബിളുണ്ടല്ലോ അവിടെ ഒക്കെ തപ്പാണ്. കഴിച്ച ടേബിളൊക്കെ നേരത്തെ പിന്നെ വെയിറ്റർ വന്ന് വൃത്തിയാക്കി എല്ലാം റെഡിയാക്കി. പക്ഷേ പുള്ളി നേരെ വേസ്റ്റ് ഡബ്ബയുണ്ടല്ലോ, ആ ഡബ്ബ അവിടെയൊക്കെ പോയിട്ട് വേസ്റ്റൊക്കെ തപ്പാൻ തുടങ്ങി. നമ്മുടെ സുഹൃത്ത് കാര്യം അറിയാണ്ട് ഇങ്ങനെ കൂടെ നിൽക്കുമായിരുന്നു. അപ്പോൾ ഇളയപ്പൻ അവിടുത്തെ പിന്നെ പണിക്കാർക്കൊക്കെ എന്തൊക്കെയോ പൈസയൊക്കെ ഓഫർ ചെയ്യുന്നുണ്ട്, എന്തൊക്കെയോ തപ്പുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആ കാര്യം അറിയാണ്ട് സുഹൃത്ത് മെല്ലെ ഇളയപ്പൻ, ഇളയപ്പനാണെങ്കിൽ ഒട്ടും പിന്നെ പേഷ്യൻസ് ഇല്ലാണ്ട് ആകെ ടെൻഷനായിരിക്കുകയാണ്. സുഹൃത്തിന് പേടിയാണ്. അപ്പോൾ എന്താ ഇങ്ങനെ ഇയാൾ ചോദിച്ചൊന്നും പറയുന്നുമില്ല. അവസാനം മെല്ലെ ചോദിച്ചു, എന്താ കാര്യം? എടാ ഞാൻ നമ്മൾ ഓർഡർ ചെയ്തത് ചിക്കനായിരുന്നില്ലേ? അതെ, ചിക്കനായിരുന്നു. എടാ ചിക്കൻ കഴിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ വെപ്പ് പല്ല്, അത് ജസ്റ്റ് ഒരു പല്ലുണ്ട്, അത് അവിടെ ഇളക്കി മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. അത് കഴിച്ചു കഴിഞ്ഞിട്ട് തിരിച്ച് പിടിപ്പിക്കാമെന്ന് വിചാരിച്ച് അവിടെ വെച്ചതാ. ഞാൻ കഴിച്ചു കഴിഞ്ഞ് നമ്മുടെ ആ തിരക്കിൽ ഇവിടുന്ന് സ്ഥലം വിട്ടപ്പോൾ ആ പല്ലെടുക്കാൻ മറന്നുപോയി. ഇപ്പോൾ ആ പല്ല് എമ്മാരെടുത്ത് എവിടെയോ കളഞ്ഞു. ഇപ്പോൾ പല്ല് കാണാനില്ല എനിക്ക്. പല്ല് ഞാൻ വലിയ വില കൊടുത്ത് വാങ്ങിച്ചതാ എന്നൊക്കെ പറഞ്ഞ് ആകെ അത് എന്താ ചെയ്യുന്നറിയില്ല. ആ പല്ല് ഏതായാലും പോയി കിട്ടി, ആ പല്ല് തിരിച്ച് കിട്ടിയതുമില്ല. അപ്പോൾ ഇങ്ങനെ നമ്മളിപ്പോൾ യാത്രക്ക് പോകുമ്പോൾ നമുക്ക് പല അബദ്ധങ്ങളും പറ്റാറുണ്ടല്ലേ. പക്ഷേ ചില സമയത്ത് വളരെ എന്താ പറയുന്നത്, പിന്നീട് ആലോചിക്കുമ്പോൾ ഈ അബദ്ധങ്ങളൊക്കെ വളരെ രസകരമായി നമുക്ക് തോന്നും. അപ്പോൾ ഇപ്പോൾ നമ്മുടെ സവാരി ടൈമാണ്. അപ്പോൾ നമ്മുടെ പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾ യാത്രയിലാണോ? അപ്പോൾ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, നിങ്ങൾക്കും ഇതുപോലുള്ള പല അനുഭവങ്ങളും പറയാനില്ലേ? നിങ്ങളിപ്പോൾ യാത്രയിലാണെങ്കിൽ നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ പറയാം. മുമ്പ് യാത്ര പോയതാണെങ്കിൽ ആ യാത്രാവിശേഷങ്ങൾ നമുക്ക് നമ്മുടെ റെയിൻബോ ശ്രോതാക്കളുമായി പങ്കുവയ്ക്കാം. അപ്പോൾ ഒട്ടും മറക്കണ്ട, നമ്മളെ വിളിക്കുന്ന നമ്പർ ഇതാണ്. നമുക്ക് നിങ്ങളുടെ ഇഷ്ട ഗാനങ്ങൾ കേട്ടുകൊണ്ടുള്ളൊരു യാത്രയാണ് കേട്ടോ. അപ്പോൾ നമ്പർ ഇതാണ്, 0484 242 8101. 0484 242 8101. ഒട്ടും മറക്കാതെ, ഒട്ടും സമയം കളയാതെ വിളിക്കുക. നമുക്ക് പാട്ടുകൾ കേട്ടുകൊണ്ട് ഇങ്ങനെയുള്ള തമാശ കഥകളൊക്കെ ആസ്വദിച്ചുകൊണ്ട് ഒന്നിച്ച് ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 ലൂടെ യാത്ര ചെയ്യാം.

അപ്പോൾ നമ്മുടെ സവാരി ടൈമിലേക്ക് വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484242 81. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഉണ്ട് കേട്ടോ, FM Rainbow Kochi 107.5. അതുപോലെ ഫേസ്ബുക്ക് ഐ ഡി ഇതാണ്, ആകാശവാണി കൊച്ചി FM Rainbow 107.5. ഈ നമ്മുടെ പോസ്റ്റുകളിൽ സോഷ്യൽ മീഡിയ പേജിൽ നമ്മുടെ പോസ്റ്റുകൾക്ക് കീഴെ നിങ്ങളുടെ ഇഷ്ട ഗാനങ്ങൾ നിങ്ങൾ അയക്കുക. അതുപോലെ യാത്രയിലായിരിക്കുന്ന സുഹൃത്തുക്കളെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് 0484242 81 വിളിച്ചോളൂ. നമുക്ക് ഒരുമിച്ച് ഗാനങ്ങൾ കേട്ടുകൊണ്ട് യാത്ര ചെയ്യാം. അതിനുമുമ്പ് ഒരു അറിയിപ്പാണ്. കേരളം സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡിന്റെ വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലിൽ കാഷ്യർ സ്വീപ്പർ തസ്തികളിൽ കരാറടിസ്ഥാനത്തിൽ ജീവനക്കാരെ നിയമിക്കുന്നതിനുള്ള ഇന്റർവ്യൂ ഇന്നാണ് നടക്കുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ 11:30 എറണാകുളം ഡിവിഷണൽ ഓഫീസിൽ വെച്ച് നടത്തുന്നുണ്ട്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് 0484 236 90 59, 0484 236 90 59 ഈ നമ്പറിൽ ബന്ധപ്പെട്ടാൽ കൂടുതൽ വിവരങ്ങൾ കിട്ടും.

0: പ്രിയരെ, സമയം 8 മണി കഴിഞ്ഞ് 43 മിനിറ്റും 14 സെക്കൻഡും. നമുക്ക് ഒരു കോളറുണ്ട് ലൈനിൽ. ഹലോ, ഹലോ, നമസ്കാരം. കുറച്ച് ഉച്ചത്തിൽ സംസാരിക്കും കേട്ടോ. ആ, എന്താണ് പേര്? വാസുദേവൻ നമ്പൂതിരി. ചേട്ടാ, സുഖാണോ? സുഖമാണോ ചേട്ടാ? ഓക്കെ, ചെറിയൊരു ക്ലാരിറ്റി കുറവുണ്ട്, യാത്രയിലായത് കൊണ്ടായിരിക്കണം അല്ലേ? ആ അല്ല, ചെറിയൊരു മഴയുണ്ടോ അവിടെ? നല്ല വെയിലാണ്. ശരി ശരി, ഓക്കെ ഓക്കെ. എവിടേക്കാണ് യാത്ര?
1: ആഹാ,
0: ഓക്കെ ഓക്കെ. ആ അതെ, മഹാകവി കുഞ്ചൻ നമ്പ്യ ജനിച്ച സ്ഥലമാണ്. ഓക്കെ,
1: ക്ഷേത്രമുണ്ട്.
0: ആ
1: അദ്ദേഹം ജന്മഗൃഹത്തിൽ ഉണ്ട്. അദ്ദേഹം സ്റ്റൂള്, പിന്നെ എഴുത്താണി.
0: ഓക്കെ, ഇതെന്താണ് ചേട്ടാ, ഇത് മ്യൂസിയം പോലെയുള്ള ഒരു സ്ഥലമാണോ? ഓക്കെ ഓക്കെ ഓക്കെ. ആ ചേട്ടാ, ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുകയാണോ? വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണോ? ചെറിയൊരു ക്ലാരിറ്റി കുറവുണ്ട്, പക്ഷെ എന്നാലും കേൾക്കാം, കുഴപ്പമില്ല. ഓ ഇല്ല, ആ സ്ഥലം ലേശമൊന്ന് മാറിക്കോളൂ. ആ ഇപ്പം കുഴപ്പമില്ല. പിന്നെ എന്തൊക്കെയുണ്ട് ചേട്ടാ, ഈ ഒറ്റയ്ക്കാണ് യാത്ര, അല്ല കൂട്ടിന് വേറെ ആരൊക്കെയുണ്ട്? ആഹാ, ഫ്രണ്ട്സായിട്ട്. ചേട്ടാ എന്ത് ചെയ്യുന്നു? ആഹാ, എവിടേക്ക്? അയശ്ശേരി, അയശ്ശേരി. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ ചേട്ടാ, ഈ യാത്രയിൽ നമ്മുടെ ചേട്ടനൊരു യാത്ര പ്രിയനാണോ? ഏതൊക്കെ സ്ഥലങ്ങളിലൊക്കെ യാത്ര ചെയ്തു? ഏറ്റവും ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു യാത്രയുടെ കാര്യം പറയാമോ ചേട്ടാ? ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു യാത്രയെക്കുറിച്ച് ചെറിയ വാക്കുകളിൽ പറയാമോ? ഏതാ? ശബരിമല യാത്രയോ? ഓക്കെ. ആ ശബരിമലയിൽ ആദ്യം പോയാൽ നമ്മളെ ഒരുപാട് കേട്ടറിഞ്ഞ ഒരു ഒരു കാര്യം പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു അല്ലേ? ആഹാ, അയ്യോ ഒന്നും പറയണ്ട. അതെ അതെ അതെ. ആ കാനനപാതയിലൂടെ പോയിട്ടുണ്ടോ? കാനനപാതയിലൂടെ പോയിട്ടുണ്ടോ? ആഹാ, ഈ 500,000 വർഷങ്ങൾ പഴക്കമുള്ള മരങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ അവിടെ? ആഹാ, ആ അപ്പൊ യാത്രയെ സ്നേഹിക്കുന്ന വാസുദേവൻ നമ്പൂതിരി ചേട്ടാ, ചേട്ടന് ഇഷ്ടപ്പെട്ട ഗാനം പറയൂ.
1: ഗാനം തുടരുന്നില്ലേ?
0: കൺമണിപ്പൂവേ കണ്ണാടിപ്പൂവേ, ആ പാട്ടാണോ? ഏതാ? ആ ഈ 1980 ശേഷമുള്ള ഗാനമാണ് നമ്മുടെ ഈ ഒരു പരിപാടിയിൽ അല്ലേ.

0: ഇഷ്ടമാണ്. കാരണം ഈ പാട്ട് എഴുതിയത് എന്റെ ബന്ധുവാണ്,
1: വി
0: കെ ഹരിഹരൻ.
1: ഓക്കെ. ആഹാ, അപ്പോ അദ്ദേഹത്തിന് വലിയൊരു ഹായ്.
0: പിന്നെ എനിക്ക് കുറച്ച് ഡെഡിക്കേഷൻ ഉണ്ട്.
1: ആ പറയൂ. ആ പറയൂ.
0: നമ്മുടെ എൻ മനോഹരൻ ഇത് ഇല്ലം, പിന്നെ ജന്മകാലങ്ങള്, ഇതിന് വേണ്ടിട്ട് ഒരു പി മുഹമ്മദ്
1: ശരി ചേട്ടാ, എല്ലാവർക്കും വേണ്ടി നമുക്ക് ഈ ഗാനം കേൾക്കാം.
0: തീർച്ചയായും
1: ഒരു ദിവസം പ്ലാൻ ചെയ്യുന്നുണ്ട് ചേട്ടാ. പിന്നെ നമ്മുടെ ഒരു ഒരു കാലത്തെ ഹാസ്യ സമ്രാട്ടായിരുന്നില്ലേ മലയാളികളുടെ, അല്ലേ? ആക്ഷേപഹാസ്യത്തിലൂടെ അല്ലെ മലയാളികളെ ചിന്തിപ്പിച്ച പാണ്ഡൻ നായുടെ പല്ലിന് ശൗര്യം. ബാക്കി ചേട്ടൻ പൊരിപ്പിച്ചോളൂ ചേട്ടാ. അപ്പോ നമുക്ക് എന്തായാലും പാട്ടിലേക്ക് കേൾക്കാം. അപ്പൊ വിളിച്ചതിന് ഒരുപാട് നന്ദി. യാത്രയെ സ്നേഹിക്കുന്ന ചേട്ടാ, വീണ്ടും യാത്ര തുടരണം, വീണ്ടും വിളിക്കണം, സവാരി ടൈമിലേക്ക് വിശേഷങ്ങൾ പങ്കുവെക്കണം കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഡെഡിക്കേറ്റ് ചെയ്യാം നമുക്ക് ഈ പാട്ട്. ആ താങ്ക് യു ചേട്ടാ. എന്റെ പേര് മണികണ്ഠൻ. ആ ചേട്ടാ, സാറിനൊന്നും വിളിക്കല്ലേ, നമ്മളെ തമ്മിൽ ഒരു അകലം ഫീൽ ചെയ്യും സാറിനൊക്കെ വിളിക്കുമ്പോൾ. എന്നെ മണികണ്ഠ എന്ന് വിളിച്ചോളൂ. ആ ഞാൻ ഇവിടെ തന്നെയാണ്, കൊച്ചി തന്നെയാണ്, സ്വന്തം നാട് നീലേശ്വരമാണ്, കാസർഗോഡാണ്. ആ വളരെ സന്തോഷം ചേട്ടാ. നമുക്ക് പാട്ടിലേക്ക് പോവാം കേട്ടോ. അപ്പൊ നല്ലൊരു ദിവസം ആശംസിക്കുന്നു, പാട്ടിലേക്ക് പോവാം.

0: പ്രിയരെ കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 സവാരി ടൈം. അപ്പോൾ സവാരി ടൈമിലേക്ക് ഇഷ്ടപ്പെട്ട ഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484242 81 യാത്ര ചെയ്യുന്ന പ്രിയ സുഹൃത്തുക്കളെ, ദയവായി നിങ്ങളുടെ പ്രിയ ഗാനങ്ങളൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് ഈ നമ്പറിലേക്ക് വിളിച്ചാലും കേട്ടോ, 0484242 42 81. ഹലോ
1: ഹലോ
0: ഹലോ, ആരാണ്? അജിത ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? പറവൂരിൽ നിന്ന് എവിടേക്ക് പോണ്?
1: പറവൂരി ഇഎസ്ഐ പോണേണ്.
0: ഓക്കെ.
1: മരുന്ന് വാങ്ങാൻ പോണേണ്. പിന്നെ നല്ല വിശേഷം മോനെ. ഞാൻ മോനെ നിന്ന് വിളിക്കോളൂ, കാരണം ഞാൻ സ്വാഗതം കൊച്ചിയില് പരിപാടി കേട്ടു.
0: അയ്യോ, അതാണ് മോനെ എന്നൊക്കെ വിളിക്കുമ്പോ നമുക്ക് പിന്നെയും മടുപ്പം കൂടുതല്ലേ. നമ്മളൊക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അജിത് ചേച്ചി, നമ്മളൊക്കെ ഒരേ തോണിയിലെ ഒരേ വഞ്ചിയിലെ യാത്രക്കാരല്ലേ. കേക്കണമല്ലോ. എന്ത് പറ്റി? ആരോഗ്യമൊക്കെ ഓക്കെ അല്ലേ? ഹെൽത്ത് ഒക്കെ ഓക്കെ അല്ലേ? ആരോഗ്യം ഒക്കെ ഓക്കെ അല്ലേ?
1: ഓക്കെ. മരുന്നൊക്കെ എല്ലാപ്പോഴും കഴിക്കുന്നുണ്ട് മോനെ. എല്ലാരും ഉണ്ട്, ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ എല്ലാം ഉണ്ട്. അതിന് മരുന്ന് വാങ്ങാൻ.
0: മരുന്ന് മാത്രം പോരാ, എക്സസൈസും കൂടി വേണം കേട്ടോ. രാവിലെ ഒക്കെ നടക്കാറല്ലേ? ഒന്നുമില്ലെങ്കിലേ, വീടിന്റെ ആ ഒരു കളത്തിലൊക്കെ കുറച്ച് രണ്ട് റൗണ്ട് നടന്നാൽ മതി. ഈ മഴയൊക്കെ അല്ലേ ഇപ്പൊ നടക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടല്ലേ?

0: ഇത്തിരി ഇത്തിരി ഒരു 10-15 മിനിറ്റ് ഒക്കെ നടക്കാറുള്ളൂ.
1: പിന്നെ
0: ഉണ്ടല്ലോ മോനെ, എന്റെ അനിയന്റെ പേര് മണികണ്ഠൻ എന്നാണ്.
1: അവന്റെ
0: ഞങ്ങളുടെ വീട്, എന്റെ വീട് പറവൂരാണ്. അവന്റെ വീട് നെടുങ്ങാടാണ്, 1000 പടം. അപ്പൊ അവൻ പോസ്റ്റ്മാൻ ആയിരുന്നു, ഇപ്പൊ റിട്ടയർഡ് ആയി. മണികണ്ഠൻ എന്നുള്ള ഒരു പേരും കൂടെ കേട്ടപ്പോ എനിക്കത് വിളിക്കണോന്ന് ഇഷ്ടം തോന്നിട്ട് ഞാൻ വിളിച്ചതാണ്.
1: വിളിച്ചോളൂ വിളിച്ചോളൂ, അങ്ങനെ തന്നെ വിളിച്ചോളൂ. അല്ല, ഏത് പാട്ടാണ് വേണ്ടത്?
0: പിന്നെ എനിക്ക് വേറെ പാട്ട്, നമ്മുടെ ഈ കൃഷ്ണ കൃഷ്ണ എന്ന് പറഞ്ഞ ഒരു പാട്ടില്ലേ,
1: ഏത് സിനിമയിലെ പാട്ട്?
0: അത് അത് ഏത് സിനിമയാണെന്ന്?
1: ഇതാണോ നന്ദനാണോ?
0: നന്ദനല്ല, നന്ദനല്ലാത്തൊരു പാട്ട്. ഈ കൃഷ്ണ
1: നോക്കട്ടെ കേട്ടോ, ഞാനത് കിട്ടിയെങ്കിൽ അത് വെക്കാം, ഇല്ലെങ്കിൽ ഏതെങ്കിലും നല്ലൊരു പാട്ട് വെച്ചാ പോരെ.
0: ഈ കുറച്ച് ദിവസം മുമ്പ്, കൊറേ ദിവസത്തിന് മുമ്പ് ഞാൻ ഇങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഈ പരിപാടിയിൽ തന്നെ. അപ്പൊ ഞങ്ങളുടെ ചേട്ടൻ തെക്കുംപുറത്തുള്ളതാണ്, ചേട്ടന്റെ പേര് ദാസൻ എന്നാണ്. അപ്പൊ ആ ചേട്ടൻ എന്നോട് പറഞ്ഞേ, ഇത്രയൊക്കെ നീ സംസാരിച്ചിട്ട് എന്റെ പേരൊന്നും പറഞ്ഞില്ലല്ലാന്ന് പറഞ്ഞു.
1: ദാസൻ ചേട്ടോ, 1000 സ്നേഹത്തിന്റെ എന്താ പറയുന്നത് ആശംസകൾ. ദാസൻ ചേട്ടന്റെ പേര് പറഞ്ഞിരിക്കുന്നു.
0: ആ ചേട്ടനെ ഞാൻ പ്രത്യേകിച്ച് പറയാം. അപ്പൊ എനിക്കത് കേട്ടപ്പോ ഭയങ്കര വിഷമം പോയി. ശരിയാണ്, ഞാൻ എല്ലാവരുടെയും പേര് പറഞ്ഞു, പറഞ്ഞില്ല. അപ്പൊ ഈ ചേട്ടന്റെ പേര് മാത്രം പറഞ്ഞില്ല.
1: അതെ അതെ, ഓക്കെ. ഈ മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നത് പറയുന്ന പോലെ ദാസേട്ട അജിത ചേച്ചി വിളിക്കുന്നു പറഞ്ഞാ മതിയോ? അല്ല അജിത് ചേച്ചി, ചെറിയൊരു പ്രശ്നമുണ്ട്. ഇതേ ഇവിടെ 1980 ശേഷമുള്ള ഗാനങ്ങളാണ് നമ്മൾ ഇവിടെ ചേർത്ത് വെച്ചിരിക്കുന്നത്. അപ്പോ പിന്നെ നമ്മൾ ഇനി അതിന് മുമ്പുള്ള ഗാനങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പരാതികൾ വരും. നമുക്ക് അത് കേൾപ്പിക്കാതെ ഗുരുവായൂരപ്പൻ അതിന് മുമ്പുള്ള സിനിമയല്ലേ? ആണെന്ന്
0: തോന്നുന്നു.
1: പുതിയ പടത്തിൽ ഏതെങ്കിലും ഒരു നല്ലൊരു പാട്ട് ഞാൻ കൊടുത്താൽ മതിയോ? പേര് പറയും. എന്താണ് പേര്?
0: ശ്യാമള.
1: ഓക്കെ.
0: പിന്നെ എനിക്ക് രണ്ട് മക്കളാണ്. എന്റെ മോളുണ്ട് കോട്ടയത്ത് കൊടുത്തേക്കുന്നത്, ടിച്ചു എന്നാണ് അവളുടെ പേര്.
1: ഓക്കെ.
0: എനിക്കൊരു മോനുണ്ട്, അവൻ എസ്ഐടി കമ്പനിയിൽ ജോലിയിൽ വർക്ക് ചെയ്യാണ്, ലോഡിംഗിൽ.
1: ഓക്കെ. പേരക്കുട്ടികളുടെ ശബ്ദം എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ എല്ലാരും കൂടിയിട്ടാണ് ഈ യാത്ര. പേരക്കുട്ടികളുടെ ശബ്ദം എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. അത് പേരക്കുട്ടികളുടെ ശബ്ദമാണോ? ആഹാ, ഓക്കെ. അപ്പൊ ഒരു സ്നേഹ വീടാണ്, ഒരു സ്നേഹസമ്പന്നമായ ഒരു വലിയ ഒരു ഒരു എന്താ കൂട്ടുകുടുംബം തന്നെയാണ് അല്ലേ? ആ ഗുരുവായൂർ അമ്പല നടയില്ല, അത് പുതിയ സിനിമ കേട്ടോ, അതിലെ പാട്ട് വെച്ചാ മതി അല്ലേ?
0: പിന്നെ അവന്റെ പേര് നന്ദികേശ്. പിന്നെ എനിക്ക് മോൾക്ക് രണ്ട് പിള്ളേരുണ്ട്, ശിവകാമി ഗോബർദൻ. പിന്നെ എനിക്ക് എന്റെ ഹസ്ബൻഡിന്റെ പേര് ശിവദാസ്, അത് തൃശ്ശൂരാണ്. ഹലോ,
1: പറയൂ ചേച്ചി. അപ്പോ പിന്നെ ഓക്കെ, ഹസ്ബൻഡ് തൃശ്ശൂരാണെന്ന് പറഞ്ഞു. ഓക്കെ ചേച്ചി, എന്ത് ചേച്ചി എന്ത് ചെയ്യുന്നു പറഞ്ഞില്ല?
0: പറഞ്ഞല്ലോ, വേറെ കുട്ടികളുടെ പേര് പറഞ്ഞല്ലോ. പിന്നെ മരുമോളുടെ പേര് കൃഷ്ണപ്രിയ.
1: ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് എല്ലാവർക്കും വേണ്ടി പാട്ട് വെച്ചാലോ ചേച്ചി? അപ്പൊ എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ പാട്ട് വെക്കുന്നു. ദാസൻ ചേട്ടന് വേണ്ടി പ്രത്യേകം നമ്മൾ ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു, അതുപോലെ മണികണ്ഠൻ ചേട്ടനും ശ്യാമള ചേച്ചിക്കും എല്ലാവർക്കും വേണ്ടിട്ട്. ഈ മനോഹരമായ ഗാനം കേട്ടിട്ട് നമുക്ക് വീണ്ടും തിരിച്ചു വരാം. അപ്പൊ ഇനി വിളിക്കണം
0: കേട്ടോ.
1: ശരി ചേച്ചി, താങ്ക് യു സോ മച്ച്. പ്രിയരപ്പോൾ നമ്മുടെ അജിത് ചേച്ചിക്ക് വേണ്ടിയിട്ട് നമ്മൾ അജിത് ചേച്ചിയായിരുന്നു ഇപ്പോൾ വിളിച്ചത്. അപ്പോൾ ചേച്ചിക്ക് വേണ്ടിയിട്ട് ചേച്ചി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന നമ്മുടെ ദാസേട്ടനും അതുപോലെ മണികണ്ഠൻ ചേട്ടനും അതുപോലെ ശ്യാമള ചേച്ചിക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്കിതാ ഗുരുവായൂർ അമ്പലം നടയിൽ ഈ സിനിമയിലെ ഒരു മനോഹര ഗാനം

0: സമയം 9 മണി കഴിഞ്ഞ് 4 മിനിറ്റും 19 സെക്കൻഡും. കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 സവാരി ടൈം. ഹലോ, ആരാണ് സംസാരിക്കുന്നത്? സാദിറ. ഓക്കെ ഓക്കെ ഓക്കെ. സാദിറ ചേച്ചി, അങ്ങനെ വിളിക്കാലോ അല്ലേ? എടവനക്കാട്. സാദിറാന്ന് വിളിക്കണോ അല്ല സാദിറ ചേച്ചി എന്ന് വിളിക്കണോ? സാദി. ഓക്കെ ഓക്കെ. സാദി, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? അവിടെ മഴയുണ്ടോ? യാത്രയിലാണോ? എവിടേക്കാണ് യാത്ര? എല്ലാം പറയൂ. ചേച്ചിയുടെ വീട്ടിലേക്ക് പോവാൻ റെഡിയാവുന്നു. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോ വീട്ടിൽ നിന്ന്. അതെന്താറിയോ, ഇന്ന് ഇന്ന് ഭയങ്കര ഭാഗ്യമുള്ള ദിവസമാണ്. ഓക്കെ ഓക്കെ, സംസാരിക്കാൻ പറ്റിയതിൽ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. പറയൂ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ ഇന്ന് ചേച്ചിയുടെ വീട്ടിലേക്ക് പോകുമ്പോൾ എന്തൊക്കെയാണ്, എന്തൊക്കെ പലഹാരങ്ങൾ എടുത്തിട്ട് പോകുന്നു? അതാദ്യം പറയൂ. ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ടോ? ഞാൻ ഉണ്ണിയപ്പത്തിന്റെ ഫാനാണ് കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ. ആ അതാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ പിന്നെ എങ്ങനെയാണ്, സ്വയം ഡ്രൈവ് ചെയ്ത് പോവാണോ, ബസ്സിനാണോ, എങ്ങനെയാണ്? അതെ. ആ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ. തീർച്ചയായും തീർച്ചയായും. അതെ അതെ അതെ. അപ്പോൾ ആർക്കും ബുദ്ധിമുട്ടില്ല, അത് തന്നെയാണ് അത് തന്നെയാണ്. ഓക്കെ. അപ്പോൾ നമ്മളേ ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ഇപ്പോൾ നമ്മുടെ വെക്കേഷൻ ടൈമിലൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടോ? കുട്ടികളുടെ കൂടെയൊക്കെ യാത്ര ചെയ്തോ എവിടേക്കെങ്കിലും? എവിടേക്ക് പോയി? ആഹ്, എങ്ങനെയുണ്ടായിരുന്നു യാത്ര എക്സ്പീരിയൻസ് ഒക്കെ? അടിച്ചു പൊളിച്ചു.
1: ഒരു റിസോർട്ട് നമ്മൾ അവിടെ

0: ഒക്കെ കളിച്ച് ആസ്വദിച്ച് ഞങ്ങളെ മരമക്കളും ചേട്ടത്തി മരമക്കളും ഞങ്ങൾ എല്ലാവരും കൂടി ആസ്വദിച്ചു
1: അടിച്ചു പൊളിച്ചു.
0: അടിച്ചു പൊളിച്ചു.
1: അത് ശരി. ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ. ആ
0: എനിക്ക് മൂന്ന് മക്കളാണ്, രണ്ടാണ് ഒരു പെണ്ണു.
1: അതെ അല്ലേ.
0: രണ്ടാമത്തെ മോന്റെ ആഷിമ, മോളക്കട പേര് ഹസ്നത്ത്.
1: ഓക്കെ. അത് ശരി. ഓക്കെ ഓക്കെ ഓക്കെ. അതെ അല്ലേ. അയശ്ശേരി അയശ്ശേരി അയശ്ശേരി. അപ്പം എല്ലാവർക്കും നാദിയുടെ വക സ്പെഷ്യൽ അച്ചപ്പം ഉണ്ണിയപ്പം ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കും അല്ലേ. ഒരു ദിവസം നമുക്കും തരണം കേട്ടോ. ഓക്കെ. അതെ അല്ലേ. അത് ശരി. അത് ശരി. അപ്പം ഇനിയും മധുരതരമായ പല

0: ആഹാ, അത് ശരി. ഓക്കെ ഓക്കെ ഓക്കെ. അതെ അല്ലേ, അയശ്ശേരി അയശ്ശേരി അയശ്ശേരി. അപ്പം എല്ലാവർക്കും നാദിയുടെ വക സ്പെഷ്യൽ അച്ചപ്പം ഉണ്ണിയപ്പം ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കും അല്ലേ. ഒരു ദിവസം നമുക്കും തരണം കേട്ടോ. ഓക്കെ. അതെ അല്ലേ, അത് ശരി അത് ശരി. അപ്പം ഇനിയും മധുരതരമായ പലഹാരങ്ങൾ ഉണ്ടാക്കി കൊണ്ടേയിരിക്കുക. പേരക്കുട്ടികളായിട്ട് സന്തോഷമായിട്ടുള്ള ജീവിതം ഇനി ഒരുപാട് കാലം ജീവിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടോ കേട്ടോ. ഓക്കെ, അപ്പോൾ സേഫായിട്ട് യാത്ര ചെയ്യുക. ഏത് പാട്ടാണ് വേണ്ടത്? മാനത്തെ വെള്ളിത്തേരിൽ ഏത് പാട്ടാണ്? ആ മനസ്സിൻ മടിയിലെ മാന്തളിരേ, ആ പാട്ട് അല്ലേ. ഓക്കെ ഓക്കെ. ആ അപ്പൊ ആ പാട്ട് നമുക്ക് ഇപ്പം ഒരു ഹിന്ദി ഗാനാണ് പോകുന്നത്. ഈ ഹിന്ദി ഗാനത്തിന് ശേഷം നാദി ആവശ്യപ്പെട്ട ആ ഗാനം വരും കേട്ടോ.
1: ഹിന്ദി ഗാനം ആവശ്യപ്പെട്ടാണ്. മറ്റേ
0: മേരി മെഹബൂബ അല്ലേ, പർദേശിലെ പാട്ട്. ഓക്കെ, ആ പാട്ടിന് ഓക്കെ, ആ പാട്ടും കൊടുക്കാം. അതിനുശേഷം ആ ഓക്കെ, എന്നാൽ നമുക്ക് പർദേശിലെ പാട്ട് കേൾക്കാം എന്നാൽ. അപ്പം നേരി, അപ്പോൾ ഹാപ്പി ജേണി. അപ്പോൾ സേഫായിട്ട് യാത്ര ചെയ്യുക, പാട്ടിലേക്ക് പോകാം. എല്ലാവർക്കും വേണ്ടി പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുക
1: കേട്ടോ.
0: ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ഹാവ് എ നൈസ് ഡേ. അതെ, സുരേഷ് ഏട്ടൻ്റെ ബെഡ് കോഫി അല്ലേ. അപ്പൊ എന്നും എല്ലാ പരിപാടികളും കേൾക്കുക കേട്ടോ. റെയിൻബോയുടെ സുഹൃത്തായിട്ട് കൂടെ തന്നെ യാത്ര ചെയ്യാം കേട്ടോ. അപ്പൊ പാട്ടിലേക്ക് പോവാം. ശരി.

സമയം 9 മണി കഴിഞ്ഞ് 16:22 കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 സവാരി ടൈം. ഇപ്പോൾ യാത്ര ചെയ്യുന്ന സുഹൃത്തുക്കളെ, നിങ്ങൾ നിങ്ങളുടെ ഇഷ്ട ഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0484-242-81-01. അപ്പോൾ കോളുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു, അതിനിടയ്ക്ക് നമുക്ക് കുറച്ച് അപ്ഡേറ്റുകളും വായിക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ IHRD കീഴിൽ എറണാകുളം, ചെങ്ങന്നൂർ, അടൂർ, കരുനാഗപ്പള്ളി, കല്ലുപ്പാപ്പാറ, ചേർത്തല, ആറ്റിങ്ങൽ എന്നീ സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്ന എഞ്ചിനീയറിംഗ് കോളേജുകൾക്ക് ഈ അധ്യയന വർഷത്തിൽ

0: എൻ ആർ ഐ സീറ്റുകളിലേക്ക് ഓൺലൈൻ വഴി അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് മുതൽ, ഇന്ന് രാവിലെ 10 മണി മുതൽ June 8 വൈകിട്ട് 4 മണി വരെ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കാവുന്നതാണ്. വിശദ വിവരങ്ങളുടെ നമ്പർ ഇതാണ്: 8547005000, 8547005000. ഹലോ, ഹലോ, നമസ്കാരം. ആരാണ് സംസാരിക്കുന്നത്? ഹായ് ഷമീർ, ഹൗ ആർ യു? ഓക്കെ, എവിടേക്കാണ് ഷമീർ യാത്ര?
1: ഞാന് ചേർത്തലക്ക് പോവാൻ
0: തീർച്ചയായും വെച്ചുതരാം. ഇപ്പൊ നമുക്കൊരു തമിഴ് പാട്ട് പോകാനുണ്ട്, അതിനുശേഷം ഷമീർ പറഞ്ഞ പാട്ടിലേക്ക് പോവാം, കേട്ടോ? അപ്പോ ഷമീർന്ന് വിളിക്കാലോ അല്ലേ? ഷമീർന്ന് വിളിക്കാലോ അല്ലേ? ഓക്കെ, ആ അപ്പൊ ഷമീർ ചേട്ടനെ വിളിക്കണോ ഷമീർന്ന് വിളിക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷനായി. ഒരു റെസ്പെക്ടിന്റെ ഒരു ഡിസ്റ്റൻസ് എപ്പോഴും അവിടെ ഉണ്ടാവും അല്ലേ? ഒരു സുഹൃത്താവണെങ്കിൽ എപ്പോഴും പേര് വിളിക്കുന്നതായിരിക്കും അഭികാമ്യം. അതെ അതെ, തീർച്ചയായും. എല്ലാം നമുക്ക് ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ പറ്റില്ല. അതെ, ഷമീർ പറയുന്നതിനോട് ഞാനും യോജിക്കുന്നു 100%. ആ പറയൂ.
1: എന്റെ മുതിർന്നവരോടും ഞാൻ പറയുന്നത് നമുക്ക് ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കാം. അത് മനസ്സിലാണ്, നമുക്ക് ആ മനസ്സിൽ ബഹുമാനം ഉണ്ടെങ്കിൽ ബഹുമാനത്തിന്റെ ഒന്നാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ ആ നമ്മൾ ബഹുമാനിക്കുന്ന ഒരാൾ വരുമ്പോൾ നമ്മൾ അങ്ങോട്ട് ചെന്ന് മിണ്ടുക,
0: ബഹുമാനം നിലനിർത്തിക്കൊണ്ട് സൗഹൃദ സംഭാഷണം നടത്താമെന്നാണ് ഉദ്ദേശിക്കുന്നത്.
1: ഏറ്റവും നമുക്ക് പെട്ടെന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കളെ പോലെ സംസാരിക്കുമ്പോൾ നമുക്കൊരു
0: തീർച്ചയായും. അല്ല, ഷമീർ എവിടേക്കാണ് യാത്ര ചെയ്യുന്നത് പറഞ്ഞില്ല, എവിടേക്കാണ് യാത്ര?
1: ഞാൻ ചേർത്തലക്കാണ്.
0: ചേർത്തലക്ക് എന്താണ് പർപ്പസ്, എന്താണ് കാര്യം, എന്താണ്
1: പർപ്പസ് എന്ന് പറഞ്ഞാൽ? ഒരു വാഷിംഗ് മെഷീൻ സെലക്ട് ചെയ്യാനായിട്ട്
0: പോവാണ്. ആഹാ,
1: അങ്ങോട്ട് പോകാനായിട്ട് റെഡി ആവുമ്പോ.
0: ഓൾറെഡി ഉള്ള വാഷിംഗ് മെഷീൻ എന്താ കേടായോ?
1: അതായത് ഞാൻ പുതുതായിട്ടൊന്ന് എടുക്കാൻ പോവാണ്. അപ്പൊ എന്താന്ന് വെച്ചാല് നമ്മുടെ കല്യാണമൊക്കെ ആയി വരുന്നുള്ളു. അപ്പൊ കല്യാണം എന്ന് പറഞ്ഞാല് പ്രപ്പോസൽ
0: നടത്തിയിട്ടുണ്ട്. അപ്പോ ലൈഫിന്റെ ഒരു പുതിയ സ്റ്റേജിലേക്ക് കാൽ ചുവട് ചുവട് എടുത്തു വെക്കുകയാണ് അല്ലേ? അപ്പൊ എല്ലാവിധ ആശംസകളും. എന്റെ പേര് മണികണ്ഠൻ. മണികണ്ഠൻ എന്ന് വിളിച്ചാൽ മതി, സാറൊന്നും വിളിക്കണ്ട. ഷമീർ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു അകലം നമുക്ക് ഫീൽ ചെയ്യിപ്പിക്കണ്ട അല്ലേ? ആ, എന്റെ സ്വന്തം സ്ഥലം നീലേശ്വരമാണ്. ഞാനിവിടെ കൊച്ചിയിൽ തന്നെ ഉണ്ട്. നീലേശ്വരം എന്ന് പറയുമ്പോൾ കാസർഗോഡ്. അപ്പൊ എല്ലാവർക്കും അപ്പൊ താങ്ക് യു സോ മച്ച്. അപ്പൊ ഇത് ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യാനുണ്ടോ? ആയിക്കോട്ടെ. എന്താണ് ഫാദറിന്റെ പേര്? എന്താണ്? അബ്ദുൽ ഖാദർ. അപ്പോൾ അബ്ദുൽ ഖാദർ ചേട്ടാ, വലിയൊരു ഹായ് കേട്ടോ. ഈ പാട്ട് കേൾക്കുന്നുണ്ടാവും അല്ലേ? ഓക്കെ ഓക്കെ. അപ്പം ഈ ഒരു തമിഴ് ഗാനത്തിന് ശേഷം തൊട്ട് പുറകെ കഹോന പ്യാർഹെ എന്ന സിനിമയിലെ ഗാനം നമുക്ക് കേൾക്കാം ഷമീർ. അപ്പോൾ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ ഹാവ് എ നൈസ് ഡേ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സേഫ് ജേണി. ഓക്കെ, താങ്ക് യു.

നിയമനം നടത്തുന്നതായി പറയുന്നുണ്ട്. 179 ദിവസത്തേക്കുള്ള നിയമനമാണ് കേട്ടോ. പ്രായപരിധി 18-നും 40-നും ഇടയിലാണ്. അപേക്ഷ അയക്കേണ്ട അവസാന തീയതി 28 ആണ്.

0: ഹലോ
1: ഹലോ,
0: ഹലോ, ആരാണ്? ഒന്നുകൂടി പേര് പറയൂ.
1: ബഷീർ. ബഷീർ
0: ബെറ്റി.
1: ബഷീർ
0: ആ ബഷീർ ബഷീർ ബഷീർ ചേട്ടാ, നമസ്കാരം. എന്തൊക്കെയാണ്, എവിടേക്കാണ് യാത്ര? ചന്തയ്ക്ക് പോവാണ്. ആഹ, ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ അങ്ങനെയുള്ളൊരു ചന്തയാണോ ഇത്? ആ എന്തൊക്കെയാണ്, എന്ത് കാര്യത്തിനാണ് ചന്തയ്ക്ക് പോകുന്നത്? എന്തൊക്കെ വാങ്ങിക്കാനാണ് പോകുന്നത്? പച്ചക്കറി. ഓക്കെ, അപ്പൊ പച്ചക്കറി ബിസിനസ് ആണോ ജോലി? ആഹാ, അപ്പോ സ്വന്തം വണ്ടി എടുത്ത് ഇങ്ങനെ പോവാണ്. എങ്ങനെയുണ്ട്, ട്രാഫിക് ഒക്കെ ഉണ്ടോ? കുഴപ്പമില്ല. അപ്പൊ ചേട്ടാ, എത്ര കാലമായിട്ട് ഈ ബിസിനസ് നടത്തുന്നു? 5 വർഷമായി. അപ്പൊ ഞാൻ ഈ പച്ചക്കറികളൊക്കെ എവിടെ നിന്നാണ് വരുന്നത്? അന്യ സംസ്ഥാനത്ത് നിന്ന് വരുന്നതാണല്ലേ. അപ്പൊ നമ്മുടെ നാടൻ കർഷകരുടെ പച്ചക്കറികളും ഇങ്ങനെ ചേട്ടൻ എടുത്തിട്ട് ഇങ്ങനെ വിൽക്കാറുണ്ടോ? നാടൻ പച്ചക്കറികൾക്ക് ഭയങ്കര ഡിമാൻഡാണല്ലേ. ആ ഓക്കെ. അപ്പോൾ എന്താണ് ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? വീട്ടിലാരൊക്കെ ഉണ്ട് പറയൂ. അപ്പൊ ഇങ്ങനെ ബിസിനസിന്റെ തിരക്കുകൾക്കൊക്കെ ഇടയിൽ യാത്ര ചെയ്യാനുള്ള സമയമൊക്കെ കിട്ടാറുണ്ടോ? കിട്ടാറുണ്ട്. രാവിലെ സ്വാഗതം കൊച്ചി തൊട്ട് കേൾക്കാൻ തുടങ്ങുന്നതാണല്ലേ, കേട്ട് തുടങ്ങിയതാണല്ലേ. നമ്മുടെ പരിപാടികൾക്ക് ഇഷ്ടമാണോ റെയിൻബോയുടെ? ആഹാ, സന്തോഷം കേട്ടോ. ഏത് പാട്ടാണ് ചേട്ടാ വേണ്ടത്? വരുത്തപ്പെട്ട് ഞാനൊരു വണ്ടായി ചമഞ്ഞേനടി. ആ പോരട്ടെ. ഓക്കെ ചേട്ടാ, അപ്പൊ നമ്മൾ തീർച്ചയായും ഇപ്പോൾ മറ്റൊരു ഗാനമാണ് വരുന്നത്, അതിന് തൊട്ട് പുറകെ കറുത്ത പെണ്ണും വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ചേട്ടാ വിളിച്ചതിന് വളരെ സന്തോഷം. അപ്പോൾ ബിസിനസ് ഒക്കെ നന്നായി പോകട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും വേണ്ടി നമുക്ക് ഈ പാട്ട് കൊടുക്കാം. ഹാവ് എ നൈസ് ഡേ, ശുഭദിനം.

0: माननीय प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश।
1: परीक्षा एक ऐसा अवसर है और परीक्षा के लिए हेल्दी कंपटीशन की भावना हमारी तैयारी को और बेहतरीन बनाती
0: है। NCPCR आयोजित कर रहा है परीक्षा पर्व, जिसके लाइव सेशन के दौरान आप परीक्षा से संबंधित प्रश्न एक्सपर्ट से पूछ सकते हैं, जो कि 23 अप्रैल से 23 मई तक चलेंगे। अधिक जानकारी के लिए www.ncpcr.gov.in पर लॉग इन करें। माननीय प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश।
1: अल्टीमेट गोल एग्जाम के नंबर नहीं हो सकता है, अल्टीमेट गोल संपूर्ण जीवन के विकास का होना चाहिए।
0: NCPCR आयोजित कर रहा है परीक्षा पर्व, जिसके लाइव सेशन के दौरान आप परीक्षा से संबंधित प्रश्न एक्सपर्ट से पूछ सकते हैं, जो कि 23 अप्रैल से 23 मई तक चलेंगे। अधिक जानकारी के लिए www.ncpcr.gov.in पर लॉग इन करें।
2: हेलो
3: हेलो,
2: आरान
3: चेची,
2: ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എവിടേക്കാണ് യാത്ര? അമ്പലത്തിലോട്ട് പോവാണ്. ഓക്കെ, എന്താണ് വിശേഷം? ആ, ജസ്റ്റ് ഒന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ അല്ലേ? എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ അല്ലേ? ഓക്കെ ഓക്കെ, വേറെ എന്തൊക്കെയുണ്ട് അമ്മ? എന്താണ് എന്താണ് ചേച്ചി ചെയ്യുന്നത്? ഓക്കെ, അപ്പൊ യാത്ര എങ്ങനെയാണ്? ബസ്സിലാണോ ഇപ്പൊ യാത്ര? നടന്നാണ്. അശരി അശരി. അപ്പോ നടക്കുമ്പോ എന്താ പറയുന്നത്, പിന്നെ തിരക്കുകളില്ലാത്ത റോഡിൽ കൂടിയാണ് നടക്കുന്നത്. ഓക്കെ, ഇങ്ങനെ എന്താ പറയുന്നത്, നല്ലൊരു പിന്നെ ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ അല്ലെ? മഴയൊക്കെ പെയ്തിട്ട് വെയിലൊന്നും ഇല്ലാത്തൊരു അറ്റ്മോസ്ഫിയർ അല്ലേ പുറത്ത്? ഓക്കെ ഓക്കെ, നല്ല
3: കാര്യം.
2: എന്റെ പേര് മണികണ്ഠൻ.
3: താങ്ക്
2: യു താങ്ക് യു. നമ്മുടെ റെയിൻബോ പരിപാടികളൊക്കെ കേൾക്കാറുണ്ടല്ലേ? ശ്രോതാവാണ്, റെയിൻബോയുടെ കൂടെ സഞ്ചരിക്കുന്ന ശ്രോതാവാണ്.
3: ആ ഓക്കെ
2: ഓക്കെ. അപ്പൊ വീട്ടിലാരൊക്കെയുണ്ട്?
3: വീട്ടില് ഭർത്താവും രണ്ട് മക്കളുണ്ട്.
2: ഓക്കെ, എന്ത് ചെയ്യുന്നു ഭർത്താവ്? എന്ത് ചെയ്യുന്നു?
3: പെയിന്റിംഗ് ആണ്.
2: ആ ശരി, പെയിന്റിംഗ് ആണ്. മക്കള് പഠിക്കുകയാണോ?

0: ജോലിക്ക് പോവാണ്. ഓക്കെ, അപ്പോൾ പേര് പറഞ്ഞോളൂ, അവരുടെയൊക്കെ പേര് പറഞ്ഞോളൂ. ആ ഓക്കെ ഓക്കെ, വിനു, അനന്ത്, അനൂപ് അല്ലേ. അപ്പോൾ വിനു ചേട്ടനും അനന്തനും അനൂപിനും ഒക്കെ വേണ്ടിയിട്ട് നമുക്കൊരു നല്ലൊരു പാട്ട് കൊടുക്കാം. ഏത് പാട്ടാണ് വേണ്ടത്? എനിക്ക് പാട്ട് പിടി കിട്ടി, അത് ഞാൻ ഉണ്ടെന്ന് നോക്കാം. ഓക്കെ ഓക്കെ, അതെ വരി എനിക്കും അറിയാൻ പാടില്ല, പക്ഷെ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കുറെ പാട്ടുകളുടെ നമ്മുടെ ചുണ്ടത്ത് വരുമല്ലോ അല്ലേ, പക്ഷെ നമുക്ക് വരികൾ പെട്ടെന്ന് കിട്ടില്ല. ഏത്, പക്ഷെ ഇതൊരു ആൽബം സോങ് ആണോ എന്ന് എനിക്ക് സംശയമുണ്ട് ചേച്ചി. ഞാൻ നോക്കട്ടെ കേട്ടോ, അത് എവിടെ നമ്മുടെ ലൈബ്രറിയിൽ ഉള്ളതാണെങ്കിൽ തീർച്ചയായും വിടാം. അത് കിട്ടിയില്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാട്ട് വേണോ മനസ്സിൽ? അത് കിട്ടിയില്ലെങ്കിൽ ഞാൻ വേറെ ഏതെങ്കിലും നല്ലൊരു പാട്ട് ഇട്ടാ മതിയോ? മോഹൻലാലിന്റെ അനിത ചേച്ചിയുടെ പേര് വന്ദനം സിനിമയാണോ? വന്ദനത്തിലല്ല അനിത. ഓക്കെ, താളവട്ടം, താളവട്ടമാണോ? ഓക്കെ, അപ്പൊ മോഹൻലാലിന്റെ സിനിമയിൽ ഏതെങ്കിലും ഒരു നല്ല പാട്ട് ഇട്ടാ മതിയോ? ഏതാ? ശ്രീകൃഷ്ണ പരന്തലെ പാട്ട്. അത് 1980 ശേഷമുള്ള സിനിമയാണോ? ഓക്കെ, എങ്കിൽ അങ്ങനെയാണെങ്കിൽ അത് ഇടാൻ നോക്കാം. ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ, ആ പിടികിട്ടി. അപ്പോൾ ചേച്ചി, അപ്പോൾ അമ്പലത്തിലൊക്കെ പോയിട്ട് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക, നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക കേട്ടോ. ചേച്ചിയുടെ ജീവിതത്തിൽ ഇനി നന്മകൾ മാത്രം വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് മറ്റൊരു ഗാനത്തിലേക്ക് പോവാം കേട്ടോ. ചേച്ചി പറഞ്ഞ ഗാനം കൊടുക്കും ഇതിന് ശേഷം. ശരി.
1: കണ്ട പെണ്ണേ, നിന്നെ കാണാഞ്ഞിട്ടൊരു നാളുണ്ടേ.

പ്രിയ, അപ്പോൾ ഇന്നത്തെ സവാരി ടൈമിൻ്റെ സമയം ഇപ്പോൾ ഇവിടെ തീരുകയാണ്. സമയം 9 മണി കഴിഞ്ഞ് 58 മിനിറ്റും 30 സെക്കൻഡ് ആയിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും നിങ്ങളുടെ ഇഷ്ട യാത്രകളെ പറ്റിയും യാത്രാ അനുഭവങ്ങളെ പറ്റിയും ഇഷ്ടഗാനങ്ങളൊക്കെ പറ്റിയും നമ്മൾ നാളത്തെ സവാരി ടൈമിൽ ഇതേ സമയം 8:30 മുതൽ 10 മണി വരെ നിങ്ങളുടെ ഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 വിളിക്കുക. അപ്പോൾ ഇന്ന് തൽക്കാലത്തേക്ക് സവാരി ടൈം ഞാൻ സൈൻ ഓഫ് ചെയ്യുകയാണ്. This is Manikandan.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യോഴ്സ്. ന്യൂസ് റെയിൻബോ.
1: നമസ്കാരം, റെയിൻബോ വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നോർവീജിയൻ പ്രധാനമന്ത്രിയും ഇന്ത്യ നോർവേ ബിസിനസ് ആൻഡ് റിസർച്ച് ഓസ്ലോയിൽ ചേർന്ന ഉച്ചകോടിയിൽ പങ്കെടുത്തു. ഇരു രാജ്യങ്ങളിൽ നിന്നും 50-ലധികം കമ്പനികളുടെ സിഇഒമാർ യോഗത്തിൽ പങ്കെടുത്തു. സംസ്ഥാനത്തെ നിയുക്ത എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ. പ്രോട്ടം സ്പീക്കർ ജി സുധാകരന് മുന്നിലായിരിക്കും പുതിയ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. മധ്യേഷ്യയിലെ ഭരണവികസന കാര്യങ്ങൾ ലക്ഷ്യമാക്കി സംഘടിപ്പിക്കുന്ന സെൻട്രൽ സോണൽ കൌൺസിലിന്റെ 26-ാമത് യോഗത്തിന് ഛത്തീസ്ഗഡിലെ ബസ്തറിൽ ഇന്ന് തുടക്കമാകും. ആഭ്യന്തരമന്ത്രി അമിത്ഷാ യോഗത്തിൽ അധ്യക്ഷനാകും. പാലക്കാട് കല്ലേക്കുളങ്ങര കഥകളി ഗ്രാമം വാർഷികാഘോഷങ്ങൾക്ക് തുടക്കമായി. ഇന്നും നാളെയുമായി ചെമ്പൈ സ്മാരക സംഗീത കോളേജിൽ വിവിധ കഥകളികൾ അരങ്ങേറും. മുസ്ലിം ലീഗ് നേതാവും കണ്ണൂർ പന്ന്യന്നൂർ ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റുമായ തിരുമൽ ടി കുഞ്ഞമ്മദ് മാസ്റ്റർ നിര്യാതനായി. 76 വയസ്സായിരുന്നു. കോഴിക്കോട്ട് കാറിൽ കടത്താൻ ശ്രമിച്ച 70 ഗ്രാമിലേറെ MDMA രണ്ട് യുവാക്കളെ ഡാൻസാഫും ചേവായൂർ പോലീസും ചേർന്ന് പിടികൂടി. എൻജിഒ ക്വാർട്ടേഴ്സിന് സമീപം വാഹന പരിശോധനയിലാണ് ലഹരിമരുന്ന് കണ്ടെടുത്തത്. കണ്ണൂർ കാഞ്ഞിറോഡ് സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ച് 6 പേർക്ക് പരിക്കേറ്റു. കണ്ണൂർ ഇരിട്ടി റൂട്ടിലോടുന്ന ബസ്സുകളാണ് അപകടത്തിൽപ്പെട്ടത്. ISL ഫുട്ബോളിൽ ഇന്ന് ഗോഹട്ടിയിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC മുഹമ്മദൻ SCയെ നേരിടും. വൈകിട്ട് 5 മത്സരം. വാർത്തകൾ സമാപിച്ചു.
0: News Rainbow.

0: വാട്സ്ആപ്പ്. വാട്സ്ആപ്പിലൂടെ മെസ്സേജ് അയച്ചാൽ വാട്സ്ആപ്പിലൂടെ കേൾക്കാം. വാട്സ്ആപ്പ് ഓൺ റെയിൻബോ എഫ് എം കൊച്ചി 107.5, മ്യൂസിക്കലി യോഴ്സ്.
1: ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5, സമയം 10 മണി കഴിഞ്ഞ് 9:38.
2: ഇത് ആർജെ മണികണ്ഠൻ ആൻഡ് ദിസ് ഈസ്
1: ആർജെ ദൈന്യ. അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് ഇനി വാട്സ്ആപ്പിന്റെ സമയത്തിലേക്കാണ് പോകുന്നത്. വാട്സ്ആപ്പ് എന്ന് പറയുമ്പോൾ അറിയാലോ അല്ലേ,
2: വാട്സ്ആപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇഷ്ടപ്പെട്ട ഗാനങ്ങൾ വീണ്ടും നമ്മൾ വാട്സ്ആപ്പിലൂടെ അയക്കുന്നു അല്ലേ.
1: യെസ്, വാട്സ്ആപ്പിലൂടെയാണ് അയക്കേണ്ടത്. നിങ്ങളുടെ മെസ്സേജുകൾ ഞങ്ങൾ വായിക്കുന്നതായിരിക്കും. ഡെഡിക്കേഷൻസ് പറയാം, ഒപ്പം തന്നെ വിശ്വസം അറിയിക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടം ഉള്ള, കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആ ഒരു സോങ് ചോദിക്കാം.
2: അല്ല, തന്നെ രാവിലെ കുറേ ശ്രോതാക്കൾ പറഞ്ഞു, അവർ കുറേ ആൾക്കാർക്ക് നമുക്ക് വിളിച്ചാൽ കിട്ടുന്നില്ല, പിന്നെ നമ്മൾ സ്വാഗതം കൊച്ചിയിലേക്ക് ലെറ്റർ അയച്ചാൽ പരിഗണിക്കുന്നില്ല. ശരിക്കും അതിൽ വസ്തുണ്ടോ, എന്താണ് സംഭവം?
1: എല്ലാ
2: ശ്രോതാക്കളും ഒരേപോലെയാണ്.
1: എല്ലാ ശ്രോതാക്കളും ഒരുപോലെയാണ്. ഇനി എന്തെങ്കിലും പരിഭവം ഉണ്ടെങ്കിൽ, വിളിച്ചാൽ കിട്ടുന്നില്ല എന്നുള്ള പരാതിക്കാരുണ്ടെങ്കിൽ
2: മെസ്സേജ് അയക്കാലോ. ഇപ്പൊ വാട്സാപ്പിലേക്ക് ധന്യയാണ് ഇതിന്റെ മൊത്തം കപ്പിത്താൻ, ഈ വാട്സാപ്പ് എന്ന പ്രോഗ്രാമിന്റെ.
1: എന്നോട് പരിഭവം പറഞ്ഞോളൂ,
2: കിട്ടാത്ത ആൾക്കാരൊക്കെ ഇപ്പൊ തന്നെ മെസ്സേജ് അയച്ചോളൂ.
1: ആ നമ്പർ ഒന്ന് പറയാമോ?
2: പറഞ്ഞോളൂ.
1: 8547341075, 8547341075. ഈ ഒരു നമ്പറിലേക്കാണ് നിങ്ങളുടെ ഇഷ്ട ഗാനത്തിന് വേണ്ടിയിട്ട് മെസ്സേജ് അയക്കേണ്ടത്.
2: കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5.
1: ഇത് വാട്സ്ആപ്പ്.

0: ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 കേട്ടുകൊണ്ടിരിക്കുന്നത് പാർട്സ് ഓഫ് ആണ്. ഇഷ്ടഗാനങ്ങൾ തന്നെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, ഞങ്ങളുടെ അല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ടഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് മെസ്സേജുകൾ പ്രിയ ഗാനത്തിന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്, നമുക്കൊന്ന് പോയാലോ?
1: തീർച്ചയായും മെസ്സേജുകളൊക്കെ ക്യൂ നിൽക്കുകയാണ്. ബർത്ത്ഡേ വിഷസ്, അതുപോലെ ആനിവേഴ്സറി, അങ്ങനെയൊക്കെ നിറയെ ഉണ്ട് കേട്ടോ.
0: ഓക്കേ, നമുക്ക് തുടങ്ങിയാലോ?
1: തീർച്ചയായും.
0: ഓക്കേ, ഗുഡ് മോർണിംഗ് വാട്സ്ആപ്പ്, ഞാൻ ജയ അഖിലേഷ് ആണ്. എനിക്ക് ഒരു പാട്ട് വേണം. പാട്ട് വെള്ളാരും കുന്നിന്മേൽ വേഴാമ്പൽ മഴ പെയ്തു. ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യണം എല്ലാവർക്കും വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആരാണ്? ജയ അഖിലേഷ് ആണ് മെസ്സേജ്
1: അയച്ചിരുന്നത്. വേഴാമ്പൽ മഴ പെയ്യുമ്പോൾ ആ പാട്ടല്ലേ? കിട്ടിയ അവസരം ഉപയോഗിച്ചു.
0: ഉപയോഗിക്കണം
1: നമ്മുടെ ശ്രോതാക്കളെ. പിന്നെ സഹിക്കുന്നുണ്ടെന്ന് വെച്ചാൽ എന്തും ചെയ്യാന്ന് വിചാരിക്കണ്ടല്ലോ. വായിച്ചോളൂ. ഗുഡ് മോർണിംഗ് വാട്സ്ആപ്പ്, ഗർഷ്മ മൂവിയിലെ പറയാൻ മറന്ന പരിഭവങ്ങൾ ഈ ഗാനം വെച്ച് തരാമോ? എന്തുകൊണ്ടാണ്, ആർക്കാണ് ഈ പരിഭവം? ഇത് രാജേഷ് വട്ടക്കുന്നം ഇടപ്പള്ളി.
0: ഞാൻ ദിവ്യ മോബീഷാണ്. ഇന്ന് എന്റെ ഫ്രണ്ട് വൈഷ്ണവിയുടെ മകൾ മാധു കുട്ടിയുടെ 6th ബർത്ത്ഡേ ആണ്. മോൾക്കായിട്ട് മൗസം ക്യാറ്റ് മൂവിയിലെ തൊട്ടാൽ പൂക്കും പൂവോ എന്ന് തുടങ്ങുന്ന പാട്ട് വെച്ച് തരാമോ? ഏതായാലും മാധു കുട്ടിക്ക് ഹാപ്പി ബർത്ത്ഡേ.
1: ഹാപ്പി ബർത്ത്ഡേ മാധു കുട്ടി. നമുക്ക് ബർത്ത്ഡേ സ്വീറ്റ്സ് ഒക്കെ അയച്ചവരായിരിക്കും അല്ലേ?
0: തീർച്ചയായിട്ടും, കാത്തിരുന്നോളൂ
1: കേട്ടോ.
0: പിന്നെ നെക്സ്റ്റ് ഒരു മെസ്സേജ് ഏതാണെന്നറിയോ? ഹൈ റെയിൻബോ, ഞാൻ വനജയാണ്. കടമ്പഴി പുറത്തു നിന്നാണ്, അതെവിടെയാ? അനശ്വരം എന്ന മൂവിയിലെ താരാപഥം എന്ന് തുടങ്ങുന്ന പാട്ട് വെച്ച് തരാമോ? എല്ലാ കൂട്ടുകാർക്കും വേണ്ടിയിട്ടാണ് വനജ ചോദിച്ചിരിക്കുന്നത്.
1: തീർച്ചയായും.
0: ഓക്കേ,
1: ഹായ് ധന്യ ആൻഡ് മണികണ്ഠൻ. ഇന്ന് ഞങ്ങളുടെ നന്നു ഷഹാന, ഷഹാന മോളുടെ പിറന്നാളാണ്. അപ്പോ മമ്മി ആൻഡ് മീ എന്ന പാട്ടില് മാലാഖ പോലെ മകളെ
0: അല്ലേ
1: എന്ന പാട്ട്. അപ്പൊ ആശംസകളോടെ ഇസ ഇഷാൻ ജമാലുദ്ദീൻ സൽമ ഇടേക്കും.
0: ഓക്കെ, അതുപോലെ തന്നെ പ്രത്യേകിച്ച് വിശേഷങ്ങൾ ഇല്ലാത്ത ഈ മഴയിൽ കുതിർന്ന ദിനത്തിൽ ഒരു അഭിഭാഷകന്റെ കേസ് ഡയറി എന്ന സിനിമയിലെ മഴ പെയ്തു മാനം തെളിഞ്ഞ നേരം എന്ന ഗാനം കേൾപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് പി വി മുഹമ്മദ് ആണ് വടക്കേ വാവനൂരിൽ നിന്ന് മെസ്സേജ് അയച്ചിരുന്നത്.
1: ഏതായാലും
0: പോയി കഴിഞ്ഞു, മഴ പെയ്തു മാനമൊക്കെ തെളിഞ്ഞു ആ പാട്ടിലൂടെ.
1: മാനൊക്കെ തെളിഞ്ഞു. ഡയറി എഴുതാറുണ്ടോ? ഇത് ഇസ്മായിൽ കരിമുകൾ. അപ്പോൾ ചതുരംഗം എന്ന ചിത്രത്തിലെ ചെറുതായൊരു മരത്തിന്റെ മുകളിൽ എന്നുള്ള പാട്ട്.
0: ഓക്കെ, എന്റെ പേര് പ്രിയ, കളമശ്ശേരി കുസാറ്റിൽ നിന്നാണ് മെസ്സേജ് അയക്കുന്നത്. എല്ലാ റെയിൻബോ കുട്ടികാർക്കും വേണ്ടിയിട്ട് എന്നെന്നും കണ്ണേട്ടന്റെ എന്ന സിനിമയിലെ തങ്കത്തള താളം തേനി എന്ന ഗാനം വെച്ച് തരാമോ? വെച്ച് കൊടുക്കോ?
1: തീർച്ചയായും. പിന്നെ ിൽ നിന്ന് വിനീത ഒരു പാട്ട് വെച്ച് തരാമോ? തീർച്ചയായും. ഏതാണ് പാട്ട്? സൂഫിയും സുജാതയും എന്ന ചിത്രത്തിലെ

0: വെള്ളരിപ്രാവ് ആ പാട്ട്.
1: ഗുഡ് മോർണിംഗ് തെയ്യുമ്പോ പ്ലീസ് പ്ലേ പച്ചപ്പൂ നീച്ചിമലയത്തെ, ഏതാണ് കിഴക്ക് വാസൽ എന്ന മൂവിയിലെ പാട്ട് ചോദിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ബട്ടർഫ്ലൈസിലെ പാട്ട് ചോദിച്ചിട്ടുണ്ട്. ഡെഡിക്കേറ്റ് ടു മൈ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ജിഷ ജോൺസൺ ആണ്, തിരുമുപ്പത്ത് നിന്ന്.
0: തൃക്കാരൂരിൽ നിന്ന് പിന്നെ കെ രാജേന്ദ്രൻ എന്ന എക്സ് ഹസ്ബൻഡ് അദ്ദേഹത്തിനായിട്ട് ഒരു പാട്ട് വെച്ച് തരാം. അതായത് അദ്ദേഹത്തിനായിട്ടൊരു പാട്ട് വെച്ച് തരാമോ, അദ്ദേഹം സ്വർഗത്തിൽ നിന്ന് ഈ പാട്ട് കേൾക്കാൻ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞത്. മനസ്സിലൊരു മഞ്ഞുതുള്ളി എന്ന ചിത്രത്തിലെ ഒരു 100 ജന്മം പിറവിയെടുത്താലും എന്ന ഈ പാട്ട്.
1: ഹായ് പാട്സം, ഞാൻ ഷേർലി ജെറോമാണ് പാനായിക്കുളത്ത് നിന്ന്. ഇന്നത്തെ പാട്ട് പന്തേക്കോഴി എന്ന ഫിലിമിലെ സുന്ദരിയെ ചെമ്പകമലരെ, ഈ പാട്ട് വെച്ച് തരാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്.
0: ഗുഡ് മോർണിംഗ്, ഞങ്ങളുടെ പേര് ഡോണ മരിയ എബ്രഹാം, ഡിയോൺ എബ്രഹാം. ഞങ്ങൾക്ക് RDX എന്ന സിനിമയിലെ നീല നിലവേ എന്ന ഗാനം വെച്ച് തരാമോ, ഞങ്ങളുടെ സ്ഥലം ആലുവ.
1: ഓക്കെ, ഞാൻ സനീഷാണ് പെരുമ്പടപ്പിൽ നിന്നാണ്. ഇന്നെന്റെ പ്രിയ സുഹൃത്ത് ഫെബിന്റെ പിറന്നാളാണ്. ഇത്തവണ ആൾ കാനഡയിലായതുകൊണ്ട് കുറെ മിസ് ചെയ്യുന്നു. ഫെബിന് വേണ്ടിയിട്ട് ഗോപിക വസന്തം തേടി എന്ന ഗാനം ഒന്ന് പ്ലേ ചെയ്യാമോ? ആളുടെ ഫേവറേറ്റ് സോങ് ആണിത്. കൂടെ ഫെബിന്റെ വൈഫ് സനുവിനും മകൾ ഐറിനും ഒരു ഹായ് പറയണേ. അപ്പൊ ആർക്കൊക്കെയാണ് ഹായ്?
0: സനുവിനും
1: സനു അല്ല, വൈഫ് സനു, മകൾ ഐറിൻ, ബർത്ത്ഡേക്കാരൻ ആരാണ്? ഫെബിൻ.
0: ഫെബിൻ,
1: അപ്പൊ ഫെബിൻ, സനു, ഐറിൻ,
0: എല്ലാവർക്കും വേണ്ടിട്ട് ഒരു ബിഗ് ഹായ്. ഹായ് ഹായ് ഹായ്.
1: അപ്പൊ ഹാപ്പി ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ.
0: ഹാപ്പി ബർത്ത്ഡേ, പിറന്നാൾ ആശംസകൾ. ഞാൻ ബീനാരാജ് ആയിക്കാട്, നിറം സിനിമയിലെ മിന്നിത്തേനും നക്ഷത്രങ്ങൾ എന്ന ഗാനം വെച്ചു തരണം. അത് എല്ലാവർക്കായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്.
1: ഓക്കെ, ഗുഡ് മോർണിംഗ്. അല്ലി അല്ലിയാമ്പൽ പൂവേ, ചിത്രം ദാദാസാഹിബ് ഇന്ദു ആണ് വൈക്കത്ത് നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഡെഡിക്കേഷൻ ടു ഡിയർ ആർജേഴ്സിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പൊ ഇനി ഞങ്ങൾക്ക് കുറച്ച് പാട്ടുകൾക്ക് ശേഷം, അല്ല രണ്ട്
0: പാട്ടുകൾക്ക് ശേഷം, ശ്വാസം വിടാനുള്ള സമയം, അതേപോലെ നമ്മുടെ ശ്രോതാക്കൾക്ക് പാട്ട് എൻജോയ് ചെയ്യാനുള്ള സമയം ഇത് കേട്ടുകൊണ്ടിരിക്കുന്നു. ആകാശവാണി കൊച്ചി FM Rainbow 107.5.
1: ഇത് പാട്സ് അപ്പ്.

0: ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 കേട്ടുകൊണ്ടിരിക്കുന്നത് പാട്സ് അപ്പ് ആണ്. നിങ്ങളുടെ ഫേവറേറ്റ് സോങ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഫേവറേറ്റ് സോങ് കേൾക്കണമെന്നുണ്ടെങ്കിൽ ദാ മെസ്സേജ് അയക്കണം. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്, 8547341075.
1: ധന്യ,
0: ആ
1: പറഞ്ഞോളൂ. കേട്ട പാട്ട് പച്ചമലർ, അത് കേട്ടുകൊണ്ട് തന്നെ ഭയങ്കര എൻജോയ്മെന്റ് ആയിരുന്നു, എല്ലാം മറന്ന്.
0: അതെ, എനിക്ക്
1: ഫേവറേറ്റ്
0: ഇഷ്ടപ്പെട്ട സോങ് ആണ്. യെസ്, എനിക്ക് മാത്രമല്ല കേട്ടോ, പാട്ട് ചോദിച്ചിരുന്നു ആരാണ്. യെസ്, അതൊന്നും തപ്പിയെടുക്കേണ്ടി വരും. അപ്പൊ ഏതായാലും മറ്റ് മെസ്സേജുകളിലേക്ക് നമുക്കൊന്ന് പോയാലോ.
1: തീർച്ചയായും.
0: ഓക്കെ,
1: ഗുഡ് മോർണിംഗ് വാട്സ്ആപ്പ്, പ്ലീസ് പ്ലേ തുംസേ മിൽക്കർ ഫ്രം പ്യാർ ചുക്താ നഹി.
0: ഓക്കെ,
1: ഇത് ചോദിച്ചിരിക്കുന്നത് മാഗി ജോർജ് വൈപ്പിൽ നിന്നും.
0: എന്നാലും ഹായ്, ഐ ആം നിതിൻ ഫ്രം ബ്രദേഴ്സ് ഹോളിഡേസ് വരാപ്പുഴ. പ്ലീസ് പ്ലേ തമിഴ് സോങ് ആണ്. ഏതാണ്? വെയിലോടു വിളയാടൈ, ഫ്രം ദ മൂവി വെയിൽ എന്ന മൂവിയിലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. നിതിൻ ഫ്രം ബ്രദേഴ്സ് ഹോളിഡേസ് വരാപ്പുഴയിൽ നിന്നാണ് കേട്ടോ പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നെക്സ്റ്റ് ഒരു മെസ്സേജ് ഗർഷോ മൂവിയിലെ പാട്ട് ചോദിച്ചോണ്ടാണ്. അത് മണികണ്ഠം വായിച്ചു എന്ന് തോന്നണം അല്ലേ?
1: ഓക്കെ,
0: നെക്സ്റ്റ്
1: പാട്സർ നമസ്കാരം. ഒരു നീണ്ട കഥയാണ്. കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ വീട്ടിൽ നിന്ന് ടൗണിലേക്ക് സമയം രാവിലെ 8:30 എന്നൊക്കെ പറഞ്ഞിട്ട് വലിയൊരു കഥ അയച്ചിരിക്കുകയാണ്.
0: ചെറിയ കഥയാക്കാൻ പറ്റുമോ?
1: പെട്ടെന്ന് വായിക്കാം. അതായത് ടൗണിലേക്ക് സമയം രാവിലെ 8:30 മെയിൻ റോഡിലുള്ള എസ് വളവ് തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് പരിചയമുള്ള ഒരാൾ എന്നോട് സൈഡ് ഒതുക്കി വണ്ടി നിർത്താൻ പറഞ്ഞു. ഞാൻ നിർത്തി, ഹെൽമെറ്റ് ഉള്ളതുകൊണ്ട് അയാൾക്ക് എന്നെ മനസ്സിലായില്ല. വണ്ടി നിർത്തിയ ശേഷം തൊട്ടടുത്ത നിമിഷം ഞാൻ ഹലോ ആകാശവാണി കൊച്ചി എഫ് എം അയാളെ നോക്കി പറഞ്ഞു. അയാൾക്ക് എന്നെ മനസ്സിലായി. ആകാശവാണിയിൽ നിന്ന് അടുത്ത കാലത്ത് റിട്ടയർ ചെയ്ത എൻ്റെ ഒരു സഹപാഠിയാണെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ആ കൂട്ടുകാരന് വേണ്ടിയിട്ട് ഒരു ഒരു നല്ല ഗാനം വെച്ചു തരാൻ ചോദിച്ചിരിക്കുന്നത് സുരേഷ് സി ജി എടത്തൽ ആലുവ.
0: ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലായാവോ?
1: ഒന്നും മനസ്സിലായില്ലെന്ന് തോന്നുന്നു അല്ലേ? വലിയൊരു സ്റ്റോറി.
0: മനസ്സിലായത് മനസ്സിലായെന്ന് പറഞ്ഞാൽ മനസ്സിലായതോടെ മനസ്സിലാവില്ല, മനസ്സിലായി എന്നൊരു ചൊല്ലുണ്ട്.
1: ഇപ്പൊ എന്റെ മുഖത്ത് തേന്മാവൻ കൂടുതല മോഹൻലാലിന്റെ ഭാവല് പ്രതീക്ഷിക്കുന്നത്.
0: അത് തന്നെയാണ്. ഓക്കെ, ഞാൻ മിനി മാർട്ടിൻ ആണ്. അങ്കമാലിയിൽ നിന്നാണ് മെസ്സേജ് അയക്കുന്നത്. എനിക്ക് അന്തിവെയിലി എന്ന് തുടങ്ങുന്ന എന്ന ഫിലിമിലെ ശ്രാവണം വന്നു എന്ന സോങ് വെച്ച് തരാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് നമ്മുടെ മിനി മാർട്ടിൻ. ഓക്കെ, പിന്നെ
1: എന്റെ മക്കളായ നിലാക്ഷിന്റെയും നവിന്ധിക അല്ലേ, നവിന്ധികയുടെയും 7th ബർത്ത്ഡേ, 7th പിറന്നാൾ. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ നിലാക്ഷ് ആൻഡ് നവിന്ധിക. അവർക്ക് വേണ്ടി കളിപ്പാട്ടം എന്ന സിനിമയിലെ മൊഴി അഴകുമെന്ന ഗാനം വെച്ച് തരാമെന്ന് ചോദിച്ചിരിക്കുന്നത് രശ്മി കൊടുങ്ങലൂരിൽ നിന്ന്.
0: രണ്ടുപേർക്കും ഗുഡ് മോർണിംഗ്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരുടെയും ഗുഡ് മോർണിംഗ്.
1: രണ്ടുപേരുടെയും പിറന്നാൾ ആശംസകൾ. അപ്പോൾ നല്ലൊരു പാട്ട് നമ്മള് കളിപ്പാടൻ സിനിമയിലെ ഗാനം നമ്മൾ എന്തായാലും വെച്ചുവരും.
0: ഓക്കെ, ഞാൻ മറ്റൊരു മെസ്സേജ് വായിക്കാണ്. രണ്ടുപേർക്കും ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞാണ് തുടങ്ങിയിരിക്കുന്നത്.
1: അപ്പോൾ 1000 ഗുഡ് മോർണിംഗ്.
0: അതെ, ഞങ്ങളുടെ പേര് ഡോണ മരിയ എബ്രഹാം ഡിയോൺ. ഓക്കെ, എബ്രഹാം ഡിയോൺ എബ്രഹാം, അങ്ങനെയാണോ? അതെ,
1: നല്ല നല്ല ഗുമ്മള പേര്. എബ്രഹാം ഡിയോൺ എബ്രഹാം,
0: അതോ അങ്ങനെയാണോ? അതോ ഡോണ മരിയ എബ്രഹാം ഡിയോൺ എബ്രഹാം, അങ്ങനെയായിരിക്കോ? എന്തായാലും എവിടെയും കുത്തിട്ടിട്ടില്ല, അതുകൊണ്ട് എനിക്കത് വായിച്ചെടുക്കാൻ പറ്റില്ല. എന്തായാലും ഡോണ മരിയ എബ്രഹാം ഡിയോൺ എബ്രഹാം, അങ്ങനെയായിരിക്കും,
1: അങ്ങനെയായിരിക്കും.
0: ഓക്കെ, ഞങ്ങൾക്ക് ആർ ഡി എസിലെ നീലനിലാവ് എന്ന സോങ് വെച്ച് തരാമോ? ഞങ്ങളുടെ സ്ഥലം ആലുവ ദേശത്താണ്.
1: പാട്ട്
0: സിനി
1: ശിവദാസൻ കോതപ്പുറപ്പ് മെസ്സേജ് വായിച്ചതാണോ?
0: ഇല്ല, വായിച്ചിട്ടില്ല.
1: എന്റെ ചേട്ടായി ശിവദാസിന് വേണ്ടിയിട്ട് പൂമുത്തോളെ എന്ന പാട്ട് വെച്ച് തരാമോ? ജോസഫ് എന്ന സിനിമയിലെ പാട്ടുണ്ടല്ലോ.
0: ഞാൻ

0: ആണ് ഫ്രം നോർത്ത് പറവൂർ. വീട്ടിലെല്ലാവരും റെയിൻബോ ഫാനാണ്. എല്ലാ ദിവസവും കേൾക്കും. വാട്സപ്പിലെ സോങ് ഫാമിലിക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യണ കേട്ടുകൊണ്ട് കൂടെയുണ്ട്. ഞാൻ സ്കൂൾ ടൈം തൊട്ടേ കേൾക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ട് ശ്രുതിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. പിന്നെ
1: നമസ്കാരം വാട്സപ്പ്. എൻ്റെ പ്രിയ കൂട്ടുകാരി ആബിദ ടീച്ചർ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിക്കുകയാണ്. അപ്പോൾ തത്തപ്പിള്ളി ഗവൺമെൻറ് സ്കൂളിലായിരുന്നു ടീച്ചറിന് വേണ്ടി മാണിക്കക്കല്ല് മൂവിയിലെ നാടായാൽ ഒരു സ്കൂൾ വേണം, ഈ ഗാനം ഒന്ന് ഡെഡിക്കേറ്റ് ചെയ്യാമോ എന്ന് ചോദിച്ചിരിക്കുന്നത് റോഷ്നി പ്രദീപ് പൊന്നുരുന്നി.
0: അതുപോലെ തന്നെ ഗുഡ് മോർണിംഗ് വാട്സപ്പ്, ഞാൻ സുമാ രാജേന്ദ്രനാണ് തൃക്കാരിയൂർ. എന്റെ ഹസ്ബൻഡ് കെ ആർ രാജേന്ദ്രൻ, അദ്ദേഹത്തിനായിട്ട് ഒരു പാട്ട് തരാമോ? തരാതിരിക്കരുത്, സ്വർഗത്തിൽ ഈ പാട്ട് കേൾക്കാൻ കാത്തിരുന്നു അദ്ദേഹം മനസ്സിലൊരു മഞ്ഞുതുള്ളി. ഈ ഒരു മെസ്സേജ് നമ്മൾ വായിച്ചു അല്ലേ, ചിത്രദേവ നൂർജന്മ പിറവിയെടുത്ത എന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കേ,
1: പാട്ടുകളൊക്കെ നിറച്ചിങ്ങനെ പാട്ട് സഞ്ചിയുടെ ഭാരം കൂടി ഒന്ന്
0: കൂടി വരുന്നുണ്ട് അല്ലേ, ഒന്ന് ഇറക്കി വെക്കാൻ സമയമായിട്ടുണ്ട്. രണ്ട് മെസ്സേജ് കൂടി വായിച്ചാലോ?
1: ഓക്കേ, തീർച്ചയായും.
0: ഇതാണ്, ഹായ് ചേച്ചി, ചേട്ടൻ ഗുഡ് മോർണിംഗ്, നമ്മളെയാണല്ലേ, അപ്പൊ തിരിച്ചൊരു ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്,
0: ഗുഡ് മോർണിംഗ്, സുഖമായിട്ടിരിക്കുന്നോ? സുഖം സുഖം. ഓക്കെ, കൊടുങ്ങല്ലൂരിൽ നിന്നാണ് സ്വപ്നയാണ് കേട്ടോ. എനിക്ക് പ്രണയനിലാവ് മൂവിയിലെ പൊന്നിട്ട പെട്ടകം എന്ന സോങ് വെച്ച് തരാവോ? എന്റെ ഇസ് കുട്ടിക്കും ഇച്ചുവിനും മോനും ഫാമിലിക്കും വേണ്ടിയിട്ടാണ് എന്ന്
1: പറഞ്ഞിട്ടാണ്.
0: അപ്പൊ ഇനി ഭാണ്ഡം ഇറക്കി വെക്കാം
1: അല്ലേ, റിലാക്സ് ചെയ്യാം എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി. പാട്ട്
0: വരുന്നുണ്ട്, സമയം ഒന്ന് പറയട്ടെ. 10 മണി കഴിഞ്ഞ് 39:38 കേട്ടുകൊണ്ടിരിക്കുന്നത്
1: ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5
0: വാട്സ്ആപ്പ്.
2: അടിപൊളി കോലാഹലമായിരിക്കണം നൈന, ഇടിപൊളി സറന്നിട്ടിരിക്കണം നൈന. സ്വന്നാൽ വെട്ടത്ത് വീട് തിരുവാണിയൂര് കുറവൻമലയിലെ കുമ്പനാട്, കുമ്പനാട്ടിലെ നിന്ന് വന്താൻ തിരുമൈ സതങ്കം അഗ്നിതീർത്ഥം രാജയോഗം രുദ്രമഹായോഗം, ഇപ്പിടിപ്പെട്ട ഗുണങ്ങളായിരിക്കും പരദേശി നാനപ്പ നൈനപ്പ.

0: യെസ്, അങ്ങനെ സമയം പോയിക്കൊണ്ടേയിരിക്കുകയാണ്. സമയം എന്ന് പറഞ്ഞാലോ 10 മണി കഴിഞ്ഞ് 48 മിനിറ്റും 47 സെക്കൻഡുമായിട്ടുണ്ട്.
1: തന്നെയാ
0: ആ യെസ് പറഞ്ഞോളൂ.
1: ഒരു പരാതി ഉണ്ട് കേട്ടോ.
0: എന്നോടാണോ?
1: ആ എന്തുകൊണ്ട് ഈ മെസ്സേജ് വായിച്ചില്ല?
0: ഏത് മെസ്സേജാണ്?
1: ഇതിൽ കൂട്ടു ഉത്തരവാദി ഞാനുണ്ടായിരിക്കും. ഒന്ന് ഒന്ന് വായിച്ചോളൂ. അതായത് ഞാൻ തന്നെ വായിക്കാം.
0: ഓക്കെ.
1: മെസ്സേജ് വായിച്ചത് സന്തോഷം. ഷഹാന മോൾക്ക് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു പരിഭവം
0: പറഞ്ഞിട്ടുണ്ട്.
1: ഒരു കാര്യം ചെയ്യാം, ഷഹാന മോൾക്ക് 1000 പിറന്നാൾ വിഷസ് നേർന്നുകൊണ്ട് 1000 ഉമ്മകൾ പോരെ.
0: ഓക്കെ, അത് മാത്രമല്ലല്ലോ, ഇന്ന് ഞങ്ങളുടെ ആ ഒരു മെസ്സേജ് ഇങ്ങനെയല്ലേ, ഷഹാനയുടെ പിറന്നാളാണ്. മമ്മി ആൻഡ് മീയിലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഈ പാട്ട് വെച്ച് തരണേ. ഇസ, ഇഷാൻ, ജമാലുദ്ദീൻ, സൽമ ഇടയ കുന്നം, ഇത്രയും പേരുണ്ടല്ലോ.
1: ഇത്രയും പേരുണ്ട്.
0: എല്ലാവർക്കും ഒരു ബിഗ് ഹായ് ട്ടോ.
1: അതുപോലെ പിന്നെ മറ്റൊരു മെസ്സേജ്, എന്റെ പേര് ഉഷാ സുശീൽ, ഞാൻ പിറവം മാമലശ്ശേരിയിൽ നിന്നാണ് മെസ്സേജ് അയക്കുന്നത്. എനിക്ക് നീ എത്ര ധന്യ ധന്യ ഭൂമിയെ സ്നേഹിച്ച എന്ന പാട്ട് വെച്ച് തരാമോ?
0: ഓക്കെ. ശുഭദിനം ധന്യാൻ മണികണ്ഠൻ, ധന്യേ ധന്യേ മനസ്സിലെ പൂങ്കുയിൽ, ദാസേട്ടൻ പാടിയ ഈ മനോഹര ഗാനം വെക്കാമോ ചോദിച്ചിരിക്കുന്നു. മോചന എന്ന ചിത്രത്തിലെ പാട്ടാണ് കേട്ടോ. ഗാന റെയിൻബോ സുഹൃത്തുക്കൾക്കായിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ആർ കെ നായർ ഒറ്റപ്പാലത്ത് നിന്നാണ് കേട്ടോ ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്.
1: ഞാൻ ഷീല കൊടുങ്ങല്ലൂരിൽ നിന്നാണ്. ഇന്ന് എന്റെ കൊച്ചുമക്കളായ ചന്ദ്രൂട്ടന്റെയും ഭാനുട്ടിയുടെയും ബർത്ത്ഡേ ആണ് ഇന്നാണ്. അപ്പൊ ചന്ദ്രൂട്ടനും ഭാനുട്ടിക്കും വേണ്ടിട്ട്
0: ഹാപ്പി ബർത്ത്ഡേ.
1: ഹാപ്പി ബർത്ത്ഡേ റെയിൻബോ ശ്രോതാക്കളുടെ വകയും അവതാരം നമ്മുടെ
0: എല്ലാവരുടെയും നല്ലൊരു പിറന്നാൾ ആശംസ.
1: അപ്പൊ അവർക്ക് വേണ്ടി ചോദിച്ചിരിക്കുന്ന സോങ് അലിയളം പോവെന്നുള്ള സോങ് ആണ്.
0: അപ്പൊ
1: അതിനൊക്കെയുള്ള സമയമുണ്ടോ ധന്യ?
0: നമുക്ക് നോക്കാം. മറ്റൊരു മെസ്സേജ് ഞാൻ വായിക്കുകയാണെങ്കിൽ, ഗുഡ് മോർണിംഗ്, എന്റെ പേര് സുറുങ്ക, നല്ലൊരു പേരാണ് അല്ലേ സുറുങ്ക,
1: നല്ല പേരാണ്.
0: എന്റെ വീട് ചേർത്തല കരുവായിലാണ്. സൂര്യനായി തഴുകി ഉറക്കമുഴത്തും എന്ന അച്ഛനെയാണ് എനിക്കിഷ്ടം. ഈ പാട്ട് വെച്ച് തരാമോ എന്ന് ചോദിച്ചിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്.
1: ഹായ്, ഗുഡ് മോർണിംഗ് റെയിൻബോ ആൻഡ് ഫാമിലി. ഞാൻ എറണാകുളം നോർത്ത് പറവൂരിൽ നിന്നും സിനി. എനിക്ക് കോട്ടയം കുഞ്ഞച്ചൻ എന്ന മൂവിയിലെ മഞ്ഞണിഞ്ഞ മാമലകൾ എന്ന പാട്ട് വെച്ച് തരാമോ? എൻ്റെ അനിയത്തിയുടെ മകൻ SSLC പരീക്ഷയ്ക്ക് 90% മാർക്കുണ്ട്. അപ്പോൾ ഒരുപാട് ആ സന്തോഷം പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഈ ഗാനം ചോദിച്ചിരിക്കുന്നത്, സിനി ചോദിച്ചിരിക്കുന്നത്.
0: പിന്നെ അടുത്തൊരു മെസ്സേജ്, പാട്ട് കിട്ടി മെസ്സേജ് വായിച്ചില്ല എന്നും പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അത് കാരണമുണ്ട്, പാട്ട് വെച്ച് പാട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ പ്ലേ ചെയ്തൊരു പാട്ടാണ്. അപ്പോൾ തന്നെ താങ്ക് യു മെസ്സേജ് അയച്ചപ്പോൾ മെസ്സേജ് അങ്ങ് മുകളിലോട്ട് പോയി. അതുകൊണ്ടാണ് വായിക്കാൻ ഇതാ ഇത്രയും വൈകിയത്. ഗുഡ് മോർണിംഗ് റെയിൻബോ, എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. തൈമാവിൻ തണലിൽ ഒരു യാത്രാമൊഴി, അല്ലെങ്കിൽ കണ്ണാരെ കണ്ണാരെ കടമ്പുമരം, രാക്ഷസ രാജാവിലെ പാട്ട് കേൾപ്പിക്കാമെന്ന് ചോദിച്ചിട്ട് കണ്ണനാണ് കാഞ്ഞിരമറ്റത്തു നിന്ന് മെസ്സേജ് അയച്ചിരുന്നത്. ആ ഒരു പാട്ട് നമ്മൾ ഓൾറെഡി കേട്ട് കഴിഞ്ഞു.
1: ഹലോ പാർട്സ്, സുഖമല്ലേ? എൻ്റെ മക്കളായ ആദം, ഐസൽ, മുഹമ്മദ് അസ്ലാൻ, ഇവർക്ക് വേണ്ടി നല്ലൊരു ഗാനം വെച്ചു തരാമോ? തീർച്ചയായും വെച്ചു തരാം. ചോദിച്ചിരിക്കുന്നത് തൻസീല ഫ്രം ഫോർട്ട് കൊച്ചി.
0: ഓക്കെ, നെക്സ്റ്റ് ഒരു മെസ്സേജ്. ഏതാണ് മെസ്സേജ്? മെസ്സേജ്, ഹായ് ധന്യ ആൻഡ് മണികണ്ഠൻ, ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്.
0: ഇന്നെന്റെ അനിയത്തി പ്രീതി ദിനേശിന്റെ മോള് മാളവിക ദിനേശിന്റെ ജന്മദിനം, ബർത്ത്ഡേയും ഇന്ന് തന്നെ. വല്യമ്മയുടെ മാളൂട്ടിക്ക് ഒത്തിരി ഒത്തിരി ആശംസകൾ. വല്യമ്മ, വല്യച്ഛൻ, ചേട്ടൻ, കണ്ണകി ചേച്ചി, മാളവിക ഇപ്പോൾ ഇടപ്പള്ളി അമൃത നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥിയായിട്ടോ. മാളൂട്ടിക്കായിട്ട് മാളൂട്ടി സിനിമയിലെ സ്വർഗങ്ങൾ സ്വപ്നം കാണും ഒന്ന്.
1: സ്വർഗങ്ങൾ സ്വപ്നം കാണും മണ്ണിൻ. തീർച്ചയായും
0: പാട്ട് വെക്കാമോ? ഞാനിത് റെക്കോർഡ് ചെയ്ത് മോൾക്ക് അയച്ചു കൊടുക്കും. ഒത്തിരി ഒത്തിരി ആശംസകളോടെ വല്യമ്മ ബിന്ദു ദിലീപ്, കൊടകര, തൃശ്ശൂരിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പൊ ബർത്ത്ഡേ കാരിയുടെ ഒരു നല്ല നല്ല നല്ല ഹാപ്പി ആയിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ കൂടി, ഒരു പിക്ക് കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ബർത്ത്ഡേ കാരിക്ക്, മാളൂട്ടിക്ക് അല്ലേ, മാളൂട്ടി അല്ലേ, മാളൂട്ടിക്ക്,
1: മാളൂട്ടി സുന്ദരിയാണ്,
0: മാളൂട്ടി തന്നെയല്ലേ പേര്
1: ബർത്ത്ഡേക്കാരുടെ.
0: അപ്പൊ മാളൂട്ടിക്ക് ഹാപ്പി ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ ഞങ്ങൾ രണ്ടുപേരുടെയും, റെയിൻബോയുടെയും വക.
1: 1000 പിറന്നാൾ ഉമ്മകൾ.
0: അതെ അതെ. അപ്പൊ ഒരുപാട് സന്തോഷത്തോടെ ബർത്ത്ഡേ ആഘോഷിക്കാനും ഭാവി ജീവിതം ഇങ്ങനെ മുന്നോട്ട്
1: കൊണ്ടുപോകാനും പ്രാർത്ഥിക്കുന്നു.
0: ഓക്കെ, ഇനി ഇനി അടുത്തൊരു മെസ്സേജിലേക്ക് പോവുകയാണെങ്കിൽ.
1: ഹായ് ഡിയേഴ്സ്, ഞാൻ അശ്വതി.

0: നോർത്ത് പറവൂരിൽ നിന്നും. ഇന്നലെ എൻ്റെ അനിയൻ ശരത്തിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ബിലേറ്റഡ് പിറന്നാൾ ആശംസകൾ ആർക്കാണ്? ശരത്തിന്.
1: ശരത്തിന്, ഓക്കെ
0: ഓക്കെ. വിഷു ചെയ്തു, ഒരു നല്ല പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്.
1: ഞാൻ മുകേഷ് ആണ്, കളമശ്ശേരിയിൽ നിന്നാണ്. എനിക്ക് നിലാവിയമായ ഫിലിമിലെ നീ കാറ്റ് ഞാൻ മരം എന്ന സ്വന്നാലും എന്ന പാട്ട് വെച്ച് തരാമോ? ഇത് റെയിൻബോയുടെ സ്ഥിരശ്രോതാവായ സൽമ ജമാലിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുക. അപ്പൊ നേരത്തെ പരിഭവക്കാരിയുടെ പരിഭവ ഈ ഒരു പാട്ടോടുകൂടി.
0: സൽമാൻ ജമാലുദ്ദീൻ അല്ലേ? തീർച്ചയായും അവരിപ്പോൾ തീർച്ചയായും ഹാപ്പി ആയിരിക്കും, എനിക്ക് ഉറപ്പാണ്.
1: പിന്നെ ഈ ഒരു മെസ്സേജ് വായിച്ചു. ഹായ് ഡിയേഴ്സ്, ഞാൻ അശ്വതി അനിൽ. ഇപ്പൊ വായിച്ച മെസ്സേജ് ആണല്ലേ? ഓക്കെ. ഗുഡ് മോർണിംഗ് ധന്യ ജി, മണികണ്ഠൻ കേട്ടുകൊണ്ട് കൂടെയുണ്ട്. ഫൗസിയ മൻസൂർ കടുങ്ങലൂരിൽ നിന്നാണ് മെസ്സേജ്
0: അയച്ചിരിക്കുന്നത്.
1: ഇതുപോലെ ഇങ്ങനെ കേട്ടുകൊണ്ട് കൂടെയുണ്ട് എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം അതൊന്ന് വേറെ തന്നെയാണ്.
0: നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന ശ്രോതാക്കൾ,
1: നമ്മുടെ പാട്ട് കേട്ടുകൊണ്ട് ഒരു മെസ്സേജ് കൂടി വന്നിട്ടുണ്ട്. ലാസ്റ്റ് നിമിഷം നമ്മളിങ്ങനെ വൈൻഡപ്പ് ചെയ്താലോ എന്നിങ്ങനെ വിചാരിക്കുന്ന ഒരു നേരത്തെ വന്ന മെസ്സേജാണ്. ധന്യ മണികണ്ഠ, ഹാ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിരിക്കുന്നു. ഇന്ന് എന്റെ കൂട്ടുകാരി രശ്മി ഉഷ ചേച്ചി ഇവരുടെ ബർത്ത്ഡേ ആണ്. മായാമയൂര മൂവിയിലെ കൈകൊടുന്ന നിറയെ കേൾപ്പിക്കുമല്ലോ അല്ലേ അല്ലോ എന്നൊക്കെ ചോദിച്ചിട്ട് ആശാ ബാബുരാജ് ആണ്
0: കേട്ടോ. കൈക്കുടുന്ന നിറയെ പാട്ടുണ്ട്, പക്ഷെ സമയമാണില്ല.
1: അതെ, സമയം കൈക്കുടുന്ന നിറയെ ഇല്ല, പാട്ടുകളുണ്ട്. അപ്പൊ ഏതായാലും നമുക്ക് ഇന്നത്തെ സമയം പറഞ്ഞാൽ ഇപ്പൊ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. 10 മണി കഴിഞ്ഞ 54 മിനിറ്റും 26 സെക്കൻഡും.
0: അപ്പൊ നമുക്ക് ഒരു പാട്ടിനുള്ള സമയമുണ്ടോ അല്ലെ? രണ്ട് പാട്ടിനുള്ള സമയം,
1: ഒരു പാട്ടിനുള്ള സമയമുണ്ട്.
0: എല്ലാവർക്കും ഒരു വലിയൊരു ഹൈ പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും മെസ്സേജ്
1: ആശംസിച്ചുകൊണ്ട്
0: മെസ്സേജുകൾ അയച്ച എല്ലാ ശ്രോതാക്കൾക്കും ഒരുപാട് നന്ദി, സ്നേഹം. മനോഹരമായ പാട്ടിലേക്ക് പോകാം. അതിനു മുമ്പ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. വാട്സപ്പിന് വേണ്ടിയിട്ട് ഇത് ആർജെ, ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഇത് ആർജെ മണികണ്ഠൻ
1: ആൻഡ് ആർജെ ധന്യ. സ്റ്റേ ട്യൂൺ, ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5.
0: യെസ്.

ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യോഴ്സ്. ന്യൂസ് റെയിൻബോ. നമസ്കാരം, പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച് ധവളപത്രം തയ്യാറാക്കുന്നതിന് സാമ്പത്തിക വിദഗ്ധരുടെ ആദ്യ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ നിർദ്ദേശപ്രകാരമാണ് യോഗം. ജി ട്വന്റി വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ഒക്ടോബർ 30-31 തീയതികളിൽ ജോർജിയയിലെ അറ്റ്ലാന്റയിൽ ചേരുമെന്ന് അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ. ആഗോള സുസ്ഥിരതയും സാമ്പത്തിക പുരോഗതിയും ലക്ഷ്യമിട്ട് ലോകത്തിലെ പ്രമുഖ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാർ യോഗത്തിൽ പങ്കെടുക്കും. മിസോറാമിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടി ആരംഭിച്ചു. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ നേരിട്ട് വോട്ടർ പട്ടിക കൈകാര്യം ചെയ്യുന്നതിനാൽ പ്രക്രിയയിൽ അതീവ ശ്രദ്ധയും ജാഗ്രതയും ആവശ്യമാണെന്ന് മിസോറാം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ ലാൽ റൊസാമ അറിയിച്ചു. ഡൽഹിയിൽ പെട്രോൾ ഡീസൽ വില ലിറ്ററിന് 90 പൈസ വർദ്ധിച്ചു. ഇതോടെ ദേശീയ തലസ്ഥാനത്ത് പെട്രോളിന്റെ വില ലിറ്ററിന് 97 രൂപ 77 പൈസയിൽ നിന്ന് 98 രൂപ 64 പൈസയായി ഉയർന്നു. ഡീസലിന് 90 രൂപ 67 പൈസയിൽ നിന്ന് 91 രൂപ 58 പൈസയായാണ് ഉയർന്നത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ 2 ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് ചൈനയിലെത്തുമെന്ന് റിപ്പോർട്ട്. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങുമായി പുടിൻ കൂടിക്കാഴ്ച നടത്തും. പശ്ചിമബംഗാളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച തൃണമൂൽ കോൺഗ്രസ് അംഗങ്ങളുടെ യോഗം ഇന്ന് കൊൽക്കത്തയിൽ. പാർട്ടി നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജിയാണ് യോഗം വിളിച്ചു ചേർത്തത്. രാജ്യത്തെ പ്രമുഖ ഓഹരി സൂചികകൾ നേട്ടത്തോടെ മുന്നേറി. സെൻസെക്സ് 366 പോയിന്റുകൾ ഉയർന്ന് 75,706, നിഫ്റ്റി 107 പോയിന്റുകൾ നേട്ടത്തോടെ 23,760 എത്തി. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടും. ജയ്പൂരിൽ വൈകിട്ട് 7:30 മത്സരം.

0: ന്യൂസ് റെയിൻബോ. കേട്ടുകൊണ്ടിരിക്കുന്നു ഇത് ആകാശവാണി ഫ്രം റെയിൻബോ 107.5. മ്യൂസിക്കലി യോഴ്സ്.
1: Voice your choice. Voice your choice. Voice your
2: choice. നിങ്ങളുടെ വോയിസിലൂടെ നിങ്ങളുടെ ചോയ്സിലുള്ള പാട്ടുകൾ ആവശ്യപ്പെടാനും കേൾക്കാനുമായി റെയിൻബോയിലേത് വോയിസ് യുവർ ചോയ്സിന്റെ സമയമാണ്. ഇന്നും പതിവുപോലെ തന്നെ വോയിസ് യുവർ ചോയ്സിലേക്ക് കുറച്ച് വോയിസ് മെസ്സേജുകൾ എത്തിയിട്ടുണ്ട്. വിഷസും നല്ല നല്ല സോങ്സും ഒക്കെ ആവശ്യപ്പെട്ടുകൊണ്ടാണ് മെസ്സേജുകൾ എത്തിയിട്ടുള്ളത്. നമുക്ക് ആ മെസ്സേജിലേക്ക് പോയാലോ? യെസ്, ഇന്നത്തെ വോയിസ് മെസ്സേജുകളിലേക്ക് പോകാം. കേട്ടുകൊണ്ടിരിക്കൂ ഇത് ആകാശവാണി എഫ് എം റെയിൻബോ കൊച്ചി 107.5 വോയിസ് യുവർ ചോയ്സ്.

ഇത് ആലപ്പുഴയിൽ നിന്നും ജിബിനാണ്. വോയിസ് ഓവർ ചോയ്സിലൂടെ ഉറുമി എന്ന മലയാളം സിനിമയിലെ ദീപക് ദേവിന്റെ സംഗീതത്തിൽ യേശുദാസും ശ്വേതാ മോഹനും ചേർന്ന് പാടിയ ആരോ നീ ആരോ എന്ന ഗാനം ആണ് ഞാൻ ആവശ്യപ്പെടുന്നത്. ഇത് പ്ലേ ചെയ്ത് തരുമെന്ന് പ്രതീക്ഷിക്കുന്നു.

വോയിസ് യുവർ ചോയ്സ് എന്ന പ്രോഗ്രാമിലേക്ക് മാളിൽ നിന്ന് വിജയശ്രീ. എൻ്റെ മകളുടെ 13-ാം വിവാഹ വർഷമാണ് ഇന്ന്. മകളുടെ പേര് നിസ, മരുമകൻ ലിജോ. അവർക്കായിട്ട് ആശംസകൾ, 100 100 ആശംസകൾ എന്ന് ഗാനം വെച്ച് തരുമോ?

ഹലോ, ഞാൻ ശ്രീലക്ഷ്മി, എറണാകുളം സെന്റ് ജീസസ് കോളേജിലെ വിദ്യാർത്ഥിനിയാണ്. ഞാൻ ആകാശവാണി റെയിൻബോ FM-ന്റെ സ്ഥിരം ശ്രോതാവാണ്. എന്റെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് തുടരും സിനിമയിലെ കൺമണിപ്പൂവ് എന്ന ഗാനം പ്ലേ ചെയ്തു തരാമോ?

എൻ്റെ പേര് വിനയൻ എന്നാണ്. ഞാൻ എറണാകുളം ജില്ലയിലെ വൈപ്പിൻകരയിൽ നിന്നാണ് വിളിക്കുന്നത്. റെയിൻബോ എഫ് എം പ്രോഗ്രാം ഞാൻ കേൾക്കാറുണ്ട്. വോയിസ് യുവർ ചോയ്സ് എന്ന പ്രോഗ്രാമിലൂടെ എനിക്കും എൻ്റെ ഫ്രണ്ട്സിനും വേണ്ടി നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് സോങ് ഡെഡിക്കേറ്റ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു.

0: You are listening to Rainbow FM Kochi 107.5. Musically yours.
1: വോയിസ് യുവർ ചോയ്സിൽ അടുത്തായിട്ട് കുറച്ച് പേർക്ക് വെഡിങ് ആനിവേഴ്സറി വിഷസ് അറിയിച്ചിട്ടുള്ള ഒരു മെസ്സേജാണ് വന്നിട്ടുള്ളത്. പക്ഷേ വെഡിങ് ആനിവേഴ്സറി ഇതിനു മുൻപുള്ള ദിവസങ്ങളിലായിരുന്നു. വൈകിയാണെങ്കിലും റെയിൻബോ അവർക്കായി വെഡിങ് ആനിവേഴ്സറി വിഷസ് അറിയിക്കുന്നു. അടുത്തതായി നമുക്ക് ഈ ഒരു മെസ്സേജിലേക്ക് പോകാം. കേട്ടുകൊണ്ടിരിക്കൂ, ഇത് ആകാശവാണി എഫ് എം റെയിൻബോ കൊച്ചി 107.5 വോയിസ് യുവർ ചോയ്സ്.
2: നമസ്കാരം റെയിൻബോ, ഞാൻ തിരുമപ്പത്തുനിന്ന് ജിഷ ജോൺസൺ ആണ്. എനിക്ക് നമ്മുടെ വോയിസ് യുവർ ചോയ്സിലൂടെ സിപ്പിക്കുൾ മുത്ത് എന്ന തമിഴ് ചിത്രത്തിലെ അങ്ങനൊരു പാട്ടുണ്ടല്ലോ, ആ പാട്ട് വേണമായിരുന്നു. ഈ പാട്ട് മെയ് 16 എന്റെ ചേട്ടൻ ജോഷിയുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോ ജോഷിയാനും വൈഫ് ജിനിമോൾക്കും, പിന്നെ മെയ് 18 എന്റെ അനിയത്തി ജിന്നിയുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പൊ ജിന്നിക്കും ഹസ്ബൻഡ് ഷെറിക്കും, പിന്നെ മെയ് 18 തന്നെ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് സുസ്മിതയുടെ മോൾ അഞ്ജുവിന്റെ മാരേജ് കൂടിയാണ്. അപ്പോ അഞ്ജുവിന്റെ ബുദ്ധിയുടെ പേര് ടിറ്റോ. ഈ 3 ജോഡിക്കും വേണ്ടിയിട്ട് ഈ പാട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. വെച്ചിരുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.

ഹലോ, ഞാൻ കൊച്ചിയിൽ നിന്നും മീനയാണ്. വോയിസ് ഓഫ് ദി ചോയ്സിൽ ഞാൻ ഇന്ന് ആവശ്യപ്പെടുന്ന ഗാനം ചാഞ്ചാടിയാടി ഉറങ്ങുന്നു എന്നൊരു ഗാനമാണ്. എൻ്റെ പേരക്കുട്ടിയെ ഉറക്കുന്നത് ഈ പാട്ട് പാടിയാണ്. അവന് ഭയങ്കര ഇഷ്ടമാണ് ഈ പാട്ട്. അവൻ പാടുകയും ചെയ്യും. എനിക്ക് ഈ പാട്ട് വോയിസ് ഓഫ് ദി ചോയ്സിൽ വിച്ചേരണമെന്ന് ആവശ്യപ്പെടുന്നു. ചാഞ്ചാടിയാടി ഉറങ്ങുന്നു, ചരിഞ്ഞാടിയാടി ഉറങ്ങുന്നു, ആകാശത്തു ഞാൻ ലാ

ഹലോ, യുവർ ചോയ്സ്. ഞാൻ പാലക്കാട് നിന്ന് മുടപ്പുല്ലൂർ കുമാർ ആണ്. എനിക്ക് ഒരു പാട്ട് വെച്ചു തരുമോ? പാട്ട് തമിഴാണ്. ഇരവും പകലും ചിത്രത്തിന്റെ പേര്. ഉള്ളത്തിൻ കഥവുകൾ കൺകളട

ഹായ് റെയിൻബോ, വോയിസ് യുവർ ചോയ്സിലൂടെ ഒരു ഗാനം കേൾപ്പിച്ച് തരാമോ? എൻ്റെ പേര് ഷഹീബ. കാര്യം സാർ ഫിലിമിലെ ഗാനമാണ് എനിക്ക് കേൾക്കേണ്ടത്. കെൺമണി പൊന്മണിയേ.

ഇതാണ് ഗാനം വെച്ചു തരുമെന്ന പ്രതീക്ഷയോടെ ഞാൻ കാതോർത്തിയിരിക്കുന്നു. ഒരുപാട് നാൾക്ക് ശേഷം വീണ്ടും ഞാൻ ഒരു വോയിസ് ടു വോയിസിലൂടെ ഗാനം ഞാൻ ആവശ്യപ്പെടുന്നത്. ഈ ഗാനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും പിന്നെ എൻ്റെ മകൾക്കും വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു.

0: is Rainbow FM 107.5. Non-stop music, non-stop entertainment.
1: ഹലോ, നമസ്കാരം എഫ് എം. ഞാൻ ഒരു കാര്യം പറയാനാണ് വിളിച്ചത്. അതായത്, ഇനി ഞങ്ങൾക്ക് എടയാറ് കമ്പനിയിലുള്ള 300 തൊഴിലാളികൾ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ നിന്ന് ആണ് വിളിക്കുന്നത്.

യെസ്, അങ്ങനെ ഇതാ ഇന്നത്തെ വോയിസ് യുവർ ചോയ്സ് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. റെയിൻബോയുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ അയച്ചു തന്ന വോയിസ് മെസ്സേജുകളാണ് വോയിസ് യുവർ ചോയ്സിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. ഇതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി വിഷസ് അറിയിക്കാനും നിങ്ങളുടെ ഇഷ്ടഗാനങ്ങളും കേൾക്കാനായി വോയിസ് യുവർ ചോയ്സിലേക്ക് വോയിസ് മെസ്സേജുകൾ അയക്കാം. വോയിസ് മെസ്സേജ് അയക്കേണ്ട നമ്പർ ഇതാണ്: 854

8 3 4 1 0 7 5 8 5 4 7 5 കേട്ടുകൊണ്ടിരിക്കൂ, ഇത് ആകാശവാണി FM റെയിൻബോ കൊച്ചി 107.5.

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-doc.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
2: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസി കേ സഹാരെ കി സറൂറത്ത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ.
1: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെട്ടു.
3: माननीय प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश.
4: अपने से ऊपर का जो स्टूडेंट है, हमसे ज्यादा होशियार है, उसको कहो मैं 5-10 मिनट मेरे साथ बैठो, मुझे बताओ मैं ये सोच रहा हूँ ठीक है क्या, तुम करेक्ट करो.
3: परीक्षा से जुड़े किसी भी प्रश्न या समस्या के समाधान हेतु NCPCR द्वारा आयोजित लाइव स्ट्रीमिंग सेशन में विशेषज्ञों से सीधे बातचीत करें, जो कि 23 अप्रैल से 23 मई तक चलेंगे. अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ് മ്യൂസിക്കലി യുവേഴ്സ്.
1: Your choice. Your one-stop destination for finest music. Music. Your choice. Your choice.

മധുരം അല്ല കൈക്കൊടുന്ന നിറയെ ഗാനങ്ങളുമായിട്ട് യുവർ ചോയ്സ് ഇവിടെ റെഡിയാണ്. നിങ്ങളൊന്ന് വിളിച്ചാൽ മാത്രം മതി. യെസ്, വിളിക്കേണ്ട നേരമാണ്. ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോയിൽ. കാരണം ഇത് യുവർ ചോയ്സിന്റെ സമയമാണ്. വിളിക്കേണ്ട നമ്പർ അങ്ങ് പറഞ്ഞുതരാം. 0484242801. 0484242801. ഈ ഒരു നമ്പറിലേക്ക് അങ്ങ് വിളിച്ചോളൂ. എന്നിട്ട് മലയാള, ഹിന്ദി, തമിഴ് ഗാനങ്ങൾ നിങ്ങൾക്ക് ആവശ്യപ്പെടാവുന്നതാണ്. പക്ഷെ 1980 കാലഘട്ടത്തിന് ശേഷമുള്ളതായിരിക്കണമെന്ന് മാത്രം. വിളിച്ചിട്ട് നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ പറയാം, ഒപ്പം തന്നെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം, ഡെഡിക്കേഷൻസ് പറയാം, വിഷസ് അറിയിക്കാം. അങ്ങനെ അങ്ങനെ ഇങ്ങനെ നമുക്ക് പോകാം ഇനി 2 മണിവരെ. അപ്പോൾ നിങ്ങളുടെ വിഷസും ഡെഡിക്കേഷൻസും വിശേഷങ്ങളും ഇഷ്ടഗാനവുമായിട്ട് 2 മണിവരെ കൂടി ചേരുന്നു ഞാൻ ആർ ജെ ധന്യ. സ്റ്റേറ്റ് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5.

0: സൗജന്യ നിയമ സഹായത്തിനായി ടെലിനോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 14454 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.
1: യെസ് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 കേട്ടുകൊണ്ടിരിക്കുന്നത് യുവർ ചോയ്സ് ആണ്. നമ്മുടെ യുവർ ചോയ്സിലേക്ക് ആദ്യത്തെ ഒരു കോളർ എത്തിയിട്ടുണ്ട്, നമുക്കൊന്ന് നോക്കാം. ഹലോ
2: ധന്യജി, നമസ്കാരം.
1: ആ നമസ്കാരം, ആരാണ്?
2: ഞാൻ ഷാജു മടത്തുംപടി.
1: ഓക്കെ, പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ കോളറാണ് നമ്മുടെ യുവർ ചോയ്സിലെ.
2: ആണോ? അതെ.
1: അപ്പൊ ആദ്യമായിട്ട് തന്നെ കണക്ട് ആയിട്ടോ, ഫസ്റ്റ് കോളർ ആകാൻ പറ്റി. എങ്ങനെ എങ്ങനെയാണ് ഇത്? നമ്മുടെ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പേ ട്രൈ ചെയ്യാൻ തുടങ്ങിയോ?
2: ഇല്ല, ഞാനിപ്പോ തന്നെ ട്രൈ ചെയ്തോളൂ.
1: അപ്പൊ നല്ല ഭാഗ്യമാണ്. നമ്മുടെ ഒരുപാട് പേര് ട്രൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കോള് കണക്ട് ആവാന്ന് പറഞ്ഞാൽ നല്ലൊരു ഭാഗ്യമല്ലേ?
2: അതെ, ഭാഗ്യമാണ്. അതെ, ഞാൻ പലരും പറഞ്ഞിട്ടുണ്ട് എന്റെ കോള് കണക്ട് ആയില്ല, രാവിലെ മുതൽ വിളിക്കാൻ ഒരു മണിക്കൂർ മുമ്പ് വിളിക്കണെന്നൊക്കെ പറഞ്ഞ കേട്ടിട്ടുണ്ട്.
1: അപ്പൊ നമ്മള് ഭാഗ്യത്തിന്റെ ആളാണ്. അങ്ങനെ ലൈഫിൽ ഒത്തിരി ഭാഗ്യങ്ങളൊക്കെ വന്നു ചേർന്നിട്ടുണ്ടോ?
2: ഭാഗ്യമില്ലാത്ത ആളാണ്.
1: ഭാഗ്യമില്ലാത്ത ആളാണ്?
2: അതെ.
1: അതെന്ത് പറ്റി?
2: അതങ്ങനെയാണ്.
1: അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഭാഗ്യങ്ങള് നഷ്ടപ്പെട്ട ആളാണല്ലേ? അപ്പൊ ഇനി അങ്ങോട്ട് ഭാഗ്യങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം നമുക്ക്. അതെ അതെ, ഞാനും പ്രാർത്ഥിക്കുന്നു.
2: ഓക്കെ,
1: ഏത് പാട്ടാണ് ഇന്നിപ്പോ കേൾക്കേണ്ടത്?

0: വിദ്യാസാഗറിന്റെ മ്യൂസിക് അല്ലേ, നല്ലൊരു മ്യൂസിക്. അത്
1: നല്ല പാട്ടാണ്,
0: നല്ല പാട്ടാണ്, ചിത്ര ചേച്ചി പാടിയാണ്. കേട്ടാലോ, ഡെഡിക്കേഷൻ ഉണ്ടോ ആർക്കെങ്കിലും? എല്ലാവർക്കും വേണ്ടിയിട്ട്. ഓക്കെ, കേൾക്കാം നമുക്ക്. ഓക്കെ, അപ്പൊ ഭാഗ്യം തേടി വരട്ടെ കേട്ടോ. ഓക്കെ, താങ്ക് യു. ഇതുപോലെ വിളിച്ചിട്ട് വിശേഷങ്ങൾ പങ്കുവെക്കാം, ഒപ്പം തന്നെ പ്രിയ ഗാനവും ചോദിക്കാം. വിളിക്കേണ്ട നമ്പർ 0484242810 1 0 1 0 4 8 4 2 4 2 8 1 0 1.

0: ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായ്ബന്ധു നിയമസാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 www.tele-law.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
1: माननीय प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश.
2: जिंदगी परीक्षा के लिए नहीं है, हमारे जीवन को बनाने के लिए शिक्षा एक माध्यम है.
1: NCPCR आयोजित कर रहा है परीक्षा पर्व, जिसके लाइव सेशन के दौरान आप परीक्षा से संबंधित प्रश्न एक्सपर्ट से पूछ सकते हैं, जो कि 23 अप्रैल से 23 मई तक चलेंगे. अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें.
3: Musically yours, this is FM Rainbow 107.5.
4: Your favorite music station.
5: ആകാശവാണി കൊച്ചി ഫോം റെയിൻബോ 107.5. സമയം 12:21 14 സെക്കൻഡുമായിട്ടുണ്ട്. യുവർ ചോയ്സ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, നിങ്ങളുടെ പ്രിയ ഗാനം തന്നെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പ്രിയ ഗാനം ചോദിക്കാനായിട്ട് ഒരാൾ കൂടി എത്തിയിട്ടുണ്ട്. ഹലോ,
6: ഹലോ,
5: ഗുഡ് ആഫ്റ്റർനൂൺ.
6: ഗുഡ് ആഫ്റ്റർനൂൺ.
5: ആരാണ്?
6: രമചേച്ചിയാണ്, കോതമംഗലം.
5: ആ, രമചേച്ചിയാണ് കോതമംഗലത്തെ. എന്തുണ്ട്, മഴയുണ്ടോ?
6: ഇപ്പൊ ഇന്നലെയൊക്കെ മഴ ഉണ്ടായിരുന്നു, ഇപ്പൊ ഈ സമയത്ത് ഇവിടെ വെയിലാണ്.
5: വെയിലാണ് അല്ലേ? അപ്പൊ ഈ ഒരു പാട്ടൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്ക് മഴ വരുമോ?
6: മഴ വരുമെന്ന് വിചാരിക്കണം. ഉച്ച കഴിഞ്ഞ എന്തായാലും മഴ ആയിരിക്കും.
5: ആയിരിക്കും അല്ലെ, പ്രവചിച്ചു കഴിഞ്ഞു നമ്മള്.
6: അങ്ങനെ അന്തരീക്ഷം നമുക്ക് കാണുമ്പോഴേ ഏകദേശം
5: അങ്ങനെ പല കാര്യങ്ങളും ലൈഫിൽ പ്രെഡിക്ട് ചെയ്യണതൊക്കെ സംഭവിക്കാറുണ്ടോ? ഇങ്ങനെ വരും അങ്ങനെ
6: ചിലത്
5: കുറച്ചൊക്കെ അങ്ങനെ സംഭവിക്കാറുണ്ട് അല്ലേ?
6: സംഭവിക്കാറുണ്ട്. പിന്നെ ഇപ്പൊ മഴ പെയ്താലും കുഴപ്പമില്ല, ഇടി കാറ്റ് അതൊക്കെ ഭയങ്കര പ്രശ്നമല്ലോ.
5: അതൊക്കെ ഭയങ്കര ഭയവുമാണ് അല്ലേ നമുക്ക്.
6: പിന്നെ
5: അതിനുശേഷം പിന്നീട് ഉണ്ടാവുന്ന ന്യൂസുകളിൽ എന്തെങ്കിലും ഒക്കെ ദുരന്ത വാർത്തകളൊക്കെ നമുക്ക് സങ്കടമാവും അല്ലേ.
6: ഇവിടെ ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ഇപ്പൊ ഒരു ഓടിക്കൊണ്ടിരുന്ന കാറിന്റെ മുകളിലേക്ക് ഒരു ആഞ്ഞിലി മരം മറിഞ്ഞ് ജസ്റ്റ് ഒരു രക്ഷപ്പെട്ടു.
5: അതാണ്, അപ്പോഴാണ് ഭാഗ്യം. നേരത്തെ ഒരു കോളർ പറഞ്ഞ പോലെ ഭാഗ്യം നമ്മളെ തുണയ്ക്കുന്നത് ചില സന്ദർഭങ്ങളൊക്കെ ഉണ്ട്.
6: തീർച്ചയായിട്ടും.
5: ഓക്കെ, അപ്പൊ ഇന്നിപ്പോ ഏത് പാട്ടിന് വേണ്ടിട്ടാണ് വിളിച്ചിരിക്കുന്നത്?
6: ഞാൻ ചോദിച്ചേക്കണ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന് പറഞ്ഞ ശ്രീനിവാസന്റെ ഒരു സിനിമയിലെ.
5: ശ്രീനിവാസന്റെ എല്ലാവരും ഓർത്തിരിക്കുന്ന ഒരു

0: പൂങ്കിനാവില്ലഹരിയും ഭൂമി സുന്ദരം. ആ പാട്ട്
1: യെസ്, അങ്ങനെ ഭൂമി സുന്ദരമായിട്ട് തന്നെ തുടരട്ടെ അല്ലേ, ഒരുപാട് കാറ്റും കോളും ഒന്നും ഇല്ലാണ്ട്.
0: ഒന്നുമില്ലാണ്ട്.
1: ഓക്കെ, നമുക്ക് പാട്ടിലേക്ക്
0: അങ്ങനെ
1: പോയാലോ. ഡെഡിക്കേഷൻ
0: ഓക്കെ,
1: ഉണ്ടോ?
0: താങ്ക് യു. ഡെഡിക്കേഷൻ എല്ലാവർക്കും, നമുക്ക് കേൾക്കുന്ന എല്ലാവർക്കും, പിന്നെ എന്റെ
1: എല്ലാവർക്കും വേണ്ടിയിട്ട്,
0: ഫാമിലിക്കും എന്റെ ഫ്രണ്ട്സിനും ബാക്കി ഇപ്പൊ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ധന്യകുട്ടിക്കും എല്ലാവർക്കും വേണ്ടിയിട്ട്.
1: ഓക്കെ, താങ്ക് യു. ഇതാ വരുന്നു കേട്ടോ സോങ്.
0: ഓക്കെ,
1: താങ്ക് യു.
2: പൂക്കളും പുഴകളും

0: ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 കേട്ടുകൊണ്ടിരിക്കുന്നത് യുവർ ചോയ്സ് ആണ്. യുവർ ചോയ്സിലേക്ക് ഇങ്ങനെ കോളുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അതാ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഭാഗ്യം തുണച്ച ഒരു കോളർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഹലോ,
1: നമസ്കാരം.
0: നമസ്കാരം, യുവർ ചോയ്സിലേക്ക് സ്വാഗതം.
1: വളപ്പിൽ കുഞ്ഞി മുഹമ്മദ് ആണ്.
0: ആ അപ്പോൾ ഒരുപാട് നേരമായോ ട്രൈ ചെയ്യുന്നേ?
1: ഇല്ല, കുറച്ച് നേരമേയുള്ളൂ.
0: അപ്പോൾ ഇതും ഒരു ഭാഗ്യമുള്ള ആളാണ് അല്ലേ?
1: അതെ അതെ അതെ അതെ.
0: ഓക്കെ, എന്തുണ്ട് വിശേഷം?
1: നല്ലതല്ല.
0: നല്ല വിശേഷം.
1: പ്രോഗ്രാം കേൾക്കാറുണ്ട്,
0: എന്നും കേൾക്കുന്ന ഒരാളാണ്, സ്ഥിരം ശ്രോതാവാണ് നമ്മുടെ.
1: അതെ അതെ.
0: ഓക്കെ, ഇന്നിപ്പോ ഏത് സോങ് ആണ് കേൾക്കേണ്ടത്?
1: കുഞ്ഞാറ്റക്കിളി സിനിമയിലെ പ്രഭാതം എന്ന പാട്ടാണ്.
0: യേശുദാസിന്റെ ഒരു സോങ് അല്ലേ?
1: അതെ.
0: യേശുദാസിന്റെ പാട്ടുകളായിരിക്കോ കൂടുതൽ ഇഷ്ടം?
1: അതെ അതെ.
0: അതെ അല്ലേ, അപ്പൊ പഴയ പാട്ടുകളും പുതിയ പാട്ടുകളൊക്കെ കേൾക്കുന്ന ആളല്ലേ?
1: അതെ, എന്നും രാവിലെ 7 മണിക്കോളം കേൾക്കാറുണ്ട്.
0: 7 മണിക്ക് പഴയ പാട്ടുകളിലൂടെ തുടങ്ങി പിന്നെ നമ്മൾ പുതിയ പാട്ടിലേക്ക് എത്തും അല്ലേ? അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടങ്ങളൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റുമല്ലോ. ഇഷ്ടങ്ങള്, വിശേഷങ്ങള്, ഇഷ്ട ഗാനങ്ങള് എല്ലാം കേൾക്കാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക്
1: പറഞ്ഞോളൂ.
0: ഒരാൾ മാത്രമേ ഉള്ളൂ, ഞാനിങ്ങനെ ഒരു നീണ്ട ലിസ്റ്റ് ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കണം. ഓക്കെ ഓക്കെ എന്ന് പറയാനായിട്ട്. അപ്പൊ ഷീന അല്ലേ? ഷീന സീന, സീന ചേലാമറ്റം. അപ്പൊ ചേലാമറ്റത്തുള്ള സീന ചേച്ചിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പാട്ട്.

0: യേശുദാസ് പാടി മനോഹരമാക്കിയ പ്രഭാതം എന്ന് തുടങ്ങുന്ന ഈ ഒരു സോങ് കേട്ടാലോ നമുക്ക്
1: ഓക്കെ
0: കേൾക്കാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ വീണ്ടും വിളിക്കാം കേട്ടോ.
1: ഓക്കെ ഓക്കെ.
0: ഇതുപോലെ വിളിച്ചിട്ട് നിങ്ങൾക്കും ആവശ്യപ്പെടാം, ഡെഡിക്കേഷൻസ് പറയാം, വിശേഷങ്ങൾ പങ്കുവയ്ക്കാം, പ്രിയഗാനം കേൾക്കാൻ വിളിക്കേണ്ട നമ്പർ 0484242421 0184242481. ഇത് യുവർ ചോയ്സ് ഓൺലി ഓൺ ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5.

0: സമയം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. 12 മണി കഴിഞ്ഞ് 33 മിനിറ്റും 39 സെക്കൻഡും ആയിട്ടുണ്ട്. കേട്ടുകൊണ്ടിരിക്കുന്നത് യുവർ ചോയ്സ് ആണ്, ഏർലി ഓൺ ആകാശവാണി കൊച്ചി എഫ്എം റെയിൻബോ 107.5. ഇഷ്ടഗാനം എല്ലാവരുടെ മനസ്സിലുണ്ടല്ലേ. ഇതാ അങ്ങനെ ഒരു ഇഷ്ടഗാനം ചോദിക്കാനായിട്ട് ഒരാളെത്തിയിട്ടുണ്ട്. ഹലോ.
1: ഹലോ
0: ഹലോ, നമസ്കാരം.
1: നമസ്കാരം,
0: ആരാണ് വിളിക്കുന്നത്?
1: ഞാൻ പുത്തമേലിക്കര, പർവതി പുത്തമേലിക്കര.
0: പുത്തമേലിക്കരയിൽ നിന്ന്
1: ജയശ്രീ.
0: ജയശ്രീ ആണ്. ഓക്കെ, ജയശ്രീനെ എന്താ വിളിക്കുന്നത്? ജയ എന്നാണോ, ശ്രീ എന്നാണോ? ശ്രീ
1: ജയ.
0: ജയ, എല്ലാവരും ജയ എന്നാണ് വിളിക്കുന്നത്.

0: അപ്പൊ ഞങ്ങളുടെ ജയ ചേച്ചിയാണ് വിളിക്കുന്നത്. ആദ്യമായിട്ടാണോ? അതെ. ആ, അതിന്റെ ഒരു ഒരു ഒരു ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് സൗണ്ടില്. തയ്യൽ കടയാണോ? ഓക്കെ. ഒത്തിരി നാളായോ ഷോപ്പ് തുടങ്ങിയിട്ട്?
1: ആ ഷോപ്പ് തുടങ്ങിയിട്ട് ഒത്തിരി കുറെ നാളായി. ഇപ്പൊ 10-13 പേരുണ്ട് ഞങ്ങൾ തയ്ക്കാനായിട്ട്, 5 പേരും അല്ലാണ്ട് വർക്കേഴ്സ് ഉണ്ട്.
0: അപ്പൊ വലിയ സംരംഭമാണ്.
1: ഞങ്ങളുടെ ഞാൻ തയ്ക്കും, ഓണറ് ഷീനിയും ജോബിച്ചണ്ണും രണ്ടുപേരും.
0: അപ്പൊ രണ്ടുപേരും ഉണ്ട്. ഏതാണ് തയ്ക്കുന്നതിൽ? ഏതാണ്, ഫ്രോക്കാണോ ചുരിദാറാണോ ബ്ലൗസാണോ?
1: നൈറ്റി യൂണിറ്റ് ആണ്.
0: ഓ, ഓൺലി നൈറ്റി.
1: ഓക്കെ.
0: ഒരു നൈറ്റി തയ്ക്കാനായിട്ട് എത്ര സമയം എടുക്കും? ഓ, അത് ശരി. അവരെയും പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്? ആരാണ് ഇവര് പഠിപ്പിച്ചു കൊടുത്തത്?
1: അവര് പഠിച്ചിട്ടാ വന്നത്, അവര് അവിടെ തന്നെ പഠിച്ചിട്ടാണ്
0: വന്നത്. എക്സ്പെർട്ട് ആയിട്ടാണ് വരുന്നത്?
1: പിന്നെ ഭയങ്കര എക്സ്പെർട്ടാ.
0: അപ്പൊ ഇനി നമ്മൾ അവരിൽ നിന്ന് പഠിക്കേണ്ടി വരുമോ? നല്ല സ്പീഡ് അവർക്കാണ് അല്ലേ? ആ, സ്പീഡ് അവർക്കാണ്. നമുക്കൊന്ന് തോപ്പിക്കാൻ നോക്കിയാലോ, സാധിക്കോ? എത്താറില്ല അല്ലെ. അവിടെ ഒരു മത്സരം തന്നെ നടക്കുന്നുണ്ട് നൈറ്റിയില്. ഓക്കെ ഓക്കെ. അപ്പൊ ഏതായാലും നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം അല്ലേ ഭാവിയില്. ഇന്നിപ്പോ ഏത് സോങ് ആണ്? ആരുടെ ആരുടെ ബർത്ത്ഡേ? ബിജി. ഓക്കെ ഓക്കെ. അപ്പൊ ബിജിക്ക് ഇന്ന് ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്തിട്ട് എല്ലാവരുടെയും കൂടി ചേർന്നിട്ടുള്ള ഒരു സോങ് ആണ് ഇനി വരാൻ പോകുന്നത് അല്ലേ? അപ്പൊ നിങ്ങളുടെ മാത്രല്ല, റെയിൻബോയുടെ ഒരു ഹാപ്പി ബർത്ത്ഡേ കൂടി ഇതാ പിടിച്ചോട്ടോ. ഓക്കെ. അപ്പൊ എന്താണ് ആഘോഷം? വല്ലതുണ്ടോ? കേക്ക് കട്ടിംഗ്? അപ്പൊ ഞങ്ങളെയും കൂടി ഓർക്കുക എങ്കിൽ താ ഞങ്ങളെ സമ്മാനമായിട്ട് താ വരുന്നു സോങ്. ഓക്കെ ഓക്കെ, താങ്ക് യു. ഏത് സോങ് ആണെന്ന് പറഞ്ഞില്ല? ഇന്ദ്രജാലം മൂവിയിലെ എം ജി ശ്രീകുമാർ പാടിയ സോങ് അല്ലേ? നല്ലൊരു പാട്ടാണ്. ഇതാ വരുന്നു കേട്ടോ. വൺസ് അഗൈൻ ഹാപ്പി ബർത്ത്ഡേ.

0: माननीय प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश।
1: अल्टीमेट गोल एग्जाम के नंबर नहीं हो सकता है, अल्टीमेट गोल संपूर्ण जीवन के विकास का होना चाहिए।
0: NCPCR आयोजित कर रहा है परीक्षा पर्व, जिसके लाइव सेशन के दौरान आप परीक्षा से संबंधित प्रश्न एक्सपर्ट से पूछ सकते हैं, जो कि 23 अप्रैल से 23 मई तक चलेंगे। अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें।
2: सुपरहिट सॉन्ग, सुपरहिट शो, सुपरहिट एंटरटेनमेंट, ओनली ऑन रेनबो FM 107.5। Stay tuned.
3: You are listening to Your Choice. Only on Akashavani, Kochi FM Rainbow 107.5. സമയം 12 മണി കഴിഞ്ഞ് 41 മിനിറ്റും 43 സെക്കൻഡും. ഇഷ്ടഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു ഇഷ്ടഗാനം കേൾക്കാനായിട്ട് മറ്റൊരു കോളർ നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട്. ഹലോ,
4: ഹലോ,
3: ഗുഡ് ആഫ്റ്റർനൂൺ.
4: ഗുഡ് ആഫ്റ്റർനൂൺ.
3: ആരാണ്?
4: തിലകനാണ്.
3: ത്രിപ്പൂണിത്തറയിൽ നിന്ന് തിലകനാണ് വിളിക്കുന്നത്.
4: അതെ, ഇന്ന് നമ്മുടെ കേരളത്തിന് ഒരു എന്താ പറയുക, ഒരു മഹാസന്തോഷത്തിന്റെയും വി ഡി സതീശന്റെ ഒക്കെ വരവോട്ടില്ല, മഹാസന്തോഷമായിട്ട് പോകണല്ലോ നമ്മുടെ.
3: അതെ, നമ്മുടെ ലൈഫിൽ ഇങ്ങനെ ഇടക്കിടക്കൊക്കെ സന്തോഷമൊക്കെ വന്നുകൊണ്ടിരിക്കുമല്ലോ, അത് സ്വാഭാവികമാണ്.
4: സന്തോഷം വരണം വരണം. കാരണം ഞാൻ ഈ വളരെ പ്രതികൂലമായ ലൈഫായിരുന്നു എന്റെ. ഞാനത് ഒന്ന് രണ്ട് വട്ടമൊക്കെ പറഞ്ഞിട്ടുണ്ട്. മഹാപ്രതികൂലങ്ങളുടെയിലൊക്കെയാണ് ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്.
3: ആ പ്രതികൂല സാഹചര്യങ്ങളൊക്കെ എന്താ പറയാ, തരണം ചെയ്ത് വന്ന ഒരാളാണ്.
4: തരണം ചെയ്യാൻ നമ്മൾ മാത്രമല്ല, ദൈവത്തിന്റെ കരുണയും കൊണ്ടാണ് തരണം ചെയ്യുക. കാരണം വിദ്യാഭ്യാസം കുറവാണ്, ആരോഗ്യപരമായ ദാരിദ്ര്യമാണ്, സാമ്പത്തിക ദാരിദ്ര്യമാണ്. അതിന്റെ ഇടയിൽ രണ്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് മോള് MSc BEd സെറ്റ് കഴിഞ്ഞ് ഇപ്പൊ നിലവിൽ നമ്മുടെ കിഴക്കമ്പലം CBSE സ്കൂളിൽ ടീച്ചറാണ്. മകനാണ് ലണ്ടനിൽ പോയിട്ട് 4 വർഷം കൂടി വന്നതാണ്. വീണ്ടും ഇപ്പൊ തിരിച്ച് ഇന്ന് പോവാണ്.
3: ഇന്ന് പോവാണ്. അപ്പൊ സങ്കടവും സന്തോഷവും ചേർന്നൊരു മാനസികാവസ്ഥയിലായിരിക്കും അല്ലെ?
4: എന്റെ ലൈഫിൽ 58 കഴിഞ്ഞു. ഇതിന്റെ ഇടയിൽ നമുക്ക് ഇതൊന്നും നമ്മള് മനസ്സിൽ പോലും
3: ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണ്.
4: ഇല്ലാത്ത തരത്തിൽ ദൈവത്തിന്റെ കരുണ കൊണ്ട് കിട്ടിയതാ.
3: തീർച്ചയായിട്ടും ഈ കരുണ ഇന്നും നമ്മുടെ ലൈഫിൽ ഉണ്ടാവട്ടെ എന്നല്ലേ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ.
4: അതെ മാഡം.
3: ഓക്കെ, അപ്പൊ മകന് വേണ്ടിയിട്ടാണോ ഇന്നത്തെ ഒരു സോങ്?
4: മകന് വേണ്ടിയിട്ട് ഞാൻ ദലിക്കുന്നത്. അവന്റെ പേര് ക്രിസന്ത് തിലക് എന്നാ. അപ്പൊ ഞങ്ങള് കിച്ചോപ്പി കിച്ചോപ്പി എന്നാ വിളിക്കണേ.
3: അപ്പൊ കിച്ചോപ്പിക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ പാട്ട്.
4: കിച്ചോപ്പിക്ക് വേണ്ടിയാണ്, കിച്ചോപ്പിക്ക് വേണ്ടിയാണ്.
3: അപ്പൊ ഇനിയും ഇനിയും ഇനിയും ഇങ്ങനെ സന്തോഷത്തോടെ തിരിച്ചു വരാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. ഒരുപാട് കാലം കേട്ടോ.
4: അതെ അതെ അതെ.
3: ദീർഘായുസ് കൊടുക്കട്ടെ, എല്ലാ സൗഭാഗ്യങ്ങളും കൊടുക്കട്ടെ.
4: അതെ മാഡം.
3: ഓക്കെ, അപ്പൊ ഏതാണ് ആ പാട്ട് മകന് വേണ്ടിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത്?
4: മുന്തിരിത്തോപ്പുകളിൽ ആകാശമാകേ കണിമൽ കതിർ. ആ പാട്ട്.
3: അങ്ങനെ ആകാശമാകെ പാറി പറന്ന് നടക്കട്ടെ നമ്മുടെ പുത്രൻ.
4: ഓക്കെ,
3: ഞാൻ വരുന്നു കേട്ടോ. അപ്പൊ മകനോട് പറയാ എല്ലാ വിഷസും അറിയിച്ചു എന്ന് പറയാ റെയിൻബോ.
4: ഞാൻ പറയാം.
3: ഓക്കെ ഓക്കെ. താങ്ക് യു, താങ്ക് യു.

0: അല്പസമയത്തിനകം കേൾക്കാം മലയാളത്തിലെ വാർത്തകൾ തിരുവനന്തപുരം റിലേ. ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. ഇന്ത്യയിൽ നിക്ഷേപം നടത്താൻ നോർവീജിയൻ കമ്പനികളെ സ്വാഗതം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓസ്ലോയിൽ നടക്കുന്ന മൂന്നാമത് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി ഇന്ന് പങ്കെടുക്കും. തെരുവ് നായ വിഷയത്തിൽ സുപ്രധാന നിർദ്ദേശങ്ങളുമായി സുപ്രീംകോടതി. അപകടകാരികളായ നായ്ക്കളെ ദയാവധത്തിന് വിധേയമാക്കാം. വന്ധ്യംകരിച്ച നായ്ക്കളെ ഷെൽട്ടറുകളിലേക്ക് മാറ്റണമെന്നും കോടതി. കേരളത്തിൽ നിയുക്ത എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് മറ്റന്നാൾ നടക്കും. സ്പീക്കർ തെരഞ്ഞെടുപ്പ് വെള്ളിയാഴ്ച. സെൻട്രൽ സോണൽ കൌൺസിൽ യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഛത്തീസ്ഗഡിൽ പുരോഗമിക്കുന്നു. കോംഗോയിൽ എബോള വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ലോകാരോഗ്യ സംഘടന. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ലഖ്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. ഇന്ത്യയിലെ ബിസിനസ് സൌഹൃദ അന്തരീക്ഷവും പ്രതിഭാശാലികളായ യുവജനങ്ങളും നോർവീജിയൻ കമ്പനികൾക്ക് രാജ്യത്ത് വലിയ അവസരങ്ങൾ പ്രദാനം ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓസ്ലോയിൽ ഇന്ത്യ നോർവേ ബിസിനസ് ആന്റ് റിസർച്ച് ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയിൽ 100 ബില്യൺ ഡോളറിന്റെ നിക്ഷേപവും 10 ലക്ഷം തൊഴിലവസരങ്ങളും സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തിനായി ഇരു രാജ്യങ്ങളിലെയും നിക്ഷേപകർ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. നോർവേ കിരീടാവകാശി പ്രിൻസ് ഹാക്കോൺ, പ്രധാനമന്ത്രി യോനസ് ഗാർ സ്റ്റോറെ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. കപ്പൽ നിർമ്മാണം, ഗ്രീൻ എനർജി, ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ നിക്ഷേപം നടത്താൻ അദ്ദേഹം നോർവീജിയൻ കമ്പനികളെ ക്ഷണിച്ചു.
2: യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷൻ കെ സാത്ത് ട്രേഡ് ആൻഡ് ഇക്കോണമിക് പാർട്ണർഷിപ്പ് അഗ്രിമെന്റ് ലാഗൂ കിയാ. യേ യൂണിക് ഓർ സ്പെഷ്യൽ അഗ്രിമെന്റ് ഹമാരെ ബീച്ച് ടാലന്റ് ടെക്നോളജി और म्यूचुअल ट्रस्ट का एग्रीमेंट है. इसी एग्रीमेंट के माध्यम से एप्टा कंट्रीज से भारत में अगले 15 वर्षों में 100 बिलियन डॉलर इन्वेस्टमेंट और 1 मिलियन जॉब्स क्रिएट करने का लक्ष्य है.
1: ഓസ്ലോയിൽ നടക്കുന്ന മൂന്നാമത് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. സാങ്കേതികവിദ്യ, പുനരുപയോഗ ഊർജ്ജം, പ്രതിരോധം, വ്യാപാരം തുടങ്ങിയ മേഖലയിൽ സഹകരണം ശക്തിപ്പെടുത്തുകയാണ് ഉച്ചകോടിയുടെ ലക്ഷ്യം. 5 നോർഡിക് രാജ്യങ്ങളിലെ പ്രധാനമന്ത്രിമാർ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട്. 19 ബില്യൺ ഡോളറിന്റെ വ്യാപാരമാണ് ഇന്ത്യയ്ക്കും ഈ രാജ്യങ്ങൾക്കുമിടയിൽ നിലനിൽക്കുന്നത്. ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ ഡെൻമാർക്ക്, ഐസ്ലാന്റ്, ഫിൻലാന്റ് പ്രധാനമന്ത്രിമാരുമായി ശ്രീ മോദി ഉഭയകക്ഷി ചർച്ചകളും നടത്തും. വിദേശ പര്യടനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇറ്റലിയിലെത്തും. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുടെ ക്ഷണപ്രകാരമാണ് 2 ദിവസത്തെ സന്ദർശനം. നിരവധി വിഷയങ്ങളിൽ ഇരു നേതാക്കളും ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. റോമിലെത്തുന്ന പ്രധാനമന്ത്രിയെ വരവേൽക്കാനായി ഇറ്റലിയിലെ ഇന്ത്യൻ സമൂഹം ആവേശപൂർവ്വം കാത്തിരിക്കുകയാണ്. പൊതുസ്ഥലങ്ങളിൽ നിന്ന് പിടികൂടുന്ന തെരുവ് നായ്ക്കളെ വാക്സിനേഷനും വന്ധ്യംകരണത്തിനും ശേഷം വീണ്ടും തുറന്നു വിടരുതെന്ന മുൻ ഉത്തരവ് പിൻവലിക്കാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. 2025 നവംബറിലെ ഉത്തരവിൽ മാറ്റം വരുത്തണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജികൾ ജസ്റ്റിസ് വിക്രംനാഥിന്റെ നേതൃത്വത്തിലുള്ള ബെഞ്ച് തള്ളുകയായിരുന്നു. ഇത്തരം നായ്ക്കളെ പ്രത്യേക ഷെൽട്ടറുകളിൽ പാർപ്പിക്കണമെന്നും അധികൃതർക്ക് കോടതി നിർദ്ദേശം നൽകി. കുട്ടികൾ, പ്രായമായവർ, യാത്രക്കാർ എന്നിവർക്ക് നേരെ തെരുവ് നായ്ക്കളുടെ ആക്രമണം വർദ്ധിച്ചുവരുന്നതായി പറഞ്ഞ കോടതി, ഉത്തരവുകൾ നടപ്പാക്കുന്നതിൽ പരാജയപ്പെടുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടാകുമെന്നും മുന്നറിയിപ്പ് നൽകി. സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും അനിമൽ ബർത്ത് കൺട്രോൾ കേന്ദ്രങ്ങൾ സ്ഥാപിക്കണമെന്നും പേവിഷബാധയ്ക്കെതിരെയുള്ള വാക്സിനുകൾ ലഭ്യമാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. അപകടകാരികളായ നായ്ക്കളെ ദയാവധത്തിന് വിധേയമാക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ ഉത്തരവുകളുടെ നടത്തിപ്പ് ഹൈക്കോടതികൾ നിരീക്ഷിക്കണമെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി. കേരളത്തിൽ നിയുക്ത എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ നടക്കും. വെള്ളിയാഴ്ചയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. മുതിർന്ന അംഗവും അമ്പലപ്പുഴ എംഎൽഎയുമായ ജി സുധാകരനെയാണ് പ്രോടേം സ്പീക്കറായി

0: നിയോഗിച്ചിരിക്കുന്നത്. ഈ മാസം 29-നാണ് നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപനം. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ ഇന്നലെയാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. മുഖ്യമന്ത്രിക്ക് പുറമെ 20 മന്ത്രിമാരാണ് പുതിയ മന്ത്രിസഭയിലുള്ളത്. മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ച വിജ്ഞാപനം വൈകാതെ പുറത്തിറങ്ങും. ഇന്ത്യ വിയറ്റ്നാം പ്രതിരോധ സഹകരണം കൂടുതൽ ആഴത്തിലാക്കുന്നത് സംബന്ധിച്ച് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് വിയറ്റ്നാം പ്രസിഡന്റ് ചോ ലാമുമായി ചർച്ച നടത്തി. പ്രതിരോധം, സുരക്ഷ, പരസ്പര വിശ്വാസം എന്നിവയിൽ വേരൂന്നിയ ശക്തമായ ബന്ധമാണ് ഇന്ത്യയ്ക്കും വിയറ്റ്നാമിനും ഇടയിൽ നിലനിൽക്കുന്നതെന്ന് രാജ്യരക്ഷാമന്ത്രി പറഞ്ഞു. രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി ഇന്നലെയാണ് ശ്രീ രാജ്നാഥ് സിംഗ് വിയറ്റ്നാമിലെത്തിയത്. വിയറ്റ്നാം പ്രതിരോധ മന്ത്രി ജനറൽ ഫാൻ വാൻ ജോങ്ങുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. സെൻട്രൽ സോണൽ കൌൺസിൽ യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഛത്തീസ്ഗഡിലെ ജഗദൽപൂരിൽ പുരോഗമിക്കുന്നു. ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രിമാർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AARNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: രാജ്യത്ത് പെട്രോൾ ഡീസൽ വിലയിൽ വർധന. ലിറ്ററിന് 90 പൈസ വീതമാണ് ഇന്ന് വർദ്ധിപ്പിച്ചത്. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഒരാഴ്ചയ്ക്കിടെ ഇത് 2-ാം തവണയാണ് വില വർദ്ധിക്കുന്നത്. ഈ മാസം 15-ന് പെട്രോൾ ഡീസൽ വില ലിറ്ററിന് 3 രൂപ വർദ്ധിപ്പിച്ചിരുന്നു. ഹൈക്കോടതി മുൻ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്കെതിരായ ആരോപണങ്ങൾ പരിശോധിക്കുന്ന അന്വേഷണ സമിതി ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് റിപ്പോർട്ട് കൈമാറി. സുപ്രീംകോടതി ജഡ്ജി ജസ്റ്റിസ് അരവിന്ദ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സമിതിയാണ് അന്വേഷണം നടത്തിയത്. റിപ്പോർട്ട് വൈകാതെ പാർലമെന്റിന്റെ പരിഗണനയ്ക്ക് വയ്ക്കും. സാമ്പത്തിക ക്രമക്കേടുകൾ, കള്ളപ്പണം വെളുപ്പിക്കൽ കേസുകളിൽ കൊൽക്കത്തയിൽ ആർജികർ മെഡിക്കൽ കോളേജ് മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് പശ്ചിമബംഗാൾ സർക്കാരിന്റെ അനുമതി. മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയാണ് ഔദ്യോഗിക ഉത്തരവ് പുറത്തിറക്കിയത്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു. ഈ മാസം 28-ന് നെയ്യാട്ടത്തോടെയാണ് വൈശാഖോത്സവത്തിന് തുടക്കമാകുക. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
2: ബാവലിപ്പുഴയ്ക്ക് കുറുകെ മന്തഞ്ചേരിയിൽ നിന്ന് അക്കരെ കൊട്ടിയൂരിലേക്കുള്ള പാലത്തിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. 60 മീറ്റർ നീളവും 5 മീറ്റർ വീതിയുമുള്ള സ്റ്റീൽ പാലമാണ് നിർമ്മിക്കുന്നത്. നേരത്തെയുണ്ടായിരുന്ന പാലത്തിന് ബലക്ഷയമുണ്ടായതിനെ തുടർന്നാണ് പുതിയ പാലം പണിയുന്നത്. ഗഡറുകൾക്ക് മുകളിൽ കോൺക്രീറ്റ് ചെയ്ത് ടൈലുകൾ വിരിക്കുന്നതുൾപ്പെടെയുള്ള പ്രവൃത്തിയാണ് ബാക്കിയുള്ളത്. 2.5 കോടി രൂപയാണ് പാലത്തിന്റെ നിർമ്മാണ ചെലവ്. ഉത്സവം ആരംഭിക്കുന്നതിന് മുൻപ് നിർമ്മാണം പൂർത്തിയാക്കി തുറന്നുകൊടുക്കാനാണ് കൊട്ടിയൂർ ദേവസ്വം ലക്ഷ്യമിടുന്നത്. വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് കൂടുതൽ സൌകര്യങ്ങൾ ഒരുക്കുന്നുണ്ട്. പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള കൂടുതൽ കേന്ദ്രങ്ങളും സജ്ജീകരിക്കുന്നുണ്ട്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ മൊബൈൽ ആപ്പിലൂടെയോ മൈ ജിഒവി ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ലക്നൌ സൂപ്പർ ജയന്റ്സ് പോരാട്ടം. ജയ്പൂരിൽ രാത്രി 7:30-നാണ് മത്സരം. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ്സി മുഹമ്മദൻ എസ്സിയെ നേരിടും. ഗുവാഹത്തിയിൽ വൈകിട്ട് 5:00-നാണ് മത്സരം. കോംഗോയിൽ എബോള രോഗം വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ അന്താരാഷ്ട്ര ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ലോകാരോഗ്യ സംഘടന. നിലവിൽ 118 മരണങ്ങളും 300-ഓളം സംശയാസ്പദമായ കേസുകളും കോംഗോയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. രോഗബാധ അയൽ രാജ്യങ്ങളിലേക്കും വ്യാപിക്കുന്നതായാണ് വിവരം. കോംഗോയിലെയും യുഗാണ്ടയിലെയും സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. ഖത്തർ, സൌദി അറേബ്യ, യുഎഇ എന്നീ രാജ്യങ്ങളുടെ അഭ്യർത്ഥനയെ തുടർന്ന് ഇറാനെതിരെയുള്ള സൈനിക നീക്കം താൽക്കാലികമായി നിർത്തിവയ്ക്കുന്നതായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ചർച്ചകളിലൂടെ അമേരിക്കയ്ക്കും പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്കും സ്വീകാര്യമായ കരാറിൽ ഉടൻ എത്തിച്ചേരാനാകുമെന്നും ട്രംപ് പറഞ്ഞു. ഇറാന്റെ കൈവശം ആണവായുധങ്ങൾ ഉണ്ടാകില്ലെന്ന് ഉറപ്പാക്കുമെന്നും ചർച്ചകൾ പരാജയപ്പെട്ടാൽ ഇറാനെതിരെ ആക്രമണം നടത്താൻ യുഎസ് സൈന്യം സജ്ജമാണെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. ലക്ഷദ്വീപിലെ ബംഗാരം ദ്വീപിൽ കടലിൽ നീന്തുന്നതിനിടെ ഉണ്ടായ അപകടത്തെ തുടർന്ന് ഇന്ത്യൻ വ്യോമസേന വിംഗ് കമാൻഡർ ശ്രീരാജ് അന്തരിച്ചു. തിരുവനന്തപുരം സ്വദേശിയായ ശ്രീരാജ് കവരത്തി ദ്വീപിലെ റഡാർ യൂണിറ്റിലാണ് ജോലി ചെയ്തിരുന്നത്. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയും ശക്തമായ കാറ്റും തുടരും. ഇന്ന് എല്ലാ ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഴ മുന്നറിയിപ്പ് നൽകി. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയുമാണ്. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തി. ക്ഷേത്രങ്ങളിലെ സ്വർണ ശേഖരത്തിന് പകരമായി ക്ഷേത്രങ്ങൾക്ക് സ്വർണ ബോണ്ടുകൾ നൽകാൻ പോകുന്നുവെന്ന പ്രചാരണം നിഷേധിച്ച കേന്ദ്ര സർക്കാർ.

0: ഈ വാർത്ത വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയിൽ നിക്ഷേപം നടത്താൻ നോർവീജിയൻ കമ്പനികളെ സ്വാഗതം ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓസ്ലോയിൽ നടക്കുന്ന മൂന്നാമത് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി ഇന്ന് പങ്കെടുക്കും. തെരുവുനായ വിഷയത്തിൽ സുപ്രധാന നിർദ്ദേശങ്ങളുമായി സുപ്രീംകോടതി. അപകടകാരികളായ നായ്ക്കളെ ദയാവധത്തിന് വിധേയമാക്കാം. വന്ധ്യംകരിച്ച നായ്ക്കളെ ഷെൽട്ടറുകളിലേക്ക് മാറ്റണമെന്നും കോടതി. കേരളത്തിൽ നിയുക്ത എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് മറ്റന്നാൾ നടക്കും. സ്പീക്കർ തെരഞ്ഞെടുപ്പ് വെള്ളിയാഴ്ച. സെൻട്രൽ സോണൽ കൌൺസിൽ യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഛത്തീസ്ഗഡിൽ പുരോഗമിക്കുന്നു. കോംഗോയിൽ എബോള വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ലോകാരോഗ്യ സംഘടന. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: Musically yours.

0: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: Your choice. Your one-stop destination for finest music. Music. Your choice. Your choice.

0: माननीय प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश।
1: आपके परिवार के जो बड़े लोग हैं उनके साथ परीक्षा पे चर्चा पढ़ने के लिए कहिए, उसकी चर्चा कीजिए, और कोई मंत्र है तो खास लाइन करके बताइए, देखिए ये पीएम ने ये कहा है तुम पढ़ो।
0: परीक्षा से जुड़े किसी भी प्रश्न या समस्या के समाधान हेतु एनसीपीसीआर द्वारा आयोजित लाइव स्ट्रीमिंग सेशन में विशेषज्ञों से सीधे बातचीत करें, जो कि 23 अप्रैल से 23 मई तक चलेंगे। अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें।
2: म्यूजिकली योर्स FM रेनबो 107.5। स्टे ട്യൂൺഡ്।
3: ഇവർ ചോയ്സ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത് ഓൺലി ഓൺ ആകാശവാണി കൊച്ചി ഫ്രം റെയിൻബോ 107.5-ൽ. യെസ്, അപ്പൊ ഇവർ ചോയ്സിലേക്ക് വിളിച്ചിട്ട് നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ ചോദിക്കാവുന്നതാണ്, ഒപ്പം വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484 എന്ന കോഡ് ചേർക്കുക, 2428101 എന്ന നമ്പറിലേക്ക് വിളിക്കാം. 0484-284-2810-1. യെസ്, അങ്ങനെ വിളിച്ചിട്ട് നമ്മളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും പ്രിയ ഗാനം കേൾക്കാനായിട്ട് ഒരാൾ കൂടി ചേരുന്നുണ്ട്. ഹലോ.
4: ഹലോ,
3: ഗുഡ് ആഫ്റ്റർനൂൺ.
4: താങ്ക് യു, ഗുഡ് ആഫ്റ്റർനൂൺ.
3: ഇയർ ചോയ്സിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
4: താങ്ക് യു, ഞാൻ റസാഖ് ഫ്രം നീർക്കോട്.
3: നീർക്കോട് നിന്ന് റസാഖ് ആണ് വിളിക്കുന്നത് അല്ലേ?
4: ഓക്കെ ഓക്കെ
3: ഓക്കെ. ഒരുപാട് നേരമായോ ട്രൈ ചെയ്യുന്നേ?
4: ഒത്തിരി നേരം. ഞാൻ 12 തുടങ്ങിയപ്പോ ട്രൈ ചെയ്തിട്ട് പിന്നെ ഗ്യാപ്പ് ഇട്ട് പിന്നെ കുറച്ച് ഗ്യാപ്പ് ഇട്ട് പിന്നെ വിളിച്ചത്.
3: ഒരു മണിയായപ്പോ വിളിച്ചു, കിട്ടി അല്ലേ?
4: കിട്ടി.
3: എന്താണ് പുതിയ വിശേഷങ്ങൾ?
4: നല്ല വിശേഷം. റേഡിയോ ഉണ്ടാകുന്ന സന്തോഷം ഉണ്ടാ, ജീവിച്ചു പോണം. അത് വെറുതെ പറയണല്ല, വളരെ ആത്മാർത്ഥമായി മനസ്സിലാക്കി പറഞ്ഞ റേഡിയോ കേക്കല, അങ്ങനെ ജീവിതം.

0: പണ്ട് റേഡിയില്ലാത്ത അയലക്കത്ത് വീട്ടിൽ റേഡിയോ കണ്ടപ്പോ അനുഭവങ്ങളുള്ള ആളാ ഞാൻ. കറണ്ട് ഒന്നുമില്ല സമയത്തൊക്കെ.
1: ഓക്കെ, ആ സമയത്ത് അല്ലേ? ഇപ്പൊ നമുക്ക് സ്വന്തമായിട്ട് റേഡിയോ ഒക്കെ ഉണ്ട്.
0: ഞാൻ മയിലാടുന്ന് അറിയോ? മയിലാട്.
1: നമ്മൾ നേരത്തെ സംസാരിച്ചല്ലേ ഈ വിഷയത്തെ പറ്റി.
0: ഓക്കെ
1: ഓക്കെ ഓക്കെ. ആ പറഞ്ഞിട്ടുള്ളതാണ്, പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ വീട്ടിലെ റേഡിയോ കേട്ടിരിക്കലാണ് ഇപ്പൊ പ്രധാന ഹോബി.
0: പിന്നെ അതന്നെ, പിന്നെ വീട്ടിലെന്തെങ്കിലും ചില്ലറ പച്ചക്കറി എന്തെങ്കിലും കൃഷിയൊക്കെ ഉണ്ട്.
1: ഓക്കെ.

0: ആ വീട്ടിൽ റേഡിയോ കേട്ടിരിക്കലാണ് ഇപ്പൊ പ്രധാന
1: അതെ
0: ഹോബി.
1: പ്രധാന. ആ പിന്നെ അത് തന്നെ, പിന്നെ വീട്ടിൽ എന്തെങ്കിലും ചില്ലറ പച്ചക്കറി എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, വാഴ കൃഷിയൊക്കെ ഉണ്ട്.
0: ഓക്കെ, അപ്പോഴും പാട്ട് കൂടെ ഉണ്ടല്ലേ.
1: പാട്ട് ഉള്ള വലിയ അനുഭൂതിയാണ്.
0: ഓക്കെ,
1: ഇത് ചിലതാണല്ലോ എല്ലാവർക്കും ഉണ്ടട്ടോ, എനിക്ക് മാത്രമല്ല, എനിക്ക് ഇച്ചിരി കൂടുതലുണ്ടെന്ന് മാത്രമുള്ളത്.
0: ഓക്കെ, അപ്പൊ ഇന്നിപ്പോ ഏത് സോങ് ആണ് കേൾക്കേണ്ടത്?
1: ഞാൻ ഈ പാട്ടാണ്, ഈ രണ്ടുപേരും പാടി പറയാം മാഡം. കൊല്ലം.

0: കൊല്ലം കൂട്ട് തൂക്കം നേർന്ന കുഞ്ഞാറ്റം കിളി, കോദാമൂരി പാട്ടും പാടി വായോ ഈ വഴി.
1: അപ്പൊ പാട് പാട്ട് പാട് ചേ പാട്ട് കേൾക്കൽ മാത്രല്ല കേട്ടോ, പാടലുണ്ടല്ലേ.
0: ഞാന് മഹാരാജ് കോളേജ് പഠിച്ചതുകൊണ്ട് അപ്പൊ അവിടെ പാട്ടൊക്കെ പാടിയിട്ടുണ്ട്, പങ്കെടുത്ത ആളാ.
1: ഓക്കെ, മഹാരാജാസിൽ നിന്നാണ് ബിരുദം.
0: ഡിഗ്രി.
1: ഓക്കെ, അപ്പൊ വീണ്ടും ഇതുപോലെ പാട്ടൊക്കെ ഇനിയും പോരട്ടെ, നമുക്ക് വിളിക്കുമ്പോ വീണ്ടും വീണ്ടും പാടാം.
0: ഓക്കെ,
1: താങ്ക് യു. ഇതാ വരുന്നു കേട്ടോ സോങ്.
0: ഓക്കെ, ബൈ.

0: माननीय प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश।
1: जिंदगी परीक्षा के लिए नहीं है, हमारे जीवन को बनाने के लिए शिक्षा एक माध्यम है।
0: NCPCR आयोजित कर रहा है परीक्षा पर्व, जिसके लाइव सेशन के दौरान आप परीक्षा से संबंधित प्रश्न एक्सपर्ट से पूछ सकते हैं, जो कि 23 अप्रैल से 23 मई तक चलेंगे। अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें।
2: सुपरहिट सॉन्ग, सुपरहिट शो, सुपरहिट एंटरटेनमेंट, ओनली ऑन रेनबो FM 107.5। Stay tuned.
3: സമയം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. 1 മണി കഴിഞ്ഞ് 21:44 ആയിട്ടുണ്ട് കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5. ഇത് യുവർ ചോയ്സ്. യുവർ ചോയ്സിലേക്ക് മറ്റൊരു കോളർ കൂടി എത്തിയിട്ടുണ്ട്. ഹലോ.
4: ഹലോ
3: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ.
4: ഗുഡ് ആഫ്റ്റർനൂൺ.
3: ആരാണ് സംസാരിക്കുന്നത്?
4: രശ്മി വൈക്കം.
3: രശ്മി വൈക്കത്ത് നിന്നാണ്. ആദ്യമായിട്ടാണോ നമ്മളെ വിളിക്കുന്നത്? വിളിക്കാറുള്ള ആളാണോ?
4: ഇടക്കൊക്കെ വിളിക്കാറുള്ളതാ.
3: ഓക്കെ. വൈക്കത്ത് എന്താണ് പരിപാടി? ജോലി ചെയ്യുന്ന ആളാണോ?
4: അല്ല, ഞാൻ ഹൗസ് വൈഫാണ്.
3: ഹൗസ് വൈഫാണ്. ഓക്കെ, ഹൗസിലെ ജോലികളാണ് അല്ലേ? ഓക്കെ. ഇന്നിപ്പോ ഏത് സോങ് ആണ് കേൾക്കേണ്ടത്? മൂവി കണ്ടിട്ടുണ്ടോ?
4: ഓക്കെ.
3: ഇഷ്ടാണോ? ജയറാമിന്റെ ഫിലിം അല്ലേ എന്റെ ഊഹം? അതാണ്. ഒരുപാട് രസകരമായ അനുഭവങ്ങൾ ഉള്ള ഒരു ഫിലിമാണ് അല്ലേ?
4: ഓക്കെ.
3: അപ്പൊ എന്റെ പേര് ധന്യ. ഒത്തിരി നാള് മുമ്പ് വിളിച്ചപ്പോ അല്ലേ? ഓക്കെ. അപ്പൊ ഇനിയും നമുക്ക് വീണ്ടും സംസാരിക്കാം കുറച്ച് നാളുകൾക്കൊക്കെ ശേഷം കേട്ടോ. ഓക്കെ, നമുക്കൊന്ന് സോങ് കേട്ടാലോ? ഓക്കെ. ആർക്കെങ്കിലും ഡെഡിക്കേഷൻ ഉണ്ടോ?
4: ഇത് എന്റെ ഫ്രണ്ട് സാജുവിന് വേണ്ടിയാണ്. പിന്നെ ഇത് കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും. പിന്നെ ഈ പാട്ട് പറഞ്ഞാൽ ബേബി എന്ന് പറഞ്ഞൊരു കൂട്ടുകാരനുണ്ട്, ആ കൂട്ടുകാരന് വേണ്ടി.
3: ഓക്കെ, അപ്പൊ എല്ലാവർക്കും വേണ്ടിട്ട് ഇതാ വരുന്നു സോങ്. ഓക്കെ
4: ഓക്കെ
3: ഓക്കെ. യെസ്. അപ്പോ നമ്മളെ വിളിച്ചിരുന്നത് ആരായിരുന്നു? രശ്മി ആയിരുന്നു. അപ്പൊ രശ്മിയെ പോലെ നിങ്ങൾക്കും വിളിക്കാൻ വിളിച്ചിട്ട് കുറെ വിശേഷങ്ങൾ പങ്കുവെക്കാം, ഒപ്പം തന്നെ പ്രിയ ഗാനവും ചോദിക്കാൻ വിളിക്കേണ്ട നമ്പർ ഇതാണ്. 0484 എന്ന കോഡ് ചേർക്കുക, അതിനുശേഷം 2428101 എന്ന നമ്പറിലേക്ക് ഡയൽ ചെയ്യുക. 04842428101 ഇതാണ് നമ്മുടെ കോൾ ചെയ്യാനുള്ള നമ്പർ. ഈ നമ്പറിലേക്ക് വിളിച്ചിട്ട് നിങ്ങൾക്ക് ആവശ്യപ്പെടാം നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആ ഒരു ഹിന്ദി, തമിഴ്, മലയാളം സോങ്സ്. കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5. ഇത് യുവർ ചോയ്സ്. കൂടെ ഞാൻ RJ ധന്യ.

0: ഓക്കെ, എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്ന ആളാണോ വിളിക്കുന്നേ?
1: ഞാൻ ഇവിടെ സ്വന്തം ഷോപ്പ് നടത്തുന്നതാണ്.
0: എന്ത് ഷോപ്പാണ്?
1: വെള്ളി ഷോപ്പാണ്.
0: ആ, വെള്ളി ഷോപ്പാണ് അല്ലേ. എങ്ങനെയാണ് സിൽവറിനൊക്കെ ഇപ്പോൾ എങ്ങനെയാണ്, ഡിമാൻഡുള്ള സമയമാണോ?
1: ഡിമാൻഡാണ്.
0: ആ, ഭയങ്കര ഡിമാൻഡാണ്. പുതിയ പുതിയ മോഡലൊക്കെ വരുന്നുണ്ടോ? ആ, അപ്പൊ നമുക്ക് ഉഷാറുള്ളൊരു സമയമാണ് അല്ലേ. എങ്ങനെയാണ് പുതിയ മോഡലുകളൊക്കെ കണ്ടെത്തുന്നത്?
1: അത് മോഡൽ നോക്കി കഴിഞ്ഞാൽ വാട്സാപ്പിൽ നോക്കി കഴിഞ്ഞാൽ അറിയാൻ കഴിയുമല്ലോ.
0: ഓ,
1: ഏത് മോഡൽ വേണമെങ്കിലും.
0: ആ, നമുക്ക് അങ്ങനെ ഡിസൈൻ തന്നിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ റെഡിയാക്കി തരാറുണ്ടോ?
1: അങ്ങനെ റെഡി.
0: ഓക്കെ, കസ്റ്റമേഴ്സ് ആവശ്യപ്പെടുന്ന ഡിസൈനിൽ നിർമ്മിച്ച് നൽകും അല്ലേ. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഇന്നിപ്പോ ഏത് സോങ് ആണ് കേൾക്കേണ്ടത്? ഓക്കെ, ദേശാടന മൂവി കണ്ടിട്ടുണ്ട്, ഒരുപാട് സങ്കടം തോന്നുന്ന ഒരു ഫിലിം അല്ലേ. ആ, പക്ഷെ എനിക്ക് എന്നെ സംബന്ധിച്ചൊക്കെ രണ്ടാമതൊരു പ്രാവശ്യം കൂടി കാണാനൊരു സങ്കടം തോന്നുന്ന ഒരു ഫിലിമാണ്. ആ, കണ്ണു നിറഞ്ഞു പോകുന്ന ചില മുഹൂർത്തങ്ങളൊക്കെ ഉണ്ടല്ലോ. ആ, തീർച്ചയായിട്ടും. അപ്പൊ നമ്മളെ ഒന്ന് കരയിപ്പിക്കാൻ തന്നെയാണ് ഈ പാട്ട് ചോദിച്ചത്. അതാണ്. അപ്പൊ നമുക്ക് ഒരുമിച്ച് കരയാമെങ്കിൽ പാട്ട് കൊടുക്കട്ടെ ഞാൻ. ഹലോ, എങ്ങനെ? എന്റെ പേര് ധന്യ. ഓക്കെ, നമുക്കെങ്കിൽ പാട്ട് കേൾക്കാം. ഓക്കെ, താങ്ക് യു. യെസ്, ദാ ഇതുപോലെ വിളിച്ചിട്ട് വിശേഷങ്ങൾ പങ്കുവയ്ക്കാം, ഒപ്പം തന്നെ പ്രിയ ഗാനവും ചോദിക്കാം. വിളിക്കേണ്ട നമ്പർ 0484242481 04284242481. ഇത് യുവർ ചോയ്സ് ആണ്, ഓൺലി ഓൺ ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5.

0: വേദപ്രത്തിന്റെ ഹൃദയം നുറുങ്ങുന്ന വരികൾ, ഒപ്പം നമ്മുടെ യേശുദാസിന്റെ ആലോപനം കൂടി ആകുമ്പോൾ ഒന്നും പറയാനില്ല അല്ലേ. എ ബ്യൂട്ടിഫുൾ സോങ് ഫ്രം ദ മൂവി ദേശാടനം. സമയം 1:37 ആകുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് യുവർ ചോയ്സ് ആണ്. യുവർ ചോയ്സിലേക്ക് മറ്റൊരു കോളർ കൂടി എത്തിയിട്ടുണ്ട്. ഹലോ.
1: ഹലോ
0: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ.
1: ഗുഡ് ആഫ്റ്റർനൂൺ.
0: ആരാണ് സംസാരിക്കുന്നത്?
1: ഞാൻ ബാലകൃഷ്ണൻ. ബാലകൃഷ്ണൻ, ഞാൻ ഇടപ്പള്ളിയിൽ നിന്നാണ് സംസാരിക്കുന്നത്.
0: ഇടപ്പള്ളിയിൽ നിന്നാണ് ബാലകൃഷ്ണൻ അല്ലേ? ഇടപ്പള്ളിയിൽ വർക്ക് ചെയ്യാണോ അതോ വീടാണോ?
1: ഞാനൊരു പെൻഷനറാണ്.
0: ഓക്കെ, വീടാണോ അപ്പൊ നമ്മുടെ ഇടപ്പള്ളിയില്?
1: ആ വീടാണ്. ഇടപ്പള്ളി
0: ടൗണിൽ തന്നെയാണോ?
1: ടൗണിൽ നിന്ന് പറഞ്ഞാൽ ലുലുമാളിന്നൊരു 15 മിനിറ്റ് നടക്കാനുള്ള ദൂരമുണ്ട്.
0: അത്രേ ഉള്ളൂ?
1: അത്രേ ഉള്ളൂ.
0: അതാണ്. അപ്പൊ ഏകദേശം ടൗണിൽ തന്നെയാണെന്ന് പറയാലോ.
1: അതെ അതെ.
0: ഓക്കെ, എങ്ങനെയാണ് ടൗൺ ജീവിതം?
1: കുഴപ്പമൊന്നുമില്ല.
0: നമ്മൾ ഒരുപാട് കാലമായി അവിടെ തന്നെ.
1: ഞാനിപ്പോ 20 വർഷത്തിൽ കൂടുതലായി താമസിക്കുന്നു.
0: അപ്പൊ നമ്മൾ ആ ഒരു ജീവിതമായിട്ട് ഇടുകി ചേർന്ന് പോയി അല്ലേ. എവിടെ നിന്നാണ് റിട്ടയർ ചെയ്തത്?
1: ഞാൻ ആക്ച്വലി BSNL വർക്ക് ചെയ്തിരുന്നത്. BSNL കലൂര് ഉള്ള ഒരു ഓഫീസിലാണ് വർക്ക് റിട്ടയർ
0: ചെയ്തത്. അപ്പൊ കുറച്ച് നാളുകളായല്ലേ?
1: 6 വർഷം കഴിഞ്ഞു.
0: 6 വർഷം കഴിഞ്ഞു. എങ്ങനെയാണ് ഇപ്പൊ വിശ്രമ ജീവിതം?
1: വിശ്രമ ജീവിതം എന്ന് പറഞ്ഞാൽ കൂടുതലും വായനയാണ്. പിന്നെ ഞാനിപ്പോ ഒരു എന്താ ഇക്വലൻസി സാക്ഷരത മിഷന്റെ ഇതിലെ ഇക്വലൻസി എക്സാമിനേഷനില് +1 +2 പഠിക്കുന്നുണ്ട്. കാരണം എനിക്ക് ഞാൻ സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമയാണ് ഞാൻ പഠിച്ചിരുന്നത്. ഇപ്പൊ എനിക്കൊരു ഡിഗ്രി എടുക്കണം എന്നുള്ള ആഗ്രഹത്തില്.
0: സൂപ്പർ സൂപ്പർ. അങ്ങനെ വേണോ അല്ലെ, നമ്മള് ഇനിയും മുന്നോട്ട് മുന്നോട്ട് മുന്നോട്ട് ആ ഒരു ചിന്തയായിരിക്കണം നമ്മളെ നയിക്കേണ്ടത് അല്ലെ. ഓക്കെ, വെരി ഗുഡ്. ഏതായാലും നമുക്ക് ഇന്നിപ്പോ കേൾക്കേണ്ട പാട്ട് ഏതാണ്?
1: പാട്ട് ഞാൻ പറഞ്ഞ മിഴിയോരം നനഞ്ഞൊഴുകും.
0: മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന മൂവിയിലെ പാട്ട്.
1: മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ
0: മോഹൻലാലിന്റെ ഫസ്റ്റ് ഫിലിം എന്ന് പറയുന്ന സോങ് അല്ലേ. മോഹൻലാലിന്റെ ഫസ്റ്റ് ഫിലിം.
1: ഫസ്റ്റ്
0: ഫിലിം. ഓക്കെ, നമുക്ക് എന്നാൽ കേട്ടാലോ. ഓക്കെ, അപ്പൊ എല്ലാവിധ ആശംസകളും. നല്ല അടിപൊളിയായിട്ട് പരീക്ഷ എഴുതാൻ സാധിക്കട്ടെ. കഴിഞ്ഞിരിക്കുകയാണ് അല്ലേ. ഓക്കെ, അപ്പൊ നന്നായിട്ടൊന്ന് റെഡി ആവാനുള്ള സമയമൊക്കെ ഉണ്ട് അല്ലേ. ഓക്കെ, നമുക്ക് പാട്ട് കേൾക്കാം. ഓക്കെ, താങ്ക് യു.
1: ഓക്കെ.

0: കോലഞ്ചേരി എന്ന്
1: ഓക്കെ,
0: ശിവദാസ്.
1: കോലഞ്ചേരിയിൽ എന്തിന്റെ വിശേഷം?
0: കോലഞ്ചേരി ഒന്നും പോണു സാറേ, മഴയൊക്കെയാണ്.
1: ആ മഴയൊക്കെയാണ്, മഴ ഇഷ്ടമല്ലേ?
0: മഴ ഇഷ്ടമൊക്കെയാണ്,
1: എന്നാലും എന്നാലും ഒരു ഒരു പറച്ചിലിന് ഒരു ഇഷ്ടക്കേടുണ്ടല്ലോ.
0: എല്ലാം എല്ലാം നമുക്ക് ദൈവം ദയിച്ചു തരില്ലല്ലോ.
1: അതാണ്. ഓക്കെ, ഇന്നിപ്പോ എന്താണ്, ഏത് പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്?
0: പഞ്ചാഗ്നിയിലെ സാഗരങ്ങള്.
1: ഓക്കെ, പഴയ പാട്ടുകളാണോ പുതിയ പാട്ടുകളാണോ ഇഷ്ടം? എപ്പോഴും ചോദിക്കുന്ന ചോദ്യം തന്നെയാണ്. നമ്മുടെ പുതിയ പാട്ടുകളൊക്കെ കേൾക്കാറുണ്ടോ? ഇപ്പോ റിലീസാവുന്ന ചിത്രങ്ങളിലെ ഇഷ്ടമല്ല ചിലതൊക്കെ? നല്ലതായിട്ട് കിട്ടൂലേ? നല്ല ഗോൾഡൻ പാട്ടുകൾ പോലെ തോന്നാറില്ലേ?
0: പണ്ടത്തെ പാട്ടൊന്നും പറ്റില്ല സാറേ, ഇപ്പോഴത്തെ പാട്ട്
1: അതൊന്നും തന്നെ പിടിച്ചിരിക്കുകയാണ് അല്ലേ?
0: എംബയിലെ പാട്ടൊക്കെ അതൊക്കെ എന്നാ സൂപ്പർ പാട്ട്.
1: സമ്മതിച്ചു തരില്ല, പുതിയതാണ് നല്ലത് അല്ലേ?
0: ഇപ്പോഴത്തെ പാട്ടൊക്കെ ചുമ്മാ എന്നതാ ഒരു അർത്ഥമില്ല.
1: ഓക്കെ, എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പുതിയ പാട്ടുകളൊക്കെ കേൾക്കാൻ ശ്രമിക്കാം. നമുക്ക് നോക്കാലോ നല്ലതാണോ എന്ന്.
0: എംബയിലെ തൊണ്ടുള്ള പാട്ടൊക്കെ അത് മറക്കാൻ പറ്റൂ,
1: മറക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ഈ ഒരു പാട്ടിന് എന്തെങ്കിലും ഓർമ്മകളുണ്ടോ? പഞ്ചാഗ്നി എന്ന ലാലേട്ട ഫാനാണ്. ഓക്കെ, അപ്പോ റിലീസാകുന്ന പടങ്ങളൊക്കെ പോയി കാണാറുണ്ടോ? ഇപ്പൊ കാണാറുണ്ടോ? പണ്ടെങ്ങനെയാണ് പോയി കാണാറുണ്ടായിരുന്നോ തിയേറ്ററില്? ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് കണ്ട ഫിലിം ഏതാന്ന് ഓർമ്മയുണ്ടോ? ലാലേട്ടന്റെ തുടരും കണ്ടു. ആ ഞാൻ ചോദിച്ചതല്ല, പണ്ട് കാലത്തെ ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് ആവർത്തിച്ച് കണ്ട ഫിലിം. ആ വന്ദനൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള മൂവിയാണ് അല്ലേ? ആ അപ്പൊ ചിരിക്കാൻ ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്.
0: പിന്നെ താളവട്ടൊക്കെ.
1: ആ അതാണ്, ഏതാണ്ട് ഒരേ പഞ്ചുള്ള സിനിമ കേട്ടോ രണ്ടും. ആ തീർച്ചയായിട്ടും. അതാണ് ഒരു കാലഘട്ടം അല്ലേ? ഓക്കെ, നമുക്ക് ഇപ്പൊ കേൾക്കേണ്ടത് പഞ്ചാഗ്നിയിലെ പാട്ട്. ആ അത് കിട്ടില്ല, കടന്നു പോണ കാലം കാറ്റിനക്കരെ. ഓക്കെ, നമുക്കെന്ന സോങ് കേട്ടാലോ? ആ കഴിച്ചു കഴിച്ചു. ഓക്കെ, നമുക്ക് സോങ് കേൾക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.
0: ശരി.

0: സമയം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. 1 മണി കഴിഞ്ഞ് 51 മിനിറ്റും 26 സെക്കൻഡും ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഇന്നത്തെ യുവർ ചോയ്സിലെ ലാസ്റ്റ് കോളറോടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം, ഗുഡ് ആഫ്റ്റർനൂൺ. യെസ്, ആ കോള് കട്ടായിട്ടുണ്ട്. അപ്പോൾ ഇനി വിളിക്കാനുള്ളൊരു സമയമില്ലല്ലേ. നമുക്ക് അദ്ദേഹം ആവശ്യപ്പെട്ട ഒരു പാട്ട് ഭരതം എന്ന മൂവിയിലെ പാട്ടായിരുന്നു ചോദിച്ചിരുന്നത്. നമുക്ക് ആ ഒരു സോങ്ങിലേക്ക് പോവാം. കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ഇത് യുവർ ചോയ്സ്.

കടലിലെ തിരമാലകൾ പോലെയാണ് ഇഷ്ടഗാനങ്ങൾ എന്ന് തോന്നാറുണ്ട്. തിരമാലകൾ ഒന്നിനു പുറകെ ഒന്നായി വരുന്നത് പോലെ ഒന്ന് കേട്ടുകഴിയുമ്പോൾ അടുത്തൊരു ഗാനം പ്രിയപ്പെട്ടതായി നമുക്ക് മനസ്സിൽ വരും. ഏതായാലും പലരുടെയും പ്രിയ ഗാനങ്ങൾ ഇപ്പോഴും മനസ്സിൽ കേൾക്കാൻ ബാക്കിയായിട്ടുണ്ടാകും എന്നറിയാം. പക്ഷെ നിരാശയോടെ പറയട്ടെ, നമ്മുടെ ഇന്നത്തെ യുവർ ചോയ്സിന്റെ സമയം ഇവിടെ തീരുകയാണ്. ഇതുവരെ കൂട്ടായി പാട്ട് കേട്ട് കൂട്ടുകൂടിയവർക്ക്, വിളിച്ചവർക്ക്, വിളിച്ചിട്ട് കിട്ടാത്തവർക്ക് ഏവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. സ്നേഹത്തോടെ ഞാൻ ആർജെ ധന്യ.

0: News, views, entertainment.
1: This is
0: Lime FM 107.5.

0: ശ്വാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യുവേഴ്സ്. ന്യൂസ് റെയിൻബോ.
1: നമസ്കാരം, റെയിൻബോ വാർത്തകളുമായി ഞാൻ ശരത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓസ്ലോയിൽ നടക്കുന്ന മൂന്നാമത് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പങ്കെടുക്കും. സാങ്കേതികവിദ്യ, പുനരുപയോഗ ഊർജ്ജം, പ്രതിരോധം തുടങ്ങിയ മേഖലകളിൽ നോർഡിക് രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ തന്ത്രപരമായ പങ്കാളിത്തം ശക്തമാക്കുകയാണ് ഉച്ചകോടിയുടെ ലക്ഷ്യം. രാജ്യത്തെ ബിസിനസ് അന്തരീക്ഷം കൂടുതൽ എളുപ്പമാക്കാനും ഇന്ത്യയെ വികസിത രാജ്യമാക്കാനും സർക്കാരും വ്യവസായ മേഖലയും തമ്മിൽ ശക്തമായ സഹകരണം അനിവാര്യമാണെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. കണ്ണൂർ തിരുവനന്തപുരം ജനശതാബ്ദി എക്സ്പ്രസിന് ആലുവ സ്റ്റേഷനിൽ സ്റ്റോപ്പ് അനുവദിച്ചതിന് കേന്ദ്ര സർക്കാർ നന്ദി അറിയിച്ച് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. ലോക ടെലികമ്മ്യൂണിക്കേഷൻ ആന്റ് ഇൻഫർമേഷൻ സൊസൈറ്റി ദിനാചരണത്തിന്റെ ഭാഗമായി BSNL തിരുവനന്തപുരം ബിസിനസ് ഏരിയയുടെ ആഭിമുഖ്യത്തിൽ കണക്ട് 2026 റെസിലന്റ് നെറ്റ്വർക്കുകൾ റോബസ്റ്റ് നേഷൻ എന്ന പേരിൽ ഏകദിന സെമിനാർ സംഘടിപ്പിച്ചു. തിരുവനന്തപുരം ICAR കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ സ്ഥാപനത്തിൽ ശ്രീ വിശാഖം തിരുനാൾ എൻഡോമെന്റ് പ്രഭാഷണം സംഘടിപ്പിച്ചു. തിരുവനന്തപുരം IISRE ഡയറക്ടർ പ്രൊഫസർ ജെ എൻ മൂർത്തി മുഖ്യാതിഥിയായി. ഇടവമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്ര നട ഇന്ന് രാത്രി 10 അടയ്ക്കും. വൈകിട്ട് 6 മുതൽ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് ഭക്തർക്ക് പ്രവേശനം അനുവദിക്കില്ല. സംസ്ഥാനത്ത് മഴ തുടരും. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. രാജ്യത്തെ ഓഹരി വിപണികൾ ഇന്ന് നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 114 പോയിന്റ് താഴ്ന്ന് 75,201. ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 32 പോയിന്റ് നഷ്ടത്തിൽ 23,618 വ്യാപാരം അവസാനിപ്പിച്ചത്. സ്വർണവില ഉയർന്നു. പവന് 115,160 രൂപയാണ് ഇന്നത്തെ വില. ISL ഫുട്ബോളിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC മുഹമ്മദൻ FC

0: ഈ പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.
1: ന്യൂസ് റെയിൻബോ. On the go, drive time music. On the go, on Rainbow FM 107.5. On the go. Drive time music.

0: നിലയ്ക്കാത്ത പാട്ടും പിരിയാത്ത കൂട്ടുമായി സ്റ്റേഷൻ ഓഫ് ദ നേഷൻ റെയിൻബോ 107.5 ഇത് ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്. ഇന്ന് ഡ്രൈവിംഗ് സീറ്റിലുള്ളത് അർജി ബിനു, കൂടെ ഞാൻ സഹ ഡ്രൈവറായി ആർജി ശരത്.
1: ഞങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങ്
0: ഡ്രൈവ്. സമയം 5 മണി കഴിഞ്ഞ 11:40 സെക്കൻഡിലേക്ക് എത്തുമ്പോൾ എന്താണ് പുതിയ മന്ത്രിസഭയൊക്കെ വരുന്നു, അല്ലെങ്കിൽ പുതിയ മാറ്റങ്ങൾ വരുന്നു, മഴ വരാൻ പോകുന്നു,
1: എന്തിനെ കുറിച്ചാണ്
0: വിസ്മയങ്ങൾക്ക് അത്ഭുതങ്ങൾക്ക് കാത്തിരിക്കുകയാണ് മനുഷ്യരെല്ലാവരും. എന്തായാലും ഒരുപാട് ഒരുപാട് കാലാവസ്ഥ അപ്ഡേറ്റ്സ് ഒക്കെ പറയുന്നുണ്ട്, അതൊക്കെ ശ്രദ്ധിക്കണം. മഴ എപ്പോഴാ എങ്ങനെ വരുന്നത് പറയാൻ പറ്റില്ല. ഇടിമിന്നലൊക്കെ ഏറ്റ് നമ്മുടെ ഒരുപാട് കുഞ്ഞുങ്ങൾക്കൊക്കെ ബാധിച്ച
1: അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്.
0: അതാണ് നിങ്ങൾക്ക്
1: സമാധാനം. ചൂട് മാറി തണുപ്പിലേക്ക് പോണു, അപ്പൊ മഴ ഇടിച്ചൂത്തി വീണു.
0: പെട്ടെന്നാണ് മഴ, മഴക്കാലം ഇത്തവണ വന്നിട്ടുള്ളത്.
1: അതെ, കാരണം അത്രയും ചൂടുള്ളതുകൊണ്ട് ഇനി അത്രയും മഴ നമുക്ക് പ്രതീക്ഷിക്കാം.
0: അങ്ങനെയാണല്ലേ നിങ്ങൾ മഴ. അപ്പൊ അങ്ങനെ രസകരമായിട്ടുള്ള ഒരു വൈകുന്നേരം. ഇന്നത്തെ പ്രത്യേകതകളെ കുറിച്ച് വല്ല ധാരണയുണ്ടോ കുട്ടിക്ക്? ഇന്ന് എന്താണ് പ്രത്യേകത?
1: ഇന്ന് മെയ് 19.
0: അതാണ്

0: അതാണ് പ്രത്യേകത. ഒരുപാട് ഒരുപാട് ഇന്ന് വേൾഡ് ഐ ബി ഡി ഡേ ആണ്, അറിയോ എന്താണെന്ന്? അറിയോ
1: ഐ ബി ഡി എന്ന് പറയുമ്പോഴത്തേക്കും അതെന്തോ ഒരു അസുഖവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവമാണ്.
0: പിന്നെ ഞാൻ എന്തൊക്കെ പറയാൻ പറ്റും, നാഷണൽ ഡെവിൽസ് ഫുഡ് കേക്ക് ഡേ.
1: അത് യു എസില് മാത്രമാണോ
0: തോന്നുന്നത്?
1: ഇന്ത്യക്കാർക്ക് വേണ്ട.
0: എന്തായാലും ഒരുപാട് പ്രതീക്ഷകളുമായിട്ട് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇനി കുറച്ച് ദിവസം കൊണ്ടുള്ള സ്കൂൾ തുറക്കാനായിട്ടുള്ള ഒരു നിരാശയിലാണ്.
1: ഒരു സങ്കടമുണ്ട്. പിന്നെ ശരത്ത് ടീച്ചർ ആയതുകൊണ്ട് പ്രത്യേകിച്ച്
0: ഞാൻ പഠിക്കാൻ പോകില്ല, ഞാൻ ലീവാണ്. ശരിയാണ്, കുട്ടികളെക്കാലം കൂടുതൽ പാരന്റ്സിനാണ് സമാധാനം ഉണ്ടാവുന്നത്. ദൈവമേ ഒരു ആഴ്ചയും കൂടെ അത് കഴിയാണല്ലോ, ഉണ്ടാക്കി ആ ഒരു തരത്തിലാണ് പാരന്റ്സ് കാണുന്നത്.
1: ചെലവ്
0: എന്തൊക്കെയാണല്ലേ, എന്തൊക്കെയാണ് കൊച്ചുകളിൽ നടക്കുന്നത്?
1: സി ബി എസ് ഇയുടെ സിലബസ് അങ്ങനെ പോലും
0: മാറാൻ പോകുന്നു. എന്തായാലും കുട്ടികൾക്ക് ഏറ്റവും
1: ചേഞ്ചസ്
0: കുട്ടികൾക്ക് ഏറ്റവും ഹിതകരമായ രീതിയിൽ തന്നെ നടക്കട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ട് ഇത് നേരത്തെ പറഞ്ഞ പാട്ടായിരുന്നു, വാഴയിലെ പാട്ടല്ലേ. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കണെന്ന് ചോദിച്ചത്? യെസ്, അപ്പോൾ ആ പാട്ട് വെച്ചിട്ടുണ്ടാവും. ആ പാട്ടിന് മുൻപേ ആയിട്ട് നമ്മുടെ ഏറ്റവും
1: പ്രിയപ്പെട്ട
0: പാട്ട് നമ്മുടെ ദുബായിലുള്ള ജോയ്സിക്ക് വേണ്ടിട്ട് ലിൻസി അല്ലേ, ലിൻസി അല്ലേ
1: ചോദിച്ചിട്ടുള്ളത്?
0: ലിൻസി ആൻഡ് ജോയ്സി ഫ്രണ്ട്സ്, സി സി സി ഫ്രണ്ട്സ്. അപ്പൊ ഇവര് 10 വർഷത്തിന് ശേഷം നാട്ടിൽ അടിച്ചു പൊളിക്കുകയാണ്. ഏതോ ഒരു അങ്ങ് കണ്ണൂരിന്ന് വന്ന് നെടുങ്കണ്ട തെങ്ങണ്ട പോവാണ് രണ്ട് ഫ്രണ്ട്സും കൂടെ. അപ്പൊ അവര് പെട്ടെന്ന്
1: ഇടുക്കി
0: ഗെയിമിലൊന്നും പങ്കെടുക്കുന്നില്ല, പെട്ടെന്ന് വിളിച്ചിട്ട് അവരുടെ പേരൊന്ന് പറയണം, പാട്ട് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. യെസ്, അപ്പൊ ആദ്യമേ അവർക്കാണ് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. ബാക്കി നമ്മളെ വിളിക്കാം, വിളിച്ചിട്ട് നമ്മൾ ചോദിക്കാൻ പോകുന്ന പറയാൻ പോകുന്ന കാര്യം ഞാൻ പറയണം. പറയാം 0484-242-481 0484-242-8101 ഇൻസ്റ്റ നിങ്ങൾ പറയൂ. പറയൂ
1: ഇൻസ്റ്റ FM റെയിൻബോ കൊച്ചി 107.5 പിന്നെ FB ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5.
0: അങ്ങനെയാണെങ്കിൽ സ്കൂൾ തുറക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ ഇടം വരെ ആയി എന്ന് ഞങ്ങൾ വിളിച്ച് പറയാം. എന്തൊക്കെ ഒരുക്കങ്ങളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, അതിനുള്ള മുന്നൊരുക്കങ്ങളെ കുറിച്ചിട്ട് ബുക്ക് ബൈൻഡ് ചെയ്യണം, മറ്റേ
1: കവർ
0: ചെയ്യണം, എല്ലാം ഒട്ടിച്ചു നോക്കണം. യെസ്, അതിനെ കുറിച്ചൊക്കെയും ആ മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യാം. ഇനി വരുന്ന ഒരു മണിക്ക്
1: ബോട്ടിൽ ബാഗ്, യൂണിഫോം,
0: നിലയ്ക്കാത്ത പാട്ടും
1: പിരിയാത്ത കൂട്ടും.

0: 5:25 സമയം. ഇന്നത്തെ ദിവസത്തിൽ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്നൊക്കെ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കേണ്ട ആർജിപിയും.
1: ഐബിഡിയെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ,
0: അത് പറഞ്ഞുകൊടുക്കാൻ പോവാണ്.
1: അതിനെ കുറിച്ച് നമ്മൾ ഇന്ന് 19 എന്നുള്ളതിന് എന്തെങ്കിലും ഒരു പ്രാധാന്യം നമ്മൾ പറയണ്ടേ?
0: അങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ട് ഒരു കീഴ്വഴക്കങ്ങളാവുമ്പോ.
1: കീഴ്വഴക്കങ്ങളാവുമ്പോ അതൊക്കെ വേണമല്ലോ.
0: നമ്മൾ ഇന്നത്തെ പ്രത്യേകതയായിട്ട് മെയിൻ ആയിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ വേൾഡ് ഐഡി എന്ന് വെച്ചാൽ ടു റൈസ് അവയർനെസ് ഫോർ ഇൻഫ്ലമേറ്ററി ബൗൾ ഡിസീസ് ആൻഡ് ഹെപ്പറ്റൈറ്റിസ് ടെസ്റ്റിംഗ് ഡേ പ്രൊമോട്ടഡ് ബൈ ദ CDC ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നാണ്
1: മനസ്സിലായത്. എന്താണ് ഇൻഫ്ലമേഷൻ?
0: ഒരുപാട് മനുഷ്യന്മാർ ഇപ്പോ എന്താ പറയാ ഈ ക്രോൺസ് ഡിസീസും അതുപോലെ അൾക്രിയേറ്റീവ് കോൾട്ടിസ് ഡിസീസ് ഒക്കെ ആയിട്ട് വിഷമിക്കുന്നുണ്ടല്ലോ. ഇത് മെഡിക്കൽ ടേംസ് കുട്ടിക്ക് മനസ്സിലാവില്ല,
1: ഞാൻ ഡോക്ടറല്ല.
0: ഈ ഹെപ്പറ്റൈറ്റിസ് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു ദിവസം കൂടിയാണ്. അതായത് നമ്മളൊക്കെ തമാശകൾക്കപ്പുറം
1: ഒരു മഞ്ഞപ്പിത്തവുമായിട്ട് ബന്ധപ്പെട്ട
0: വളരെ സൈലന്റ് കില്ലർ ആയിട്ടുള്ള ഒരു ഡിസീസ് ആണത്. മനുഷ്യന്മാര് ഒരുപാട് എന്താ ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിറ്റീസ് എല്ലാവരും കൂടി ചേർന്നിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഡേ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു അവയർനെസ് മനുഷ്യന്മാരിലേക്ക് എത്തിച്ചിട്ടുള്ളത്. കാരണം ആരോഗ്യത്തെ കുറിച്ച് ഒരു അസുഖം വരുന്നവരെ ഒരു മനുഷ്യൻ ചിന്തിക്കാറുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ ഒരു സംഗതി. അവസാന വട്ടമായിരിക്കും
1: വേറൊരാൾക്ക് അസുഖം വരുമ്പോ അത് എനിക്ക് വരില്ല എന്നുള്ള ചിന്ത.
0: ആർക്ക് എപ്പോ വേണമെങ്കിലും വരാം. അർത്ഥം വെച്ച് പറഞ്ഞു. അപ്പൊ എന്തായാലും ആർക്കൊക്കെ അസുഖം വന്നാലും ഇല്ലെങ്കിലും ജൂണിൽ സ്കൂൾ തുറക്കുന്നുള്ളതായിരിക്കും അത് കൺഫ്യൂഷനും ഇല്ല. അപ്പൊ എന്തായ ഒരുക്കങ്ങൾ ഇനിയിപ്പോ സ്കൂൾ തുറക്കുന്ന സമയം ആകുമ്പോഴേക്കും ഓടിപ്പോയിട്ട് തിരക്ക്

0: ഇടയിൽ പോയിട്ട് ബുക്കും ബാഗും കുട്ടികളെ കൊണ്ടുപോകാണ്ടൊക്കെ പോരുത്. ഇപ്പഴേ നേരത്തെ പ്ലാൻ
1: എന്താ പറയാ, എന്താണ്
0: കാർട്ടൂൺ കഥാപാത്രങ്ങളും അതൊക്കെ വേണം,
1: ബാഗ് അങ്ങനത്തെ, ബാഗിന്റെ പുറത്ത് അങ്ങനെയുള്ള പടങ്ങള്.
0: ഇപ്പൊ ഈ കൊറിയൻ ബ്രാൻഡ്സിന്റെ ഒക്കെ ഒരുപാട് പരസ്യങ്ങളൊക്കെ ഉള്ള ബാഗുകൾ വേണം എന്ന് പറയുന്നുണ്ട്. പെട്ടെന്ന്
1: ബാൻഡ് ഉണ്ടല്ലോ,
0: BTS. എന്തൊക്കെ നിർബന്ധങ്ങളാണല്ലേ. നമ്മളൊക്കെ പഠിക്കുമ്പോ ചേട്ടൻ ചേച്ചി മുതലായ ജീവികൾ ഉപയോഗിച്ച ബാഗ്
1: തുടച്ചടപ്പ്,
0: അതുപോലെ ചോറ്റുവാസ്ത്രമൊക്കെ 6, 7, 8 കൊല്ലം 10 ക്ലാസ് വരെ കൊണ്ടുപോയിട്ടുണ്ട് ഞാൻ. സീസൺ, നല്ലൊരു സീസണാണ് കച്ചവടക്കാർക്കെല്ലാം. വിപണിയിലേക്ക് ഒരുപാട് പണം ഒഴുകിയെത്തുന്ന സീസണാണത്.
1: ബാഗുകൾ വിവിധ തരം,
0: എന്തൊക്കെ വേണല്ലേ. പണ്ടൊക്കെ നമ്മളൊക്കെ ബാഗ് ഓടിക്കുമ്പോ ഏറ്റവും കൂടുതൽ അറിയേണ്ടത് നോക്കുള്ളൂ.
1: ഇപ്പൊ അറിയുന്നല്ല, എന്റെ ഫ്രണ്ട് അതിന്റെ കാഴ്ച.
0: അതും ഒരുപാട് ഒരുപാട് വ്യത്യാസങ്ങൾ. ഇപ്പൊ മഴ വന്നാലും റെയിൻ റെസിസ്റ്റ് ചെയ്യുന്ന വാട്ടർ പ്രൂഫ് ആയിട്ടുള്ളതും കൊറേ കൊറേ ഉണ്ട്. അതിന് തന്നെ ഒരുപാട് സെറ്റിംഗ്സ് ഒക്കെ ഉള്ളത്, ടെക്നോളജി ഒരുപാട് മാറുന്നതിനനുസരിച്ച്. വെള്ളം കുടിക്കാൻ ഓർമ്മിപ്പിക്കുന്ന ബാഗ്, വെള്ളം കുടിക്കാറാവുമ്പോ കുട്ടിങ്ങനെ ബാഗ് ഇങ്ങനെ ഷിവർ ചെയ്യുന്നൊക്കെ പറയണം. എന്തൊക്കെയാണോ എന്തോ, എന്തായാലും
1: കാശ് കുറേ മുടക്കിയിട്ടിരിക്കാം ഞാനും.
0: എല്ലാരും പറയുന്ന കാര്യം നമുക്കൊക്കെ കിട്ടിയില്ല, മക്കൾക്കെങ്കിലും എന്നൊരു സാധനം. അപ്പൊ കുട്ടികൾക്ക്
1: ബുക്ക് മേടിക്കാനിരിക്കണം.
0: അപ്പൊ ഒരുപാട് എന്താ പറയാ, ഗവൺമെന്റ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരുപാട് സംവിധാനങ്ങളൊക്കെയും സൊസൈറ്റികളൊക്കെയും കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെയൊക്കെയും കൂടി മാർക്കറ്റ് എടുത്തിട്ട് അല്ലെങ്കിൽ ഹോൾസെയിൽ ആയിട്ടൊക്കെ ചെയ്യുന്ന ഒരു റീട്ടെയിൽ ഷോപ്പിലും. ഇതിനൊക്കെ ഞാൻ പറയുന്നത്, നമ്മള് മിക്കൊരു എറണാകുളത്തൊക്കെ പോയിട്ട് മേടിക്കാന്നൊക്കെ പറഞ്ഞ നാട്ടിൻപുറത്തൊക്കെ വരണതാണ്. നിങ്ങൾ ഇത്രയും സമയവും അധ്വാനവും കൊടുത്തിട്ട് ഒരു 10 രൂപ 12 രൂപ ലാഭം മേടിക്കുന്നതിനേക്കാൾ നല്ലത് അടുത്തുള്ള സാധാരണ കടക്കാർ ചേട്ടന്മാരൊക്കെ ഉണ്ട്, അവർക്കൂടെ കിട്ടട്ടെ.
1: പിന്നെ അവരും ഇതൊക്കെ തന്നെ കച്ചവടം ചെയ്യുന്നവരല്ലേ.
0: നമ്മൾ അങ്ങനെ ചെയ്യാം, നമ്മുടെ ചുറ്റുവട്ടത്തുള്ള കടക്കാരിൽ നിന്ന് പരമാവധി സാധനങ്ങളൊക്കെ മേടിച്ച് അവർക്കും കൂടെ ഒരു
1: മക്കള് സമ്മതിക്കില്ലായിരിക്കും. ഞങ്ങൾക്ക് ഈ കൂടെ ഉള്ളവർക്ക് അവിടെ പോയിട്ട് അങ്ങനെ ഗമാണിക്കണ്ടേ,
0: അവരവിടെ നിന്ന്
1: മേടിച്ചെങ്കിൽ.
0: അപ്പൊ എന്തായാലും ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഏറ്റവും സ്നേഹത്തോടുകൂടി ഈ വരുന്ന ദിവസങ്ങളിലൊക്കെയും ഗംഭീരമായിട്ട് പർച്ചേസ് ചെയ്യാൻ പോകുന്ന ആൾക്കാർക്ക് ആശംസകൾ പറയുന്നു. എന്തൊക്കെയായ
1: ഒരുക്കങ്ങളെക്കുറിച്ചൊന്ന്
0: മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങൾ എന്തെല്ലാമാണ്? പർച്ചേസ് ഉടമ്പടിയായി ബുക്കുകളെല്ലാം എന്താ പറയാ കവർ ചെയ്ത് വെക്കുന്നു. ഇപ്പൊ
1: പുതിയ
0: നമ്മളാണ് ഈ ലേബൽ സ്റ്റിക്കറൊക്കെ കണ്ണി കണ്ടൊക്കെ ഓടിച്ച്. ഇപ്പൊ പിള്ളേര് അവരുടെ തന്നെ ഫോട്ടോ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ ഉണ്ട്. വീട്ടിലാണ്ട് അങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട്, അവരുടെ തന്നെ ഫോട്ടോ വിവിധ ഫിഗറിലൊക്കെ വെച്ചിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ ആലോചിക്കുകയായിരുന്നു, പണ്ടത്തെ വെക്കേഷൻ സമയത്ത് സ്കൂൾ തുറപ്പിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ എന്ന് പറയുന്നത് പഴയ പുസ്തകത്തിൽ ബാക്കി വന്ന പേജെല്ലാം കീറിയെടുത്ത് തുന്നിക്കെട്ടി ചോറിന്റെ പശയൊക്കെ ചൊട്ടിച്ചിട്ട് അതൊരു പലവക ബുക്കാക്കി ഉപയോഗിച്ചിരുന്ന ഒരു തലമുറ ഉണ്ടായിരുന്നു. റഫ് ബുക്ക്,
1: എന്റെ മോള് റഫ് ബുക്ക് മേടിക്കണ, ഞാൻ ഞെട്ടിപ്പോവും.
0: അതുപോലെ തന്നെ ഒരുപാട് പരിമിതമായ ഇപ്പൊ കുട കേടാണെങ്കിൽ അത് കുട നന്നാക്കുന്ന സ്ഥലത്ത് പോയി നന്നാക്കി വെച്ച്, കാരണം ഒരു കുടയൊക്കെ ഉള്ളൊരു കൊല്ലത്തേക്ക് കഴിഞ്ഞു. ഇപ്പൊ അങ്ങനെയാണ്, പണ്ട് വെച്ചാൽ അത്രയും കുടക്കാരുടെ സൂക്ഷിച്ച് കുടയൊക്കെ ഇവിടെയും തൊട്ടാണ്ട് മുട്ടാണ്ട് പൊട്ടാണ്ടൊക്കെ സൂക്ഷിച്ച് ആലോചിക്കണ്ടോ. പെൻസിലൊക്കെ ഒരു ഇത്ര പെൻസിലേ കിട്ടുള്ളൂ, പിന്നെ നമ്മളത് ഇത്ര ചെറിയ പെൻസിൽ കൊണ്ട് എഴുതിയിട്ടുണ്ട്. റബ്ബർ എന്നൊക്കെ പറഞ്ഞാൽ അയ്യോ, ഇറേസർ
1: മറ്റേ
0: ഇന്ന് അതൊക്കെ ഡസൻ കണക്കിന് മേടിച്ചുകൊണ്ട് പോകുന്ന പാരന്റ്സ് ഉണ്ട്. അവർ പറയുന്ന ഒരു കാര്യം, എന്തായാലും എല്ലാ ദിവസവും കൊണ്ട് കളയുന്നു.
1: അടുത്തതിന് വേണ്ടി വേറെ മേടിക്കണ്ടല്ലോ, അടുത്തടുത്ത്
0: ഇത് നമ്മുടെ സൗകര്യം. പക്ഷേ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ പോയാലും കുഴപ്പമില്ല, നമ്മളൊക്കെ എത്ര സൂക്ഷിച്ചിരുന്നു.
1: കരുതൽ സ്വഭാവം പഠിക്കണം
0: അല്ലേ. ഇതെങ്ങാനും നഷ്ടപ്പെട്ടു പോയാൽ വീട്ടിൽ ചെല്ലുമ്പോൾ അവസ്ഥയെ ഓർത്തിട്ട് തപ്പിപ്പിടിച്ച് കണ്ടുപിടിക്കാന്നുള്ളൊരു അവസ്ഥയിലേക്ക് ഉത്തരവാദിത്ത ബോധമൊക്കെ വളർത്താനായിട്ട്.
1: ഇപ്പോഴത്തെ കുട്ടികൾ ഡൗൺ കെയർ ആവുന്നത്
0: പ്രിയപ്പെട്ട പാരന്റ്സിനോടാണ്, നിങ്ങൾ നിങ്ങളുടെ കുട്ടിക്ക് മേടിക്കുമ്പോ മേടിച്ചു വെച്ചോ, പക്ഷെ എല്ലാം കുട്ടിയെ കാണിക്കരുത്. അതെവിടെ
1: സ്വഭാവം
0: ഇതേ കിട്ടുള്ളൂ എന്നൊരു തോന്നൽ വന്ന,
1: അത് വേണം.
0: അപ്പൊ അതൊക്കെയാണ് പാരന്റിങ്ങിന്റെ ടിപ്സ് കൂടി ഞങ്ങൾ പറഞ്ഞത്. കാരണം അഡ്വക്കേറ്റും ടീച്ചറൊക്കെ ആണല്ലോ കൂടി ഇരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അപ്പോ ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിലേക്ക് വിളിച്ചിട്ട് നിങ്ങളുടെ
1: റീഓപ്പണിംഗ്
0: പർച്ചേസ് അനുഭവങ്ങൾ പറയാം. 0484-2481 ഇഷ്ടമുള്ള പാട്ടും ചോദിക്കാം. ലൈവ് ആയി കേൾപ്പിച്ചുകൊണ്ട് ഞങ്ങളുണ്ട് കൂടെ. ഇത് ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്.

0: ഓൺ ദ ഗോ ടൈം ടൈം മ്യൂസിക്കിലേക്ക് ഇപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ ശരത്ത് എന്തോ ഗെയിം ഒക്കെ പറഞ്ഞിട്ടുണ്ട്.
1: സെറ്റാണ്, സെറ്റും സെറ്റും. എന്തായാലും നമ്മൾ ഗെയിം പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഗെയിം കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. അടുത്ത ലിങ്കിൽ പാട്ട് കേട്ട് അടുത്ത തവണ വരുമ്പോഴേക്കും നമ്മൾ ഗെയിം പറയും. കാരണം ഒരു മനുഷ്യൻ പറഞ്ഞില്ല സ്കൂളിൽ തുറക്കാൻ പോകുന്നതിന്റെ ആദ്യം വ്യാധിയും വ്യഥയോ അല്ലെങ്കിൽ അതിനെ കുറിച്ചുള്ള സന്തോഷമോ ആരും പറയണില്ല. അത്ര
0: പൈസ കഴിയുന്നതാണ് കാര്യമല്ലേ.
1: ശരിയാണ്. ഇപ്പൊ എന്തായാലും കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കൾക്കും ഏറ്റവും ഏറ്റവും സ്നേഹത്തോടു കൂടി പുതിയൊരു പുതുവർഷം
0: ആശംസിക്കാം. അക്കാദമിക് ഇയർ അതെ തന്നെ, നല്ലൊരു നന്നായിട്ട് പഠിച്ച് നല്ല മാർക്കൊക്കെ മേടിച്ച് ജയിക്കണം. അടുത്തവണ 99 എത്ര പ്ലസ് ടു ശതമാനം
1: കിട്ടിയിരിക്കണം. പ്ലസ് ടു മീൻസ് പ്ലസ് ടു അപ്പൊ അത്രയധികം മത്സരാർത്ഥികൾ കൂടുന്നുള്ളതാണ്. സീറ്റിന് വേണ്ടിയൊക്കെ പോകുമ്പോൾ അത്ര സീറ്റ്സ് നമുക്ക് ഇല്ലെന്നുള്ളത് ഒരു സത്യമാണ്. പക്ഷെ വേറൊരു സങ്കടകരമായ കാര്യം, ഇത്രയും മക്കൾ ജയിച്ചിറങ്ങുമ്പോൾ അതിനേക്കാളും ഒരുപാട് കുറവാണ് ഫസ്റ്റ് സ്റ്റാൻഡിലേക്ക് വരുന്ന കുട്ടികളുടെ എണ്ണം.
0: അതും വലിയൊരു
1: കഷ്ടമാണ്. അപ്പൊ അതൊക്കെ നമ്മള് പ്രാർത്ഥിക്കാം. ആശ്വാസത്തോടു കൂടിയുള്ള ഒരു അക്കാദമിക് ആയിരിക്കട്ടെ.
0: ഗവൺമെന്റ് ആണോ അവർക്ക് എന്തോ ഇങ്ങനെ കൂടുതൽ മക്കളുണ്ടാവാൻ വേണ്ടിട്ട് എന്തൊക്കെ ഓഫർ കൊടുത്തത്?
1: നൈസ് ഐഡിയ, ആരോടും പറയേണ്ടത്. സ്കൂളിലെ ആൾക്കാരില്ലാത്തതുകൊണ്ട് നമ്മളെല്ലാവരും
0: കൂടി
1: പോയിട്ട്
0: പക്ഷെ ഇന്ത്യ ഒന്നാം സ്ഥാനത്താണ്.
1: എന്തായാലും അത്തരത്തിലുള്ള തമാശക്കപ്പുറം കുറച്ചും കൂടെ പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങളിലേക്ക്, പൊതുവിദ്യാലയങ്ങളിലേക്കൊക്കെ
0: ജയിച്ചിറങ്ങുന്ന ഓരോരോ പ്രൊഫഷൻ അങ്ങനെ അങ്ങ് പോയി കഴിയുമ്പോ ജോലി സാധ്യത കുറയുന്നു.
1: ആ പക്ഷെ വേറൊരു കാര്യം ആലോചിച്ച് നോക്കി, ഇപ്പൊ നമ്മളുടെയൊക്കെ ഒരു അവസ്ഥയില്, ഒരു നമ്മൾ പറയുന്നില്ല, ഒരു 20-30 വർഷം മുൻപ് ഉള്ള ഒരു തൊഴിൽ ലഭ്യത, അതും ഇപ്പോഴത്തെ അവസ്ഥ
0: ഓപ്പർച്യൂണിറ്റീസ് കൂടുതൽ.
1: കാരണം എന്തെങ്കിലും ജോലി
0: ജോലി കിട്ടും
1: എന്ന് പറഞ്ഞാൽ ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ട് എത്രയോ സിനിമകളിലാണ് പ്രമേയം വന്നിട്ടുണ്ടല്ലേ.
0: ഇപ്പോഴത്തെ
1: അവസ്ഥയിൽ എന്തെങ്കിലും പണി, ഒരു കാലിബർ, ഒരു സ്കിൽ ഉണ്ടെങ്കിൽ
0: എന്തെങ്കിലും പണി കണ്ടുപിടിക്കാൻ
1: പറ്റും. ഓണ്ടർപ്രണർഷിപ്പിനൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ്. നേരത്തെ
0: എങ്ങനെയാണെങ്കിലും വരുമാനം ഉണ്ടാക്കാനുള്ള
1: വികസിത രാജ്യമായിട്ട് അങ്ങനെ മാറാനുള്ള ഓട്ടത്തിലല്ല നമ്മള്.
0: പിന്നെ തീർച്ചയായിട്ടും പിന്നെ ഓൺലൈനിൽ എന്തൊക്കെ വെറുതെ ഇട്ടിട്ടിട്ടിട്ട് യൂട്യൂബറായാലും
1: ഇൻഫ്ലുവൻസേഴ്സ് ആവുന്നു. പിന്നെ എന്താ പറയാ, കണ്ടന്റ് സബ്സ്ക്രിപ്ഷൻ വരുന്നുണ്ട് അവിടെ. ഒരു പരിധി വരെ നല്ലതും ചീത്തയും നല്ലത്.
0: എല്ലാത്തിന്റെ നന്മ തന്നെ കണ്ടുപിടിച്ച് പോകാൻ ശ്രമിക്കുക. അതിനകത്ത് മോശം എന്തായാലും ഉണ്ടാവും, അവിടെ അതിലേക്ക് പോകാണ്ടിരുന്നാൽ മതി.
1: ചതിക്കുഴികളെ സൂക്ഷിക്കാന്നുള്ളതും കുട്ടികൾക്ക് പെട്ടെന്ന് പൈസ ഉണ്ടാക്കാനുള്ള മാർഗങ്ങളായിട്ട് ഗെയിമിംഗും അല്ലെങ്കിൽ ഇതുപോലുള്ള സോഷ്യൽ മീഡിയ അക്കൗണ്ട്സിന്റെ ചില ചില കുത്സിത പ്രവർത്തികളും ശ്രദ്ധിക്കുക. ഈ അടുത്ത കാലത്ത് ഉണ്ടായ ഒരു സംഭവം, കൂട്ടുകുടുംബ വ്യവസ്ഥയിലുള്ള ഒരു വീട്, ആ വീട്ടിലൊരു കുട്ടി ഇതുപോലെ അവന്റെ ഏറ്റവും പ്രിയപ്പെട്ട, അതായത് ആ ലേഡി വർക്ക് ചെയ്യുന്ന ആ വർക്കിംഗ് ഡ്രസ്സിൽ ഇവര് ഡ്രസ്സ് മാറ്റുന്ന ഒരു സംഭവം ലീക്കായി. അപ്പൊ ഇവർ കണ്ടിട്ട് ഒരാളയ്യോ എന്നാണ്, ഞാനിങ്ങനെ വേറെ ആവശ്യത്തിന് നോക്കിയതാണെന്ന രീതിയിൽ പുള്ളി പറഞ്ഞു. പക്ഷെ ഇവർ തന്നെയാണ് എന്നുള്ള രീതിയിൽ ഉറപ്പിച്ചു പറഞ്ഞു. അന്വേഷണം വന്ന് നിൽക്കുന്നത് ഇവർ ഏറ്റവും അടുത്തായിട്ടുള്ള ഒരു ബന്ധുവായിട്ടുള്ള കുട്ടിയാണ്. ഈ കുട്ടിയാണ് ഇവരുടെ ഇവിടെ ഒളിക്യാമറ സ്ഥാപിക്കുകയും ഇവരുടെ ന്യൂഡിറ്റി ലോകത്തെ കാണിച്ചു കൊടുത്തത്. അപ്പൊ പറഞ്ഞത് കൂടുതൽ ആൾക്കാർ കാണും മോണിറ്റൈസേഷൻ വഴി എനിക്ക് പൈസ കിട്ടാൻ വേണ്ടി ചെയ്തതാണ്. അപ്പോ പൈസ കിട്ടാൻ വേണ്ടി എന്ത് എന്താ പറയാ ചെയ്യാന്നുള്ള ഒരു സംസ്കാരം ഒരിക്കലും നമ്മൾ കുട്ടികൾക്ക് കൊടുക്കരുത്. അത്യാവശ്യം അവന്റെ സ്കില്ലിനെ പഠിച്ച പഠിച്ച് എടുക്കാനും പറയണ്ട, അവന്റെ സ്കില്ലിനെ നൈപുണിയെ പരമാവധി പരിപോഷിപ്പിച്ചുകൊണ്ട് ഒരു തൊഴിലിലേക്ക് എത്തുക. പെട്ടെന്ന് സമ്പാദിക്കാതെ കുറുക്ക് വഴികൾ കാണാനുള്ള ഒരു
0: മനസ്സാണത്
1: കൊള്ളൂല. കേട്ടോണ്ടിരിക്കുന്ന എല്ലാ മക്കളോടും കൂടെ പറയുന്നത് ഒരുപാട് അവസരങ്ങളിലുമായിട്ട് ലോകം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ആ അവസരങ്ങളിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ പടിപടിയായിട്ട് പെട്ടെന്ന് ചാടി പോകണ്ട,
0: പറ്റില്ലല്ലോ.
1: ഇപ്പൊ താങ്കൾ
0: സ്ലോ ആൻഡ് സ്റ്റഡി
1: വിൻസ് ദ റേസ്, ഇത്രയും മിടുക്കിയായ ഒരു അഡ്വക്കേറ്റ് ആകണമെന്നൊക്കെ വിചാരിച്ചിരുന്നോ പണ്ട്?
0: ഇല്ല.
1: ആ എന്തൊക്കെ മാറി മാറി പ്രൊഫഷൻസ് വന്ന അഭിരുചിയിൽ. പക്ഷെ നമ്മളുടെ ഇതാണ് ഇന്ന് ലോകം അറിയുന്ന, അല്ലെങ്കിൽ ഗിന്നസ് റെക്കോർഡൊക്കെ ഉള്ള ഒരു കലാകാരൻ, എഴുത്തുകാർ, ഒരു ചിത്രം വരക്കാരി ആവാനൊക്കെ പറ്റിയതിൽ എന്തു സന്തോഷിക്കുന്നുണ്ട് അല്ലേ? വലിയ ഓപ്പർച്യൂണിറ്റി അല്ലേ? കാരണം നമ്മളുടെ മാന്ത്രികത ശരിക്കും അതൊരു അനുഗ്രഹമാണ്, നമ്മുടെ കൈകളിലേക്ക് വരയുടെ ഇന്ദ്രജാലം ഒഴുകി എത്തുന്നത്. ഇതൊക്കെയും പണ്ടേ വരക്കുമായിരുന്നോ? ജനിച്ചപ്പോ മുതല് അമ്മയുടെ വയറ്റിൽ വരച്ചോണ്ട് ഇറങ്ങിയെന്നുള്ളത്. പക്ഷെ ആ സ്കില്ലിനെ പരിപോഷിപ്പിക്കുവാനും
0: എനിക്ക് തോന്നുന്നു.
1: എന്താ പറയാ, ബിഞ്ചേജ്

0: ഒരു അറിയപ്പെടുന്ന എഴുത്തുകാരി എന്ന രീതിയിൽ ഞാൻ അറിയാൻ തുടങ്ങിയിട്ട് ഒരു 10 കൊല്ലത്തിന് താഴെ ആയിട്ടുള്ളൂ. ഇത്രയും സ്കില്
1: ഉണ്ടായിട്ടും
0: അല്ല ചിത്രകാരി, അപ്പൊ ഇത്രയും കാലം ഒരു സമയമുണ്ടെന്ന് പറയും, നമ്മുടെ സ്കില്ലിനെയും നമ്മളെ അംഗീകരിക്കപ്പെടുന്ന ഒരു സമയം. അപ്പൊ ക്ഷമയോടെ ക്ഷമയാണ്
1: പഴയ ഈ വാൻഗോഗ് അതുപോലെ തന്നെ ഈവൻ രാജ രവിവർമ്മയാണെങ്കിൽ പോലും ഇവരുടെ കാലശേഷമാണ് ഇത്ര വൈമായത്, ഫേമസ് ആവുന്നത് കാലശേഷമാണെന്ന് ഓർക്കണം.
0: അതിൽ നിന്നും നമ്മളുടെയൊക്കെ ഈ ഒരു ടൈമിലെങ്കിൽ നമ്മൾ അത്യാവശ്യക്കാരിലേക്ക് എത്തുന്നുണ്ട്. പിള്ളേർക്ക് പറയാനുള്ള ഇത്രേ ഉള്ളൂ, മക്കളെ നിങ്ങൾ ഒന്ന് വെയിറ്റ് ചെയ്യുക, ക്ഷമയോടുകൂടി വർക്ക് ചെയ്യുക എന്നുള്ളത്. ഇത് പറയാൻ കാരണമുണ്ടല്ലോ, ഇപ്പോ ഓപ്പർച്യൂണിറ്റീസ് എന്താ പറയാ, അടുത്ത പ്രൊമോഷൻ ലിസ്റ്റിലേക്ക് എന്നെ കമ്പനി പരിഗണിച്ചില്ല, റെസിഗ്നേഷൻ. സാലറി എനിക്ക് ഇത്ര കൂട്ടി തന്നില്ല, റെസിഗ്നേഷൻ. അതായത് വലിച്ചെറിയാന്ന് പറഞ്ഞില്ലേ ജോലി, എനിക്ക് ഇഷ്ടമില്ലാത്ത ജോബ് അറ്റ്മോസ്ഫിയറില്
1: പേര് കാത്തിരിക്കുന്നുണ്ട്. ഇതൊരു ഭാഗ്യമായിട്ട്
0: അതെ കിട്ടുന്ന ജോലി ഭാഗ്യമായിട്ട് കരുതി അതിൽ തന്നെ കടിച്ചു തൂങ്ങി നിക്കണമെന്നും അറിയുന്നില്ല. പക്ഷേ അതിനൊരു ഒരു ക്ഷമ എന്ന് പറയുന്ന സംഗതി കൂടെ ആ ഇൻസ്റ്റിറ്റ്യൂഷന് വേണ്ടി, ആ തൊഴിൽ സ്ഥാപനം നിങ്ങൾക്ക് തന്ന പരിശീലനങ്ങളോട് നന്ദി പറയുന്നതായിരിക്കുക എന്നുള്ളതും നമ്മളുടെ ശരിയാണ്. അത് നമ്മുടെ തീരുമാനം, നമ്മുടെ വിധി, നമ്മുടെ തീരുമാന ജീവിതം. എങ്കിലും കുറച്ചുകൂടി ചുറ്റുപാടുകളോടൊരു ചെറിയ ഉത്തരവാദിത്വ ബോധം, ക്ഷമ.
1: നമ്മള് ഈ പറയുന്ന പോലെ മണി ഓറിയന്റഡ് ആയിട്ട് മാത്രം കാണരുത്.
0: അതെ,
1: നമുക്കൊരു ഒരു ഇതുണ്ടല്ലോ,
0: കമ്മിറ്റ്മെന്റ് ഉണ്ട്.
1: അതാണ്,
0: അപ്പൊ അതും കൂടെ ഒന്ന് മനസ്സിൽ വെച്ചേക്കണേ എന്ന് പറഞ്ഞുകൊണ്ടാണ് അടുത്ത പാട്ടിലേക്ക് പോകുന്നത്. അടുത്ത പാട്ടിന് ശേഷമാണ് നമ്മള് ഗെയിം സെഗ്മെന്റ് ഒരുക്കുന്നുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട
1: സിനിമ ഡയലോഗ്സ് ഒന്ന് ഓർത്തുവെക്ക.
0: ആ ഡയലോഗ് ആര് പറഞ്ഞു, എപ്പോ പറഞ്ഞു എന്ന കൊള്ളിനെ കുറിച്ചിട്ടായിരിക്കും ഞങ്ങള് ചോദിക്കാൻ പോകുന്നത്. ഓക്കെ, ദേ നമ്മുടെ കൊച്ചി പാട്ട് വരുന്നുണ്ട്. ആ പാട്ടിന് ശേഷം ഒരു ഹിന്ദി പാട്ട് വരുന്നുണ്ട്. സ്റ്റേ ട്യൂൺ ടു റെയിൻബോ 107.5 നമ്പർ 0484-242-8101 0484-242-8101. മൂന്ന് സിനിമ ഡയലോഗ്സ് ചോദിക്കും, അതാര് പറഞ്ഞു കൃത്യമായിട്ട് പറയാം. മൂന്നേ മൂന്ന് ഡയലോഗ്, മൂന്ന് പേരുകൾ.

लहंगे में दो हटा जड़ा के चले थे बालों में।

0: നിൽക്കാത്ത പാട്ടും പിരിയാത്ത കൂട്ടുമായി ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിൽ നമ്മളിങ്ങനെ കുറച്ച് ഗെയിംസ് ഒക്കെ വെച്ചിട്ടുണ്ട്. ആർജി ശരത് ആർജി ബിനു നമ്മളിവിടെ ഉണ്ട്. അപ്പോ എന്താ പ്ലാൻ ചെയ്ത ഗെയിം എന്തായിരുന്നു മക്കളെ?
1: ഡയലോഗ്സ് സലീം കുമാർ,
0: തല്ലൂർ രാമൻകുട്ടി, അങ്ങനെ ആ ഏറ്റവും കൂടുതൽ സിനിമേട്ടന്റെ പേരിലാണ് രക്ഷയില്ലാണ്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്.
1: ചോദിച്ചാൽ പെട്ടെന്ന് പറയാനും പറ്റും,
0: പടപടേന്ന് കിട്ടും അല്ലേ. അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരിക്കാം,
1: ചോദിക്കണ്ട,
0: കുറച്ച് ടഫായിട്ട് വിളിക്കട്ടെ. 0484 242 8101 ഈ നമ്പറിലേക്ക് വേഗം വിളിച്ചാൽ ഗെയിമിൽ പങ്കെടുക്കാം. ഗെയിമിൽ പങ്കെടുത്താൽ ഞങ്ങൾ ഡയലോഗ് പറയും. ഞങ്ങൾ ഡയലോഗ് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഡയലോഗ് ഏത് മൂവിയാണെന്നുള്ളത് പ്രേ ഞങ്ങൾ വേഗം പറഞ്ഞു തരാം. സിമ്പിൾ. ഇത് കണ്ടോ, അനുസരണമുള്ള നമ്മുടെ ലിസ്ണേഴ്സിന്റെ സ്നേഹം കണ്ടായിരുന്നോ? ഹലോ,
1: അയ്യോ, പാവ ശ്രമിക്കുന്നുണ്ട് ആരോ, ഭയങ്കരമായിട്ട് ശ്രമിച്ചോണ്ട്.
0: നമ്മളോട് പറയാം, തലെഴുത് രാമൻകുട്ടി, തലെഴുത്. ഒന്നുകൂടെ വിളിക്കട്ടോ, 0484 242 8101 കിട്ടിയോ? ഇപ്പൊ സംഭവിക്കാൻ പോണ, നമ്മൾ ഒരു പാട്ടെല്ലാം സെറ്റാക്കി വെച്ച് പാട്ടിലേക്ക് അങ്ങോട്ട് കേറുമ്പോഴേക്കും തിരിച്ച് മനുഷ്യന്മാര് അതാണ്. അപ്പൊ നമ്മള് എന്താ പറയാ, ഈ ഒരു കാത്തു കാത്തിരിക്കുമ്പോഴാണ് വിളിക്കേണ്ടത് കേട്ടോ.
1: വരുന്നുണ്ട്,
0: ഇതുപോലെ അങ്ങ് എടുക്കാം. ഹലോ ഹലോ
2: ഹലോ,
0: ആരാണ്?
2: എന്റെ പേര് ശങ്കർ.
0: ശങ്കർജി, എവിടെ നിന്നാണ്?
2: ഞാൻ കൊച്ചി. ഞാൻ ഇപ്പോ സ്ഥലം എടപ്പള്ളിയിലാണ്. ഞാൻ ട്രാവൽ ചെയ്തോണ്ടിരിക്കുകയാണ്, തിരിച്ച് ആലുവയ്ക്ക്
0: പോയിക്കൊണ്ടിരിക്കുകയാണ്.
1: എങ്ങനെയാ, ബ്ലോക്ക് ഉണ്ടോ, മഴയുണ്ടോ?
2: ബ്ലോക്ക് അത്യാവശ്യമുണ്ട്, മഴയില്ല.
1: മഴയില്ല
2: മഴയില്ല മഴയില്ല. നിങ്ങളോട് മഴയുണ്ടോ?
0: നമ്മൾ എ സിക്ക് അകത്ത് ഈ കെട്ടിടത്തിനുള്ളിൽ ഇരിക്കുമ്പോൾ ചുറ്റുപാട് നിങ്ങളെ പോലെ മനുഷ്യന്മാരല്ലേ ശങ്കർജി പറഞ്ഞത് മഴയുണ്ട് വെയിലുണ്ടെന്നൊക്കെ. ആ അതെ, ഇപ്പൊ ചായ കുടിക്കാൻ വേണ്ടി ഒന്ന് പുറത്തേക്ക് ചാടണം. തീർച്ചയായിട്ടും
1: തീർച്ചയായിട്ടും.
0: അപ്പൊ ഈ സമയത്ത് പക്ഷേ നിങ്ങളെ പോലുള്ള മനുഷ്യന്മാരുടെ എന്താ ദയാവായ്പനാണ് ഞങ്ങൾക്ക് അത്യാവശ്യം. നിങ്ങൾ പറഞ്ഞു തന്നെ മഴയുണ്ടോ, അപ്പൊ ഞങ്ങൾ എല്ലാവർക്കും ഞങ്ങളും പറഞ്ഞു കൊടുക്കും മഴയുണ്ടോന്ന് കേട്ടോ.
1: അതെ, എന്തായാലും മഴ വരാൻ സാധ്യത ഉണ്ട് അല്ലേ.
0: യെസ്. അപ്പൊ നമുക്ക് ഗെയിമിലേക്ക് പോവാം. അപ്പൊ നമ്മള് എന്താ പറയാ, ഗെയിം സ്റ്റാർട്ട് ചെയ്യാണ്. ഗെയിം സ്റ്റാർട്ട് ചെയ്തിട്ട് ചിലപ്പോ അത് പറഞ്ഞതാരാണെന്ന് ചോദിക്കും, ആരോട് പറഞ്ഞെന്ന് ചോദിക്കും, സിനിമ ഏതാന്ന് ചോദിക്കും. സിറ്റുവേഷൻ നിങ്ങള് മനസ്സിലാവാനാ? മനസ്സിലായോ?
2: മനസ്സിലായി.
0: ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഡയലോഗ് ഞാൻ പറയാണ്. എളുപ്പമുള്ള ചോദിക്കട്ടെ.

0: എളുപ്പമുള്ളത്
1: ആ ചോദിക്കാം ചോദിക്കാം.
0: ആ, അവിടെ താലികെട്ടൽ, ഇവിടെ പാല് കാച്ചൽ, ഇവിടെ പാല് കാച്ചൽ, അവിടെ താലികെട്ട്. ഇത് ശ്രീനിവാസന്റെ കഥാപാത്രം ഒരു സിനിമയിൽ പറയുന്നതാണ്. ശ്രീനിവാസന്റെ കഥാപാത്രം ഈ ഡയലോഗ് പറഞ്ഞ മമ്മൂട്ടിയുടെ കഥാപാത്രത്തിന്റെ പേരെന്ത്?
2: സ്വന്തം പേരായിരുന്നു
0: ഇടുക്ക. ഇപ്പൊ ഇതെനിക്ക് പറയുന്നത് അറിയായിരുന്നു കുട്ടി. അപ്പോ അടുത്തത്, കൗതുക ലേശം കൂടുതലാ. ഇത് ഏത് സിനിമ തന്നെ ഡയലോഗാണ്? കൗതുക ലേശം കൂടുതലാ. പറയണ ആളെ കുറിച്ച് ഇപ്പോ ക്യാരക്ടർ അയാളുടെ ഒരുപാട് രസമുള്ള, അയാള് ശരിക്കും മലയാളികൾക്ക് ഇഷ്ടമായത് ജാലിയൻ കണാരൻ എന്ന പേരിലാണ്. പടം അല്ല, അതൊരു സ്കിറ്റാണ്. എന്റെ പൊന്നോടോ എന്നൊക്കെ പഠിച്ചിട്ട് ആര്? ആ അടിപൊളി. ലാസ്റ്റ് ഒരെണ്ണം ശങ്കർജി ഞങ്ങളോട് ചോദിക്കാൻ വെച്ചിരിക്കുന്ന ചോദ്യമാണ് ഞങ്ങളോട് ചോദിക്കുന്നത് കേട്ടോ. എന്താടോ നന്നാവാത്ത?
2: ഓ ചോദ്യം എന്താണെന്ന് കേട്ടില്ല, അപ്പത്തേക്ക് ഇങ്ങനെ പോകുന്നു.
0: എന്തായാലും ഇത്രയും മനോഹരമായിട്ട്. അതാണ്. യെസ്, ആരൊക്കെ ഉണ്ട് വീട്ടില്? ശങ്കർജി വീട്ടിൽ ആരൊക്കെ ഉണ്ട് പറഞ്ഞു, ആരോടും പറയൂലേ ഞങ്ങള്
2: പറഞ്ഞു. ധൈര്യമായിട്ട് പറഞ്ഞു.
0: വീട്ടിൽ ആരൊക്കെ ഉണ്ട്? സ്വന്തമായിട്ട് ഭാര്യ, കുട്ടികൾ?
3: കുട്ടിയുടെ
0: പേരെന്നാ? കുഞ്ഞിന്റെ പേര്?
3: എന്റെ കുഞ്ഞിന്റെ പേര് ശിവ, സായി ശിവ
2: തന്നെ.
0: നിങ്ങളുടെ പേര് വിനു? ഓ അല്ലേ, സായി ശിവ തന്നെ. ഓ ഗ്രേറ്റ്.
2: എന്താ പേര്?
0: എന്നെ വിളിക്കണ മോനെ വീട്ടില്?
3: വീട്ടില്
0: ശിവ പഠിക്കണേ. ചേർത്തോ?
2: ഫോർത്തിലേക്ക് ആയിട്ടുള്ളൂ അല്ലേ?
3: എന്റെ പേര് ശരിക്കും ഫുൾ നെയിം സായി ശങ്കർ എന്നാണ്.
0: എല്ലാവർക്കും സന്തോഷവും സമാധാനവും സുഖം ഒക്കെ ഉണ്ടാവട്ടെ. പാട്ട് വെച്ചു,
2: നല്ലൊരു അധ്യയന വർഷം കൂടെ ആശംസിക്കുന്നു.
0: പാട്ട് വേണമെങ്കിൽ ചോദിച്ചോ, വെച്ചു തരാം.
3: പാട്ട് എനിക്ക്
2: എന്തായാലും മൂന്ന് ആൻസർ കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ.
0: ഒന്നൊരു പറയോ, ഏതാ
3: പാട്ട്?
2: സിനിമയുടെ പേര്
0: അറിയാം അറിയാം അറിയാം. കാവലിലെ പാട്ട് കേട്ടോ. ബാക്കി പാട്, ബാക്കി പാട്.
3: അത് ഞാൻ പാടാൻ ട്രൈ ചെയ്യാം.
0: ആ

0: നുവാണല്ലേ
1: കൺപിലി നില
0: നല്ല പാട്ടാണ്,
1: നന്നായിട്ട് പാടിട്ടോ. എന്തായാലും വെച്ചെന്നൊക്കെ ഞാൻ ഇപ്പൊ ആദ്യം വരുന്ന ഒരു പാട്ട് ശങ്കർജി ഭാര്യയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്ന പാട്ടായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പാട്ട് വെച്ചുതരാം കേട്ടോ. ഓക്കെ, ഫുൾ എനർജി പാക്ക് ലുക്കിഡില് മനുഷ്യനല്ലേ,
0: പാട്ടും പാടും
1: അതാണ്. ഇതുപോലെ ഞാൻ രണ്ടാമത്തെ പറയുന്ന വിചാരിച്ചില്ല,
2: കൗതുകലേശം കൂടുതലാട്ടോ.
1: അപ്പൊ എന്തായാലും പ്രിയപ്പെട്ടവരെ വിളിക്കുക 04-8-4-2-4-2-8-1-0 നമ്പറിലേക്ക് ശർമടയെന്ന് വിളിക്കുക, എന്നിട്ട് ഗെയിമിൽ
0: പങ്കെടുക്കുക. ചോദ്യങ്ങൾ വന്നോണ്ടിരിക്കും,
1: ഇല്ലക്കാതെ പാട്ട് പിരിയാത്ത കൂട്ടുമായി ഞങ്ങൾക്കൊപ്പം.

0: Listen to your favorite tracks on Kochi FM Rainbow 107.5. Stay tuned.
1: പൂജ്യം 4842 4281 01 0484 242 8101. ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, വീട്ടിലിരിക്കുകയാണെങ്കിൽ, വെറുതെ ഇരിക്കുകയാണെങ്കിൽ വിളിക്കുക, വിളിച്ചിട്ട് ഗെയിമിൽ പങ്കെടുക്ക പിള്ളേരെ എന്ന് പറഞ്ഞുകൊണ്ട് ഓണ്ട് ഗുഡ് ആയിട്ട് മ്യൂസിക്കിൽ ശരത്തുണ്ട്,
2: ആർജെ ബിനു ഉണ്ട്,
1: പിന്നെ നിങ്ങൾ എല്ലാവരും ഉണ്ടല്ലേ,
2: എല്ലാവരും കൂടെ ഉണ്ട്.
1: പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മൂവി ഡയലോഗ്സിനെ കുറിച്ചിട്ടാണ് നമ്മള്. ഡയലോഗ്സ് തീർച്ചയായിട്ടും, മൂവി ഡയലോഗ്സ് എല്ലാം ലൈഫിന്റെ ഭാഗമാക്കി മാറ്റുന്ന മലയാളികൾ എല്ലാവരും
2: തീർച്ചയായിട്ടും. നമ്മൾ വെറുതെ വർത്താനം പറയുമ്പോൾ അത് ഉപയോഗിക്കും അല്ലേ, യൂസ് ചെയ്യാറുണ്ട്.
1: പറഞ്ഞ അറിയാണെങ്കിൽ പറയാൻ തിളച്ചു വരെയാണ്, പക്ഷെ പറഞ്ഞു പോയാൽ നമ്മുടെ ഇനിയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ലീക്കായി പോകുന്ന നമ്മള് പറയാത്തതാണ്. നിങ്ങൾക്ക് വേണ്ടി ഇതൊക്കെ വെയിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നേ. 04842 4281 01. ഹലോ
3: ഹലോ,
2: ആ പറഞ്ഞോ, ആരാ?
3: രാജേഷ്.
1: എവിടെ നിന്നാണ്?
2: എല്ലാവരും എടുപ്പള്ളിന്നാണല്ലോ. നേരത്തെ ആള് എടുപ്പള്ളിന്നായിരുന്നു കേട്ടോ.
3: ഇപ്പൊ
2: കടവന്തര എത്തി, യാത്രയിലാ?
1: ഓക്കെ.
2: അയ്യോ,
1: കൊച്ചിനോട് ഞങ്ങക്ക് വർത്തമാനം പറയാൻ പറ്റില്ല. കൊച്ച് ഏത് ക്ലാസ്സിലാണ് പഠിക്കണേ?
2: എല്ലാം വാങ്ങിയോ? യൂണിഫോം, ബാഗ്, കൊട? ഓ, അത് ശരി. പുതിയ ബാഗ്, പുതിയ കൊട, പുതിയ ബുക്സ്, അതൊക്കെ രസാ. ആണോ? എന്തായാലും കിട്ടിയല്ലോ, സന്തോഷായില്ലേ? ആ കൊഴപ്പില്ല, എന്തായാലും നമുക്ക്
1: ചോദ്യത്തിലേക്ക് പോവാം. എളുപ്പമുള്ള ഫസ്റ്റത്തെ എളുപ്പമുള്ള ചോദിക്കുന്നു, ഇത് ഏത് നടൻ പറഞ്ഞതാണെന്ന് പറഞ്ഞാ മതി. നാളെ കാവിലെ പാട്ട് മത്സരത്തിന് കാണാം.
2: ഇത്രയും സിമ്പിൾ ആയി പോയോ? ഒത്തിരി സിമ്പിൾ ആയി പോയി കേട്ടോ. അത്
1: അടുത്ത് ചോദിക്കട്ടെ എന്നാലേ എളുപ്പമുള്ളത്. ഒരിക്കലും ഒരു SSLC കാരൻ ഒരു ഡിഗ്രിക്കാരനെ വേദനിപ്പിക്കരുത്. സിനിമ പറഞ്ഞാ മതി. ഒരിക്കലും ഒരു SSLC കാരൻ ഒരു ഡിഗ്രിക്കാരനെ വേദനിപ്പിക്കരുത്. എന്റെ
2: പൊന്നുഷ്യാണ്.
1: പെൺപിള്ളേരെ റോഡിൽ കൂടി നടക്കാൻ സമ്മതിക്കില്ലല്ലേ, നീയാണല്ലേ.

0: ഷാജി, സിനിമ പറഞ്ഞ സിനിമ പറ
1: ആ
0: സിനിമ പറ
1: സിനിമ പറഞ്ഞാൽ മതി, ഡയലോഗ് ആരുടെയാന്ന് പറയണ്ടല്ലോ.
0: കഥാപാത്രമായി കഥാപാത്രമായി സൂപ്പർ സ്റ്റാർ ജയൻ സുരേഷായി അഭിനയിച്ച സിനിമയാണ്. അല്ല, പെൺപിള്ളേരെ റോഡിക്കൂടി നടക്കാൻ സമ്മതിക്കില്ലല്ലേ, ഡാ നീയാണല്ലേ. അലവലാതി ഷാജി
1: ഒന്നുകൂടെ ഓർത്തോളൂ, പഴയ കാലത്തേക്ക് ഒന്ന് പൊക്കോളൂ.
0: പേടിപ്പിക്കുന്ന സിനിമയായിരുന്നു, പേടിച്ച് എന്റെ പൊന്നോ.
1: അങ്ങാടിയല്ലോ
0: അവിടെ നിൽക്കട്ടെ. അപ്പൊ എന്തായാലും ഒരുപാട് ഇഷ്ടത്തോടെ നല്ല പാട്ട് വെച്ചാൽ, ഏത് പാട്ടാ ചങ്ങായിക്ക് വേണ്ടേ? മുരുട്ടിക്ക്
1: വേണ്ടി പറഞ്ഞു
0: പറഞ്ഞു എടുക്ക. രണ്ടാമത്തെ പറഞ്ഞു വിചാരിച്ചില്ല ഞാൻ.
1: പക്ഷെ അത് പക്ഷെ ഡയലോഗിന്റെ ഒരു
0: ഡയലോഗിന്റെ ഒരു
1: അതൊക്കെ നമുക്ക് അറിയാലോ, കാരണം ഡിഗ്രി 10-ാം ക്ലാസ്സും കൂടെ ഉള്ള ഒരു മത്സരമുള്ള സിനിമ.
0: ബികോം ഫസ്റ്റ് ക്ലാസ്. പറ ബ്രോ, പാട്ട് ഏതാ വേണ്ടേ? യോദേല. ഈ പാട്ട് കമ്പോസ് ചെയ്ത് ആരാ? ദിലീപേട്ടൻ, നമ്മുടെ ദിലീപേട്ടൻ, നമ്മുടെ ദിലീപേട്ടൻ.
1: അതും അറിയാം.
0: ദേ വരുന്നു യോദേല പാട്ട് പ്രീതമയ്ക്കും കുഞ്ഞിനൊക്കെ വേണ്ടിട്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു ബ്രോ, ഇനി വിളിക്കാം. നമുക്ക് ഒത്തിരി എതിരാളിയായിരുന്നു, അടിപൊളി. ഇങ്ങനെ വേണം പ്രതികരിക്കാനായിട്ട്. 0484-242-8101 ഈ നമ്പറിലേക്ക് വിളിച്ചിട്ട് ഗെയിമിൽ പങ്കെടുക്കുക. ഗെയിം ഇത്രയുള്ളൂ, നമ്മൾ ഡയലോഗ് പറയും. ഇത് സിനിമയെന്ന് ചോദിക്കും, ചിലപ്പോ സാഹചര്യം ചോദിക്കും. പണ്ട് നമുക്ക് മലയാളത്തിൽ ഉണ്ടായിരുന്നില്ലേ, സന്ദർഭം വിശദമാക്കുക,
1: അത് തന്നെ,
0: അതാണ് നമ്മുടെ ഗെയിമിന്റെ പേര്. സോ അടുത്ത കോളിംഗ് എടുത്തിട്ട്
1: പോവാലോ.
0: ഹലോ,
1: ആ ചോദ്യം പെൻഡിംഗ് ഉണ്ടല്ലോ. അയ്യോ പോയി.
0: 0484-04 പതുക്കെ പ്രശ്നത്തി എന്ന്. 0484-242-8101 കിട്ടിയല്ലോ.
1: ഇത് റെയിൽവേ സ്റ്റേഷനിലെ ഇത് പറയുന്ന പോലെയായി.
0: യാത്രയും കൃപയ ധ്യാൻ തീജേ. ഹലോ ഹലോ
2: ഹലോ, ഗുഡ് ഈവനിങ്.
0: ഗുഡ് ഈവനിങ്. ഇത് ഗംഭീര ശബ്ദം ആരാണ്?
2: ജോസഫ് ആണ്.
0: ജോസഫ് സാർ, എന്തൊക്കെയുണ്ട് വിശേഷം?
2: നല്ല വിശേഷം.
0: യെസ്. അപ്പോ സീനിയർ ആയിട്ടുള്ള മനുഷ്യനെ വിളിച്ചിട്ടുള്ളത്, സീനിയർ ആയിട്ടുള്ള ഒരു മനുഷ്യനെ വിളിച്ചിട്ടുള്ളത്,
1: ഗാംഭീര്യം കൊണ്ട് പറഞ്ഞാണ് കേട്ടോ.
0: ആണാണ്, സീനിയർ ആണ് ജോസഫ് സാർ അല്ലേ? അങ്ങൊരു സീനിയർ സിറ്റിസൺ ആണെന്ന് പറയായിരുന്നു. അപ്പോ ഞാൻ ഡയലോഗ് പറയും, അതായത് നടൻ പറഞ്ഞെന്ന് എന്നോട് പറയണം തിരിച്ച്. ഞാനൊരു സിനിമ ഡയലോഗ് പറയും, അതേത് നടനാണ് എന്ന് എന്നോട് പറയണം. ഓക്കെ പറയട്ടെ. കൊച്ചുകുട്ടികൾ കുറ്റം ചെയ്താൽ കോലുമിട്ടായി ഡൈഡായി. മിടുക്കൻ തൂവൽ സ്പർശൻ സിനിമയിലെ ബേബി സിറ്റർ ശിശുപാലനായ ഇന്നസെന്റ്. ഓക്കെ അടുത്ത പറയട്ടെ. അടുത്തത് എളുപ്പമുള്ളത്, എളുപ്പമുള്ളത്. തളിയാനെ പനിനീര്, ഇവിടെ തളിയാനെ പനിനീര്. ആര് പറഞ്ഞതാ?
1: അയ്യോ
0: പിന്നെ തളിയാനെ പനിനീര്, ഇവിടെ തളിയാനെ പനിനീര്.
1: ആ കഥാപാത്രം
0: ഞാൻ ഞാൻ നടിയുടെ പേര് പറഞ്ഞുതരാ, കഥാപാത്രത്തിന്റെ പേര് പറഞ്ഞു തന്നെ. ഫിലോമിന പറഞ്ഞ ഡയലോഗാണ്, ഫിലോമിന. ആ ആരാ കഥാപാത്രം? ഏതാ ഫിലോമിന? ഏത് ഫിലോമിന അമ്മ അവതരിപ്പിച്ച ഏത് കഥാപാത്രമാണ് തളിയാനെ പനിനീര് എന്ന് പറഞ്ഞത്? തളിയാനെ പനിനീര് എന്ന് ആക്ട്രസ് മൺമറഞ്ഞ മഹാനടി ഫിലോമിന, ഫിലോമിനയുടെ ഏത് കഥാപാത്രമാണ് ഈ ഡയലോഗ് പറഞ്ഞത്?
1: ചിത്രം ഓർമ്മയുണ്ടോ? എന്നാലും കഥാപാത്രം ഓർമ്മ വരുള്ളൂ.
0: കിട്ടിയില്ല, അച്ചോ. സാരമില്ല, ഞാൻ പാട്ട് വെച്ചുതരാം കേട്ടോ. ഓക്കെ.
2: എനിക്ക് ഒരു തമിഴ് പാട്ടുണ്ട്.
0: ഏത് പാട്ട സാധനം വേണ്ട പറഞ്ഞോ?
2: കർപ്പകത്തിലെ
0: ഏതോ
2: കർപ്പകം.
1: കർപ്പകം
0: പഴയ സിനിമയെന്നോന്നല്ലേ?
2: അത് പിന്നെ പറഞ്ഞത്
0: കർപ്പക മനോവന. അതെന്താ, നമുക്കൊരു 9 മണിയുടെ ആ ഒരു സമയത്ത് നമുക്ക് അത്രയും മഴ പാട്ടുകൾ വെക്കാനുള്ള പ്രോഷൻ ഉള്ളൂ. നീ വെച്ചേക്കാം സാറിന് കേട്ടോ. ഓക്കെ,
1: എഴുതി
0: വെച്ചോ കർപ്പകം.
2: ഞാനൊരു കാര്യം പറയട്ടെ.
0: പറഞ്ഞോ സാറേ.
2: ഹലോ, എന്റെ ഭാര്യ മരിച്ചിട്ട് 1 വർഷമായിരുന്നല്ലേ.
0: അയ്യോ.
2: അപ്പൊ ആ ഒരു ദുഃഖത്തിൽ ഇങ്ങനെ കഴിഞ്ഞോടുകയാണ്. ഞാൻ എയർഫോഴ്സ്
0: ഓ സാർ സംസാരിച്ചിട്ടുണ്ട് കേട്ടോ.

0: വളരെ സന്തോഷം.
1: സന്തോഷമായിട്ട് നമ്മൾക്കൊപ്പം കൂട്ടായിട്ടിരിക്കുക, എല്ലാ ദുഃഖങ്ങളും സങ്കടങ്ങളും മറന്ന് ഞങ്ങളുടെ കൂട്ടായിട്ടിരിക്കുക കേട്ടോ.
2: നിങ്ങളുടെ പ്രോഗ്രാം മാത്രമാണ് എനിക്ക് ഒരു ഇത്.
1: ഞങ്ങളുണ്ട് സാർ, നമ്മളല്ലാതെ പിന്നെ ആര് കേട്ടോ.
0: അതല്ലേ കൂട്ട്, എപ്പോഴും കൂട്ടായിരിക്കും എന്ന് പറയുന്നേ.
2: ഞങ്ങളല്ലാതെ പിന്നെ ആര്.
0: അതെ അതെ അതെ.
1: താങ്ക് യു സാർ, ബൈ.
0: ഓക്കെ, ബൈ ബൈ.

0: അപ്പോ ഗെയിമിൽ പങ്കെടുക്കാനായിട്ട് ആൾ വന്നിട്ടുണ്ട്, കേട്ടെ. ഹലോ,
1: ഹലോ. ആ
0: ഓൺ ദ ഗോ ടൈറ്റ് മ്യൂസിക് ആണ്. ഗുഡ് ഈവനിങ് പറഞ്ഞുകൊണ്ട് ആർജി ബിനുവും ശരത്തുകൊണ്ട്. ഇതാരാണ്? ഇരിഞ്ഞാലക്കുടയാണ്. അപ്പൊ നമുക്ക് എളുപ്പത്തിൽ ചോദിച്ച് സിമ്പിൾ ആയിട്ട് അങ്ങ് പറഞ്ഞ് ഞങ്ങളെ തോൽപ്പിക്കും അല്ലേ? എന്റെ സുഹൃത്ത് ഉമ്മ മെസ്സേജ് ഉണ്ടായിരുന്നു, ട്രെയിനറാണ് ഉമ്മ. അപ്പൊ ഉമ്മ ഇവിടെ തൃപ്പൂണിത്തുറയിൽ നിന്ന് മെസ്സേജ് അയച്ചു, അനപ്പറച്ചമ്മ അല്ലേന്ന്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക പറയാനായിട്ടല്ലേ.

0: അപ്പൊ സിനിമയുടെ പേരെന്ന് പറഞ്ഞേ?
1: അത് ഗോഡ്ഫാദർ.
2: അടുത്ത് ഞാൻ പറയാണ്,
0: വെറുതെ ചോദിച്ചാട്ടോ, ചോദ്യം
2: തുടങ്ങുന്നേ ഉള്ളൂ, ചോദിക്കട്ടെ. പുരുഷു എന്നെ അനുഗ്രഹിക്കണം.
1: കേൾക്കുന്നില്ല.
2: പുരുഷു എന്നെ അനുഗ്രഹിക്കണം. പുരുഷന് പതിർത്തിയിലെ യുദ്ധമൊന്നും ഇല്ലേ, പുരുഷു എന്നെ അനുഗ്രഹിക്കണം.
0: എന്തൊരു ഫേമസ് ഡയലോഗാ.
2: അടുത്തത് ഇത് വെളുപ്പത്തി മണി പറയാണ്
0: കേട്ടോ.
2: കഴുത്തുമ്മ എന്നോട് ഇഷ്ടമാണോ? സിനിമ ചോദ്യം ഇതാണ്, കഥാപാത്രത്തിന്റെ പേര് പളനിയല്ലേ, കർത്തമ്മയോട് ഇഷ്ടമാണെന്ന് ചോദിക്കുന്നേ, പളനിയൊന്നുമല്ല. കൊച്ചുമുതലാളിയുടെ പേര് വേഗം പറയൂ.
0: പേര്
2: പറയാൻ പറ്റിയില്ല നിനക്ക്. മനുവാണെന്നറിയാം കഴുത്തമ്മയുടെ കൊച്ചുമുതലാളിയുടെ പേര്. എന്ത് കുട്ടിയാണ്? മമ്മൂട്ടി. അപ്പൊ സാരില്ല, അടുത്ത ഗെയിമിൽ പിടിക്കാട്ടോ,
0: കുഴപ്പമില്ല, പോട്ടെ, സാരില്ല.
2: പകുതി മുക്കാൽ എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, അപ്പൊ നല്ല പാട്ട് കുട്ടിക്ക് വെച്ചുതരാം. ഓക്കെ, മന്ത്രി കൊച്ചമ്മ പറഞ്ഞു, കൃത്യമായിട്ട് പറഞ്ഞല്ലോ, ആനപ്പറ അച്ഛൻ, ആ പാട്ട് വെച്ചുതരാം കേട്ടോ. ഓക്കെ, ആലോചിക്കട്ടെ, നല്ല പാട്ടൊക്കെ ആണോ ഞങ്ങൾ കമ്പനിയോട് ആലോചിക്കട്ടെ. പറ. എന്റെ പേരെല്ലാം വരുന്നത് കൊണ്ട് വേണമെങ്കിൽ ഞാൻ ഓക്കെ, എങ്ങനെ നീ മറക്കും ശരത്കാല സന്ധ്യ അല്ലേ?
0: അതാരാ പാടുന്ന, അഭിനയിക്കുന്ന സീൻ ആരാന്ന് അറിയാവോ?
2: അവരൊക്കെയാണ് നമ്മുടെ പ്രിയപ്പെട്ട ആൾക്കാർ. യെസ്,
1: അപ്പോ
2: എങ്ങനെ നീ മറക്കും അല്ലേ ശരത്കാല സന്ധ്യ.
0: ആ സമയത്ത് ശങ്കർ മേനക ജോഡി ആയിരുന്നല്ലോ.
2: യെസ്,
1: അവരുടെ കുറച്ച് സിനിമകളും പാട്ടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
0: അത് ശരി. അപ്പൊ അതിനകത്ത് ഡയലോഗ് വെച്ചിരിക്കും പറഞ്ഞേനെ.
2: അപ്പൊ ഞാനത് കണ്ടുപിടിച്ച് വെച്ചേക്കാം കേട്ടോ. ഓക്കെ ഓക്കെ, ബൈ ബൈ,
0: താങ്ക് യു ഫോർ കോളിംഗ്.
2: യെസ്, അപ്പോ ഇനിയും വിളിക്കാം. 0484242801. അപ്പോൾ എങ്ങനെ നീ മറക്കും ശരത്കാല സന്ധ്യ കണ്ടുപിടിച്ച് വെക്കാല്ലേ നമുക്ക്. എന്തായാലും അതിന് മുൻപ് നമുക്ക് വേറൊരു പാട്ടും കൂടെ വരുന്നുണ്ട്. ഏതായിരുന്നു പാട്ട് ചോദിച്ചത്? ശരത്കാല സന്ധ്യ അല്ലേ,
0: ശരത്കാല സന്ധ്യ, ഗോഡ്ഫാദറിലെ മന്ത്രിക്കൊച്ചമ്മ.
2: രണ്ട് പാട്ടും വഴിക്ക് വഴിയേ വരുന്നു. ഇഷ്ടപ്പെട്ട പാട്ട് കേൾപ്പിച്ചുകൊണ്ട് കൂടെ ഞങ്ങളുണ്ട്. ഓൺ ടു ഗോ ടൈറ്റൻ മ്യൂസിക്.

0: ഒത്തിരി വേണേ,
1: ആഭ്യന്തര മന്ത്രിണിയാണേ, ആഡംബരം ഒത്തിരി വേണേ,
0: ആരപ്പാറേ അച്ചമ്മയ്ക്കും കൊച്ചമ്മയ്ക്കും കാവൽ പട്ടാളം,
1: മന്ത്രി കൊച്ചമ്മ.

ഹിറ്റ് സോങ്സ്, സൂപ്പർ ഹിറ്റ് ഷോസ്, സൂപ്പർ ഹിറ്റ് എന്റർടൈൻമെന്റ്. Only on Rainbow FM 107.5. Stay tuned.

0: അതുകൊണ്ട് ഗോ ട്രൈ ടു മ്യൂസിക്കിൽ നമ്മളോടൊപ്പം ചേരുന്ന ആരാണ് നോക്കട്ടെ. പിൻ ചേച്ചി
1: പിന്നെ ആരാണ്?
0: ആരാണ്?
1: ഹലോ
0: ഹലോ ആരാണ്?
2: ഞാൻ
0: ബിനീഷ്
2: ആണ്.
0: എവിടെന്നാ ബിനീഷ്? ബന്ധുല്ല ബിനീഷ് ആണത് അല്ലേ? എന്താ ചെയ്യുന്നേ ഭായി?
2: ഞാൻ വർക്ക് ചെയ്യാണ്.
0: എന്താ പണി?
2: എന്താ പണി
0: ചെന്നെങ്കിൽ ഒരു കമ്പനിയിലെ ഒരു ജോലി കഴിഞ്ഞ് പോവാണോ?
2: ആ ഇപ്പൊ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടക്കയാത്രയിലാണ്.
0: അപ്പോഴാണ് നമ്മുടെ കേട്ടത് അല്ലേ?
2: അതെ.
0: യെസ്,
1: കേട്ട് കഴിഞ്ഞപ്പോ ഉത്തരം പറയാൻ ഒരു ആഗ്രഹം തോന്നി അല്ലേ?
2: അതെ, നമ്മുടെ കേട്ട് കഴിഞ്ഞപ്പോ നല്ല ഒരു
0: ഓക്കെ. എളുപ്പമുള്ള എളുപ്പമുള്ള ചോദിക്കാം കേട്ടോ.
2: ഓക്കെ,
0: യെസ്, ദാ എളുപ്പമുള്ളത് ചോദിക്കാം അല്ലേ? എളുപ്പമുള്ളതെന്ന് പറഞ്ഞിട്ട് അവിടെ ആക്ഷൻ കാണിക്കുക. അതി അതി ചോദിക്കുന്നത് ഓക്കെ. കൊടുമ്പുടി ഇട്ട് വെച്ചപ്പോ ഒളിക്കും. കൊടമ്പുളി ഇട്ട് വെച്ചാൽ പൊളിക്കും.
1: കൊടമ്പുളി ഇട്ട് വെച്ചാൽ പൊളിക്കും. പക്ഷെ ആളുടെ ആ ഒരു ഡയലോഗ് ഇങ്ങനെ നമുക്ക് കേൾക്കാം.
0: കൊടമ്പുളി ഇട്ട് വെച്ചാൽ
2: പൊളിക്കും.
1: ആളെ മനസ്സിലായി.
0: സിനിമ പറഞ്ഞാ മതി, വേറെ ഒന്നുമില്ല. സിനിമ പറഞ്ഞാ മതി. ഇല്ല, ഒന്നും കൂടെ ആലോചിക്കേ. ചെറമ്മല ഇനാശു ഫ്രാൻസിസേ. ചിറമ്മല് ഈനാശു ഫ്രാൻസീസേ. ചിറമ്മല് ഈനാശു ഫ്രാൻസീസേ എന്ന് വിളിച്ചിട്ട് ബാക്കി സിനിമയുടെ പേരാണ്. അപ്പോ രണ്ടാമത്തെ ക്ലൂവിലാണ് ഉത്തരം പറഞ്ഞത്.
1: അടുത്ത്
0: ചോദിക്കട്ടെ.
2: അടുത്ത്
0: കണങ്ങൾ.

0: ലുക്കിൽ എന്നേ ഉള്ളൂ, ഭയങ്കര ബുദ്ധിയാ.
1: മറ്റേ മീശ മാധവൻ.
0: ഓഹോ, ഞാൻ ഡയലോഗ് മാറ്റിപ്പാട്ട് മനസ്സിലായി. ഭയങ്കര ബുദ്ധിയാണ്, ലേശ ഉളുപ്പ്, ലേശ ഉളുപ്പ്. ആളെ പറഞ്ഞാ മതി.
1: ഇത്
0: അവിടെ നിക്ക, അവിടെ നിക്ക. എങ്ങടാ പോണെ കുട്ടി? ഏയ്, മലയാളത്തിന്റെ എന്താ പറയാ തറവാടി കാരണവര്. ലേശ ഉളുപ്പ്. ഇല്ലപ്പാ, പോയി പോയി പോയി. എന്തായാലും അടുത്ത ആൾ ഉത്തരം പറയുന്ന വിചാരിക്കാം. പാട്ട് പറഞ്ഞോളൂ, ഏത് പാട്ടാ വേണ്ടേ?
2: വൈബ് തന്നെ ഇരിക്കട്ടെ.
0: വൈബ് പാട്ട്, പാട്ട്. ഏ,
1: വൈബ് തന്നെ ഇരിക്കട്ടെ.
0: വൈബ് ഇരിക്കട്ടെ. ഓക്കെ,
2: താങ്ക് യു ഫോർ കോളിംഗ്.
0: താങ്ക് യു. അങ്ങനെ നമ്മൾ വന്ന കോള് വല്ലപ്പെടുത്തോണ്ടോ? കാരണം പറയണ്ട, കിട്ടുകാരാണെന്ന്.
2: ഏകദേശം ഇന്നലെ ആരെങ്കിലും ഉത്തരം പറയോ നോക്കാം, ഓണയർ പറയണ്ടല്ലോ.
0: യെസ്. അപ്പോ കിടിലിൽ ഒരു പാട്ട് വരുന്നുണ്ട്, നിലയ്ക്കാത്ത പാട്ടും പിരിയാത്ത കൂട്ടുമായിട്ട്. ഇതുപോലെ മൂവി ഡയലോഗ്സ് മലയാളത്തിൽ നിത്യമായിട്ടും നമ്മൾ പറയാറുള്ളതാണ്. ഓരോ ജീവിത സാഹചര്യങ്ങളിലും നമ്മൾ ആൾക്കാരോട്
2: നമ്മളത് കടമെടുക്കും.
0: അതെ അതെ, വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്നതാണ്. നമുക്ക് പോലും അറിയില്ല അത് ഇത് ഒരു സിനിമയിലെ ഡയലോഗാണ് എന്ന് പോലും ആലോചിക്കാനാണ് നമ്മളത് പറയുന്നത്. അച്ഛനും മകനോട്
2: ആ ഒരു കോള് വരുന്നുണ്ട്, നമുക്ക് എടുക്കണോ?
0: എടുത്തിട്ട് പോവാത്താലും. ഹലോ, ആരാണ്?
2: കിളിക്കൊഞ്ചലാണല്ലോ. ആരാണ്? പറഞ്ഞു.
0: മഹിമ ഡെയിലി വിളിക്കോ? മഹിമ പ്രോഗ്രാമിലേക്ക് എന്താണത്?
2: കേക്കുമ്പോ വിളിക്കാൻ തോന്നുന്നു അല്ലേ?
0: ഓക്കെ, അപ്പൊ മഹിമ ക്വസ്റ്റ്യൻ ചോദിച്ചു തുടങ്ങാലോ. ഷമ്മി ഹീറോടാ, ഹീറോ. ഷമ്മി ഹീറോ ആടാ, ഹീറോ.
3: അറിയില്ല.
0: അങ്ങനെ പവനായി, ശവമായി.
2: അത് പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല കേട്ടോ.
0: Maybe we are poor coolies, trolley pullers, but we are not beggars.
2: അയ്യോ, ഈ ഡയലോഗ്.
0: Maybe we are poor coolies, trolley pullers, but we are not beggars. നടൻ അറിയില്ല?
2: നടന്റെ പേര് എന്ന് പറ.
0: ജയൻ. അപ്പൊ എന്തായാലും ഉത്തരം രണ്ടെണ്ണം പറഞ്ഞോളൂ, അതുകൊണ്ട് തൽക്കാലം പാട്ടൊക്കെ നിർവാഹമില്ല. വെച്ച് തന്നെ പാട്ടിനങ്ങൾ സംതൃപ്തി ആകാം കേട്ടോ. അയ്യോ, രണ്ടു പാട്ടിനെങ്ങനെ പാട്ട് വെച്ച തന്നെ മക്കളെ,
2: വേറെ പാട്ട് വെച്ചു തരാം കേട്ടോ.
0: ഓക്കെ, ബൈ. അപ്പൊ വിളിക്കേണ്ട നമ്പർ 0484242481. ഇവിടെ മാത്രമേ ഉള്ളൂ നിലയ്ക്കാത്ത പാട്ടും
2: പിരിയാത്ത കൂട്ടും.
0: ഇതാ വരുന്നു നിലാക്കുടമേ, ചിറകുടിഞ്ഞ കിനാക്കളുടെ പാട്ട് വരുന്നുണ്ട്, കേൾക്കാം.

0: ചെറുകുടിഞ്ഞ കിനാവുകളുടെ പാട്ടാണ് എൻ കൂടെ വാ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആൾ വന്നിട്ടുണ്ട്. ഹലോ,
1: ഹലോ,
0: ആരാ വിളിക്കുന്നേ?
1: എന്റെ പേര് രജീഷ്.
2: രജീഷ്, രജീഷ് എവിടുന്ന?
1: പെരുമ്പാവൂർ.
2: ആ, പെരുമ്പാവൂർ.
0: പെരുമ്പാവൂരാണ്? നമ്മുടെ നാട്ടിൽ നിന്നാണ് രജീഷ്. എന്താ ചെയ്യുന്നേ?
1: ഞാൻ വർക്ക് ചെയ്യാണ് മുനിസിപ്പാലിറ്റി.
0: മുനിസിപ്പാലിറ്റിയില്. ഓക്കെ, ചോദിക്കട്ടെ അടുത്തത്. ചോദിക്കട്ടെ സിനിമയുടെ ഡയലോഗ് പറയുമ്പോഴത്തേക്കും സിനിമ ഏതാണെന്ന് രജീഷ് അങ്ങ് ചാടിക്കറി അങ്ങ് പറയും, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ ഡയലോഗ് ഏതാണ്, സിനിമ ഏതാണെന്നോ കഥാപാത്രം ആരാണെന്നോ എന്തും ചോദിക്കും ഞങ്ങള്.
2: ചോദ്യങ്ങൾ എന്തോ ആവാട്ടോ.
0: ഓക്കെ. പ്രതിക്രിയാവാദികളും വിഘടനവാദികളും പ്രഥമ ദൃഷ്ടിയാൽ അകൽച്ചയിലായിരുന്നെങ്കിലും അവർക്കിടയിലെ അന്തർധാര സജീവമായിരുന്നു. സിനിമയുടെ പേര്?
1: സന്ദേശം.
0: അടിപൊളി, ഒന്നും പറയാനില്ല. അടുത്ത ചോദിക്കട്ടെ. അടുത്തത്, വി ആർ ഡൂയിങ് എ കാർ, കാർ എഞ്ചിൻ, ഹൗ ടു കംപ്ലീറ്റ്ലി. വാട്ട് ആർ യു ഡൂയിങ്? വി ആർ ഡൂയിങ് എ കാർ സിസ്റ്റം എഞ്ചിൻ ഹൗ ടു കംപ്ലീറ്റ്ലി. ആരാ പറയുന്നേ? കെ ആൻഡ് കെ ഓട്ടോമൊബൈൽസ് അല്ലേ? ഇതൊക്കെ ഞങ്ങളുടെ പണിസാധ്യങ്ങളെ രാജാവേ. അടിപൊളി ബ്രോ. ഏത് പാട്ട് വേണം? കൈയോടെ വെച്ച് തന്നേക്കാം, പറഞ്ഞു. ഏതായാലും മതി. അപ്പൊ നമ്മൾ ഫ്രണ്ട്സിലെ പാട്ട് തന്നെ വെച്ചേക്കാം കേട്ടോ.
2: ഫ്രണ്ട്സിന് വേണ്ടി വേണോ, വീട്ടുകാർക്ക് വേണ്ടി വേണോ, പാട്ടാർക്ക് വേണ്ടി വേണോ? എല്ലാവർക്കും വേണ്ടി ആയിക്കോട്ടെ. വീട്ടിലാരൊക്കെ കൂടെ പറഞ്ഞോളൂ. അത്രേ ഉള്ളു അല്ലേ?
0: കുടുംബം കുറച്ചും കൂടി വലുതാക്കാനുള്ള തീരുമാനമുണ്ടോ എന്ന് പിൻചേച്ചു ചോദിക്കണു.
1: എപ്പോഴായിരിക്കും
0: അടുത്തുണ്ടാവോ? നാളെ വരുന്നു കുട്ടിക്ക്, നാളെ വരുന്നു.

0: അപ്പൊ ഏറ്റവും ഹാപ്പി ആയിട്ട് എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കട്ടെ കേട്ടോ. നല്ല പാട്ട് ഫ്രണ്ട്സ് വെച്ച് വന്നേക്കാം. ഓക്കെ
1: ഓക്കെ താങ്ക് യു.
0: ഓക്കെ ബ്രോ,
2: ഓക്കെ താങ്ക്സ് ഫോർ കോളിംഗ്.
0: യെസ്, അപ്പൊ ഇതുപോലെ ജിൽജിലായിട്ട് മത്സരിക്കാനായിട്ട് നമ്മൾ വിളിക്കേണ്ട നമ്പർ 0484242811. ചിലവരാ വിളിക്കുക, ഗെയിമിൽ പങ്കെടുക്കുകയും എന്തായാലും ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് അല്ലേ.
2: തീർച്ചയായിട്ടും 7:25 ആകുമ്പോൾ മലയാളം ന്യൂസ് ഉണ്ട്, 7:35 നമ്മൾ തിരിച്ചു വരും.
0: അപ്പോഴേക്കും നമ്മൾ പരമാവധി ആൾക്കാരെ വിളിച്ച് എല്ലാവർക്കും സന്തോഷിപ്പിക്കുന്ന ഒരു ലോകം വരുന്ന ഞങ്ങളുടെ സ്വപ്നം. പക്ഷെ ഞങ്ങളുടെ ഫ്രണ്ട്സിൽ പാട്ട് കിട്ടുന്നില്ല, പുലരിക്കണ്ണ പൊന്നിൽ മുഖ്യത ആരാണെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്.
2: ഫ്രണ്ട്സിൽ ഏതെങ്കിലും പാട്ട് മതി അല്ലേ,
0: എന്നാ പിന്നെ ആ പാട്ട് എടുത്ത് വെച്ചേക്കാം. പുലരിക്കണ്ണം. ഓക്കെ, യെസ്, ഇതാ വരുന്നു പുലരിക്കണ്ണം പാട്ട്.

0: Listen to your favorite tracks on Kochi FM Rainbow 107.5. Stay tuned.
1: Super hit songs, super hit shows, super hit entertainment. Only on Rainbow FM 107.5. Stay tuned.
2: നിലയ്ക്കാത്ത പാട്ടും പിരിയാത്ത കൂട്ടുമായി സ്റ്റേഷൻ ഓഫ് ദി നേഷൻ റെയിൻബോ 107.5 ഓൺ ദി ഗോ ഡയറ്റ് മ്യൂസിക് ആണ്. ഏഴേകാലാവുമ്പോൾ നമുക്ക്
3: ആ സമയം തീരാൻ പോയിക്കൊണ്ടിരിക്കും.

0: Stay tuned.
1: നിലയ്ക്കാത്ത പാട്ടും പിരിയാത്ത കൂട്ടുമായി സ്റ്റേഷൻ ഓഫ് ദി നേഷൻ റെയിൻബോ 107.5 ഓൺ ദ ഗോ ഡയറ്റ് മ്യൂസിക് ആണ്. ഏഴേകാലാവുമ്പോൾ നമുക്ക്
2: സമയം തീരാൻ പോയിക്കൊണ്ടിരിക്കണോ?
1: നമ്മൾ ആ വിളിച്ചിട്ടുണ്ട്. ഹലോ, ആരാ വിളിക്കുന്നേ?
3: എന്റെ പേര് മമിത പെരിഞ്ചേരി.
1: മമിത പെരിഞ്ചേരി, നല്ല പരിചയമുള്ള പേരാണല്ലോ.
2: നല്ല പേര്.
1: ഇത് എസ് എൻ വി പഠിച്ച മമിത അല്ലേ? എസ് എൻ വിയിലെ? യെസ്, ദ ബാങ്കർ ചേച്ചിക്കുട്ടി. പിന്നെ എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എന്റെ സീനിയർ ആയിരുന്നു. ഗംഭീര പ്രാസംഗികമായിട്ട് സ്കൂളിൽ അരങ്ങ് എന്താ പറയാ, നിറഞ്ഞാടിയുന്ന ഒരു ഗംഭീര മനിതയാണ്. എന്തൊക്കെയാണ് വിശേഷം നമ്മ ചേച്ചി?
3: ഒരു ചെറിയ വലിയ വിശേഷം ഉണ്ട്, അതൊന്ന് പറയാൻ വേണ്ടി ശബ്ദം കേട്ടപ്പോ വിളിച്ചതാണ്.
1: ആണ്, അപ്പൊ വിശേഷം പറയണമെങ്കിലുണ്ടല്ലോ. ചെറിയൊരു ഗെയിമിൽ പങ്കെടുത്ത് ജയിച്ചാൽ വിശേഷം പറഞ്ഞ് ഞങ്ങൾ സമ്മതിക്കുള്ളൂ എന്നാണ് ഇവിടുത്തെ ഒരു നിയമം. ഗെയിമിലേക്ക് പോവാം, സിമ്പിൾ ഗെയിമാണ്. ഓക്കെ, പുരുഷു എന്നെ അനുഗ്രഹിക്കണം.
2: ഇതാര് പറഞ്ഞു? ഏത് സിനിമ?
1: സിനിമ പുരുഷു എന്നെ അനുഗ്രഹിക്കണം. അടിപൊളി, അവന്മാർക്ക് ചേഞ്ച് ഉണ്ടോ? അത്ര ചേഞ്ച്. സിനിമ ഏതാ? ആര് പറഞ്ഞതാന്ന് പറഞ്ഞാലും മതി. അവന്മാർക്ക് ചേഞ്ച് ഉണ്ടെന്ന് ചേഞ്ച്. ഓക്കെ, ലാസ്റ്റ് ചോദ്യം ചോദിക്കട്ടെ. മോട കണ്ട എടാ വേട് വണ്ണാ.
2: ഡയലോഗ് കേൾക്കുമ്പോ തന്നെ ഏകദേശം പിടി കിട്ടുമല്ലോ.
1: എഴുതി വാങ്ങിയിട്ട് അവന്റെ സ്ഥാപന ജംഗമായി എല്ലാം. മോട കണ്ട എടാ
3: വെടും.
1: സൂപ്പർ സൂപ്പർ സൂപ്പർ. ഇനി പറഞ്ഞാട്ടെ, എന്താണ് സന്തോഷം?
3: സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഞങ്ങള് ബാങ്കേഴ്സ് എല്ലാം ചേർന്നിട്ട് ടാലന്റഡ് ബാങ്കേഴ്സ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഉണ്ട്. അപ്പം ടാലന്റഡ് ബാങ്കേഴ്സ് ഗ്രൂപ്പിലെ നമ്മളൊരു ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ ഒരു റെക്കോർഡ് കഴിഞ്ഞ ദിവസം
1: നേടിയായിരുന്നു. കൊറേ പേര് പങ്കെടുപ്പിച്ചുകൊണ്ട് വിവിധ ആർട്സ് ഫോംസ്. അതാണോ?
3: അത് തന്നെ. 35 ഡാൻസ് ഫോംസ്, 189 പേര് ചേർന്ന് നമ്മള് സ്റ്റേജിൽ അവതരിപ്പിച്ച്, കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് അവതരിപ്പിച്ച്. എല്ലാവരും ബാങ്കേഴ്സ് ആണ്.
1: എങ്ങനെ ഇത്രയും കലാകാരന്മാരെ കണ്ടുപിടിച്ചു നിങ്ങള്? ഈ ഈ എന്താ പറയാ, പണം ഇടപാട് ചെയ്യുന്ന മനുഷ്യന്മാരിൽ ഇത്രയും കലാഹൃദയം ഉണ്ട്, എങ്ങനെ കണ്ടുപിടിച്ചു?
3: നമ്മൾ ടാലന്റഡ് ബാങ്കേഴ്സ് ശരിക്കും അതിനൊരു വലിയൊരു കൂട്ടായ്മയാണ്
1: കേട്ടോ.
3: ടാലന്റഡ് ബാങ്കേഴ്സ് വന്നിട്ട് അപ്പം അത് നമ്മളിലുള്ളിലെ പഴയ എന്താണ് നമ്മുടെ ഉറങ്ങിക്കിടക്കുന്ന ഒരുപാട് കഴിവുകൾ ഉണർത്താനുള്ള ഒരു വേദിയായിട്ടാണ് പലർക്കും, അല്ലെങ്കിൽ നമ്മുടെ സ്കൂൾ കാലഘട്ടത്തിലേക്ക് കോളേജ് കാലഘട്ടത്തിലേക്കൊക്കെ നമ്മളെ കൂട്ടിക്കൊണ്ടുപോയി, നമ്മുടെ പലപ്പോഴും നമ്മളെ തിരക്കുകളിൽ ഉപേക്ഷിച്ചു പോയ ഒരുപാട് കഴിവുകളെ നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു വേദിയിൽ നമ്മൾ ഓരോ വർഷവും മീറ്റ് നടത്തുമ്പോൾ എന്തെങ്കിലും പുതിയതായി ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അപ്പൊ ഈ വർഷം 10th വാർഷികമായിരുന്നു, അതിന്റെ ഭാഗമായിട്ടാണ് നമ്മളൊരു റെക്കോർഡ് അറ്റംപ്റ്റ് ചെയ്തത്.
1: നിങ്ങളുടെ ഈ ഒരു ടീം മെമ്പേഴ്സ് സപ്പോർട്ട് ചെയ്യുക, മെയിൻ കോർഡിനേറ്റർ ആയിട്ടൊക്കെ ഒരാളുണ്ടാവുമല്ലോ?
3: മെയിൻ കോർഡിനേറ്റർ ഇത് ഞങ്ങളുടെ തല സ്വപ്നരാജ് സാറിന്റെ ആശയമാണ്.
1: ഓ ഗ്രേറ്റ്,
3: എന്റെ കൂടെ ഉണ്ട്.
1: ഹായ് ഗ്രേറ്റ്, ഹായ് സർ.
4: ഹലോ, നമസ്കാരം.
1: നമസ്കാരം സാർ. സാറ് എവിടെയാ?
4: എന്റെ സ്വദേശം മൂവാറ്റുപുഴയാണ്. ഞാനിപ്പോ ജോലി ചെയ്യുന്നത് തൃശ്ശൂരാണ്.
2: ഏത് ബാങ്കാണെന്ന് പറഞ്ഞില്ലല്ലോ.
4: ഞങ്ങൾ രണ്ടാളും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്.
2: ഓ ശരി.
1: ഓ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ആൾക്കാർക്ക് ഇത്രയും സമയവും. നമ്മുടെ സ്റ്റേറ്റ് ബാങ്ക് ഇന്ത്യ കാരണുണ്ട് ഇവിടെ, നമ്മുടെ ഇവിടെ
2: അരുൺ
1: ബാലകൃഷ്ണൻ. അറിയോ,
4: ഞങ്ങളെല്ലാം വർക്കിംഗ് അവേഴ്സ് ഒക്കെ കഴിഞ്ഞ് രാത്രി 8 9 മണി 10 മണിക്കൊക്കെയാണ് ഇവര് പ്രാക്ടീസ് ഒക്കെ ചെയ്യുന്നത്.
1: ഓ, ഇവിടെ ദീപസ്തംഭം മഹാശരി പ്രോഗ്രാം ചെയ്യുന്ന അരുൺ ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞൊരു.
4: അതെ അതെ, അരുൺ ബാലകൃഷ്ണൻ നമ്മുടെ ടീമിന്റെ വലിയൊരു
1: ആളാണ്. ഒരു പാട്ട് പാടുന്ന ഉണ്ണികൃഷ്ണൻ ഉണ്ട്. ഉണ്ണി
4: അതെ, അറിയാം അറിയാം, ഇവരെല്ലാരും നമുക്കറിയാം.
1: യെസ്, അപ്പൊ എന്താണ്, എനിക്ക് അതിനകത്ത് ഒരു ഭാഗ്യമുണ്ട്. ഞാൻ നിങ്ങളുടെ ഇവിടെ പേട്ടയില് തിരുവനന്തപുരത്ത് നിങ്ങളുടെ ഓഫീസേഴ്സും ക്ലാസ് എടുക്കാൻ വന്നിട്ടുണ്ട് പണ്ട്.
4: ഓ,
1: സ്ട്രെസ് വർക്കാൻ വേണ്ടിയിട്ടുള്ള സെഷൻ എടുക്കാൻ വന്നിട്ടുണ്ട് ഞാൻ.
2: അങ്ങനെ സ്ട്രെസ് പറഞ്ഞപ്പോഴാണ് അവർ ഈ
1: വാർത്തയൊക്കെ. ഒരുപാട് സന്തോഷം സാർ, കാരണം ഏറ്റവും വീർപ്പടക്കി ഒരുപാട് ടെൻഷന്റെ സ്ട്രെസ്സിന്റെ ഇടയിൽ ജീവിക്കുന്ന ഒരുപാട് സമ്മർദ്ദങ്ങൾക്ക് അടിപ്പെട്ടു പോകുന്ന ബാങ്കേഴ്സ് എന്നൊരു പേര് നിങ്ങൾക്ക് ഉള്ളപ്പോഴും, ആ ടെൻഷൻ സ്ട്രെസ് ഒക്കെ അതുപോലെ ഉള്ളപ്പോഴും, ഇതുപോലെ കലാപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സ്റ്റാഫിന് വേണ്ടി ചെയ്യാൻ കാണിച്ചൊരു മനസ്സിന് റെയിൻബോയുടെ കൈയടി. സൂപ്പർ,
2: എന്തായാലും വളരെ സന്തോഷം.
1: അപ്പൊ സാറിന് ഇഷ്ടപ്പെട്ടൊരു പാട്ട് ചോദിക്കാം, ഇപ്പൊ സമയം കഴിയും, വേഗം ചോദിച്ചോ. ചേച്ചി പാട്ട് ചോദിച്ചോ.
4: പാട്ട് നമ്മൾ എന്തായാലും തൃശ്ശൂര് ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് ഒരു 1st രാഗം പാടി എന്നുള്ള പാട്ട് കേൾക്കാം.
1: ഐ കൊള്ളാം കൊള്ളാം കൊള്ളാം.

0: തീർച്ചയായിട്ടും സാർ, ഒരുപാട് സന്തോഷം. ഇതുപോലെ ഇനിയും ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ആശംസകൾ.
1: ഓക്കെ
0: സാർ, ചേച്ചി ബൈ ബൈ. താങ്ക് യു. സാധാരണ ഗെയിം ചോദിക്കും പാട്ട് മാത്രം. ശരിക്കും നല്ല വിശേഷം പറയാൻ പറ്റി അല്ലേ? വലിയൊരു കാര്യമാണ്. ഇതുപോലെ എന്ത് റെക്കോർഡ്സ് ആയിരുന്നു ബിഞ്ചു കിട്ടിയ റെക്കോർഡ്? എന്തായിരുന്നു?
1: അതോ അതൊരു ഇതുപോലെ തന്നെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ കയറിയതാണ്. ആർട്ട് ആയിട്ട് ബന്ധപ്പെട്ട് ഒരു
0: എന്ത് ചെയ്തു നിങ്ങള്?
1: ഞങ്ങള് ഗ്രൂപ്പ് എക്സിബിഷൻ. അല്ല, അത് എക്സിബിഷൻ അല്ല, ആക്ച്വലി ഒരു വലിയൊരു ക്യാൻവാസിൽ ഞങ്ങൾ 150 ചിത്രകാരിക്കാരന്മാർ എല്ലാവരും കൂടെ ഒരുമിച്ച് 2 കൊണ്ട് ഒരു അക്വേറിയം കംപ്ലീറ്റ് ചെയ്തു. അതിന്റെ ഒരു
0: പെയിന്റിംഗ്
1: അത് 2 അവർ വന്ന് അവർ നോക്കി എന്നിട്ട് അങ്ങനെ വന്നിട്ട് നമുക്ക് ഇതേപോലെ തന്നെ ഒരു
0: ഇന്ത്യ ബുക്സ് ഓഫ് റെക്കോർഡ്സ് ആളുകൾ മുമ്പേ. ഇതുപോലെ അത്ഭുതങ്ങൾ സംഭവിപ്പിക്കുവാൻ ചുറ്റുപാടുമുള്ള മനുഷ്യന്മാർക്ക് അതുകൊണ്ട് ഒരുപാട് അഭിമാനം പകരുവാൻ, സന്തോഷം പകരുവാൻ സാധിക്കുന്ന ഒരുപാട് ഒരുപാട് ഒരുപാട് ഐഡിയാസ് നിങ്ങൾക്കും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് പാട്ടിലേക്ക് പോവാം. നമുക്ക് 1 പാടണ്ടേ?
1: 75
0: നമുക്ക്,
1: 7:19 അല്ലേ?
0: 75 നമുക്ക് കൃത്യമായിട്ട് അടുത്ത ഇടവേളയിൽ വരുന്നുണ്ട്. നമുക്ക് മലയാളം വാർത്ത വരുന്നുണ്ട്. ദേ വരുന്നു പാട്ട്.

0: പ്രിയ ശ്രോതാക്കളെ, കൃത്യം 7:25 കേൾക്കാം മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി FM റെയിൻബോ 107.5.
2: Listen to your favorite tracks on Kochi FM Rainbow 107.5. Stay tuned.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. ജനാധിപത്യം, ബഹുസ്വരത എന്നിവയിലൂന്നിയുള്ള ശക്തമായ അടിത്തറയാണ് ഇന്ത്യയും നോർഡിക് രാജ്യങ്ങളും തമ്മിലുള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ ബിസിനസ് അന്തരീക്ഷം കൂടുതൽ മെച്ചപ്പെടുത്താൻ സർക്കാരും വ്യവസായ മേഖലയും തമ്മിൽ ശക്തമായ സഹകരണം അനിവാര്യമാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തിൽ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം പുറത്തിറക്കുന്നതിന് പ്രത്യേക സമിതി രൂപീകരിച്ച് സംസ്ഥാന സർക്കാർ. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ സെപ്റ്റംബറിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പങ്കെടുക്കും. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. അഫ്ഗാനിസ്ഥാനെതിരെയുള്ള ടെസ്റ്റ് ഏകദിന മത്സരങ്ങൾക്കുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചു. രണ്ട് ടീമുകളെയും ശുഭ്മാൻ ഗിൽ നയിക്കും. വാർത്തകൾ വിശദമായി. ജനാധിപത്യം, നിയമവാഴ്ച, ബഹുസ്വരത എന്നിവയിലൂന്നിയുള്ള ശക്തമായ അടിത്തറയാണ് ഇന്ത്യയും നോർഡിക് രാജ്യങ്ങളും തമ്മിലുള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഇന്ത്യയും നോർഡിക് രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം 4 ഇരട്ടിയായി വർദ്ധിച്ചതായി അദ്ദേഹം സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു.
1: ഡെമോക്രസി, റൂൾ ഓഫ് ലോ ഓർ മൾട്ടിലേറ്ററിസം പ്രതി ഹമാരി സാജാ പ്രതിബദ്ധത ഹമേ നേച്ചുറൽ പാർട്ട്നേഴ്സ് ബനാതി ഹൈ. 10 വർഷോ മേ ഹമാരാ ബയലേറ്ററൽ ട്രേഡ് ലഗ്ഭഗ് 4 ഗുണാ ബഢാ ഹൈ. പിച്ചലേ 1 ദശക് മേ നോർഡിക് ദേശോ സേ ഭാരത് മേ നിവേശ് മേ ലഗ്ഭഗ് 200% കി ബഢോത്തരി ഹുയി ഹൈ.
0: ഓസ്ലോയിൽ നടന്ന 3-ാമത് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു. ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം നോർവേ, ഡെൻമാർക്ക്, ഫിൻലൻഡ്, ഐസ്ലൻഡ്, സ്വീഡൻ പ്രധാനമന്ത്രിമാരും പങ്കെടുത്തു. വിദേശ പര്യടനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇറ്റലിയിലെത്തും. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുടെ ക്ഷണപ്രകാരമാണ് 2 ദിവസത്തെ സന്ദർശനം. നിരവധി വിഷയങ്ങളിൽ ഇരു നേതാക്കളും ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. റോമിലെത്തുന്ന പ്രധാനമന്ത്രിയെ വരവേൽക്കാനായി ഇറ്റലിയിലെ ഇന്ത്യൻ സമൂഹം ആവേശപൂർവ്വം കാത്തിരിക്കുകയാണ്. രാജ്യത്തെ ബിസിനസ് അന്തരീക്ഷം കൂടുതൽ മെച്ചപ്പെടുത്താനും ഇന്ത്യയെ വികസിത രാജ്യമാക്കാനും സർക്കാരും വ്യവസായ മേഖലയും തമ്മിൽ ശക്തമായ സഹകരണം അനിവാര്യമാണെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. ന്യൂഡൽഹിയിൽ നടന്ന ഇന്ത്യ ബിസിനസ് റിഫോം സമ്മിറ്റ് 2026 സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആഗോളതലത്തിലെ ഭൌമ രാഷ്ട്രീയ പ്രതിസന്ധികളെ രാജ്യത്തെ ബിസിനസ് പ്രക്രിയകൾ വേഗത്തിലാക്കാനും വിതരണ ശൃംഖലകൾ മെച്ചപ്പെടുത്താനുമുള്ള അവസരമായി കണക്കാക്കണമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. രാജ്യത്ത് പ്രവർത്തിക്കുന്ന 1800 ഗ്ലോബൽ കാപ്പബിലിറ്റി സെന്ററുകൾ വഴി 20 ലക്ഷം പേർക്ക് നേരിട്ടും 1 കോടി ആളുകൾക്ക് പരോക്ഷമായും തൊഴിൽ ലഭിക്കുന്നുണ്ടെന്നും ശ്രീ ഗോയൽ വ്യക്തമാക്കി.
2: Or so global capability centers that operate in India, and they are growing very, very rapidly. Within these centers, the number of people engaged are growing very rapidly. Today, almost 2 million jobs have been created in these GCCs directly, and possibly 10 million jobs indirectly, with the entire ecosystem benefiting. Real estate, the entire sale of equipment, sale of automobiles, the list is endless.
0: ഈ വർഷം സെപ്റ്റംബർ 12-13 തീയതികളിൽ ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ നടക്കാനിരിക്കുന്നു.

0: ബ്രിക്സ് ഉച്ചകോടിയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പങ്കെടുക്കും. ഉച്ചകോടിയിൽ പുടിൻ പങ്കെടുക്കുമെന്ന് ദക്ഷിണാഫ്രിക്കയിലെ റഷ്യൻ എംബസി സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. ഒരു വർഷത്തിനിടെ പുടിൻ നടത്തുന്ന രണ്ടാമത്തെ ഇന്ത്യ സന്ദർശനമായിരിക്കും ഇത്. 23-ാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിന് 2025 ഡിസംബറിലാണ് വ്ളാഡിമിർ പുടിൻ അവസാനമായി ഇന്ത്യയിലെത്തിയത്. മനുഷ്യജീവനും പൊതുസുരക്ഷയ്ക്കും ഭീഷണിയാകുന്ന അത്യന്തം അപകടകാരികളായ തെരുവുനായകൾക്ക് ദയാവധം അനുവദിക്കാൻ സുപ്രീംകോടതി അനുമതി നൽകി. ജസ്റ്റിസ് വിക്രംനാഥ്, ജസ്റ്റിസ് സന്ദീപ് മേത്ത, ജസ്റ്റിസ് എൻ വി അഞ്ചാരിയ എന്നിവരടങ്ങിയ ബെഞ്ചാണ് രാജ്യത്തുടനീളം വർദ്ധിച്ചുവരുന്ന തെരുവ് നായകളുടെ എണ്ണം നിയന്ത്രിക്കുന്നതിനായി നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചത്. പൊതുജന സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന പ്രദേശങ്ങളിൽ നഗരസഭകൾക്ക് ദയാവധം നടപ്പാക്കാമെന്ന് കോടതി വ്യക്തമാക്കി. ഡൽഹിയിൽ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് തെരുവ് നായകളുടെ കടിയേൽക്കുന്നതും പേവിഷബാധ ഏൽക്കുന്നതും മാധ്യമങ്ങളിൽ വാർത്തയായതിനെ തുടർന്ന് കഴിഞ്ഞ വർഷം ജൂലൈ 28 കോടതി സ്വമേധയായി കേസിലാണ് ഉത്തരവ്. പൊതുസ്ഥലങ്ങളിൽ നിന്ന് പിടികൂടുന്ന തെരുവ് നായ്ക്കളെ വാക്സിനേഷനും വന്ധ്യംകരണത്തിനും ശേഷം വീണ്ടും തുറന്നുവിടരുതെന്ന മുൻ ഉത്തരവ് പിൻവലിക്കാനും സുപ്രീംകോടതി വിസമ്മതിച്ചു. സംസ്ഥാനത്ത് മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ച തീരുമാനം വൈകുന്നു. വകുപ്പ് വിഭജനത്തിൽ എത്രയും വേഗം സമവായം ഉണ്ടാക്കി വിജ്ഞാപനം പുറത്തിറക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. മന്ത്രിമാർക്ക് ഔദ്യോഗിക വസതികൾ അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് പൊതുഭരണ വകുപ്പ് ഇന്ന് പുറത്തിറക്കി. മുഖ്യമന്ത്രി വി ഡി സതീശന് ക്ലിഫ് ഹൌസും മന്ത്രിമാർക്കായി 20 ഔദ്യോഗിക വസതികളുമാണ് അനുവദിച്ചിരിക്കുന്നത്. നിയുക്ത എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ നിയമസഭയിൽ മറ്റന്നാൾ നടക്കും. വെള്ളിയാഴ്ചയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. മുതിർന്ന അംഗവും അമ്പലപ്പുഴ എംഎൽഎയുമായ ജി സുധാകരനാണ് പ്രോടാം സ്പീക്കർ. ഈ മാസം 29 ഗവർണറുടെ നയപ്രഖ്യാപനം. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം പുറത്തിറക്കുന്നതിന് പ്രത്യേക സമിതി രൂപീകരിച്ച് സംസ്ഥാന സർക്കാർ. മുൻ ക്യാബിനറ്റ് സെക്രട്ടറി കെ എം ചന്ദ്രശേഖർ അധ്യക്ഷനാകുന്ന സമിതിയിൽ ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി കെ ആർ ജ്യോതിലാലാണ് കൺവീനർ. സാമ്പത്തിക വിദഗ്ധൻ നാരായണ, സി ഡി എസ് ഡയറക്ടർ വീരമണി എന്നിവരാണ് സമിതി അംഗങ്ങൾ. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ അധ്യക്ഷതയിൽ ചേർന്ന ധനകാര്യ വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് തീരുമാനം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: നീറ്റ് യുജി പുനഃപരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്നതിനായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ അധ്യക്ഷതയിൽ ഉന്നതതല അവലോകന യോഗം ചേർന്നു. പരീക്ഷാ നടത്തിപ്പിൽ പൂർണമായ സുതാര്യതയും കൃത്യതയും ഉറപ്പാക്കണമെന്ന്, മുൻപ് നടന്ന പരീക്ഷാ പ്രക്രിയയിൽ കണ്ടെത്തിയ എല്ലാ പോരായ്മകളും പൂർണമായി പരിഹരിച്ചുകൊണ്ടായിരിക്കണം പുനഃപരീക്ഷ നടത്തേണ്ടതെന്നും ഉദ്യോഗസ്ഥർക്ക് അദ്ദേഹം കർശന നിർദ്ദേശം നൽകി. പരീക്ഷാ ക്രമീകരണങ്ങൾ ഫലപ്രദമായി നടപ്പിലാക്കുന്നതിനായി വിവിധ സംസ്ഥാനങ്ങളിലെ ജില്ലാ മജിസ്ട്രേറ്റുമാരുടെയും പോലീസ് സൂപ്രണ്ടുമാരുടെയും അടിയന്തര ഏകോപന ചർച്ചകൾ സംഘടിപ്പിക്കാനും യോഗത്തിൽ തീരുമാനമായി. 3 ഔദ്യോഗിക സന്ദർശനത്തിനായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ദക്ഷിണ കൊറിയയിലെ സിയോളിലെത്തി. ഇന്ത്യയും കൊറിയയും തമ്മിലുള്ള പ്രതിരോധ സഹകരണവും തന്ത്രപരമായ പങ്കാളിത്തവും ശക്തിപ്പെടുത്തുകയാണ് സന്ദർശനത്തിന്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സന്ദർശനവേളയിൽ ദക്ഷിണ കൊറിയൻ പ്രതിരോധ മന്ത്രി ആൻ ഗ്യു ബാക്കുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ഇന്ത്യ കൊറിയ ബിസിനസ് റൌണ്ട് ടേബിളിൽ അദ്ദേഹം അധ്യക്ഷത വഹിക്കും. സൈനിക കൃത്യത, വിവര നിയന്ത്രണം, നയതന്ത്ര സൂചനകൾ, സാമ്പത്തിക നിശ്ചയദാർഢ്യം എന്നിവ ഒത്തുചേർന്ന സമഗ്ര ദേശീയ മുന്നേറ്റമായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ എന്ന കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. ഈ സൈനിക നടപടി ഭീകരവാദികൾക്ക് വൻ തിരിച്ചടിയായതായി അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിൽ സെന്റർ ഫോർ ലാൻഡ് വാർഫെയർ സ്റ്റഡീസിൽ സംഘടിപ്പിച്ച സുരക്ഷയിൽ നിന്ന് സമൃദ്ധിയിലേക്ക് സുസ്ഥിര ദേശീയ വളർച്ചയ്ക്കായി സ്മാർട്ട് പവർ എന്ന വിഷയത്തിൽ നടന്ന സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു കരസേനാ മേധാവി.
2: Operation Sindoor delivered military precision, information control, diplomatic signaling and economic resolve as one coherent national act. It struck deep, dismantled terror infrastructure, punctured a long-standing strategic assumption and then stopped deliberately and purposefully. The deliberate halt after 88 hours was smart power in its most complete expression, knowing exactly which instrument to apply, at what intensity and precisely when to convert a military moment into a strategic.
0: കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ 4 മറ്റന്നാൾ 7 മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കാലവർഷം കേരളത്തിൽ ഈ മാസം 26 എത്താനാണ് സാധ്യത. അടുത്ത മാസം ആരംഭിക്കുന്ന

0: അഫ്ഗാനിസ്ഥാനെതിരെയുള്ള ടെസ്റ്റ് ഏകദിന മത്സരങ്ങൾക്കുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചു. രണ്ട് ടീമുകളെയും ശുഭ്മാൻ ഗിൽ തന്നെയാണ് നയിക്കുക. ടെസ്റ്റിൽ ഋഷഭ് പന്തിനെ ഒഴിവാക്കി കെ എൽ രാഹുലിനെ വൈസ് ക്യാപ്റ്റനായി നിയമിച്ചു. പന്തിനെ ഏകദിന ടീമിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ശ്രേയസ് അയ്യരായിരിക്കും ഏകദിന ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ. മുൻനിര പേസർ ജസ്പ്രീത് ബുംറയ്ക്കും ഓൾറൌണ്ടർ രവീന്ദ്ര ജഡേജയ്ക്കും വിശ്രമം അനുവദിച്ചു. ഇംഗ്ലണ്ട് പര്യടനത്തിൽ ബുംറ തിരിച്ചെത്തുമെന്ന് ചീഫ് സെലക്ടർ അജിത് അഗാർക്കർ പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. ജനാധിപത്യം, ബഹുസ്വരത എന്നിവയിലൂന്നിയുള്ള ശക്തമായ അടിത്തറയാണ് ഇന്ത്യയും നോർഡിക് രാജ്യങ്ങളും തമ്മിലുള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ ബിസിനസ് അന്തരീക്ഷം കൂടുതൽ മെച്ചപ്പെടുത്താൻ സർക്കാരും വ്യവസായ മേഖലയും തമ്മിൽ ശക്തമായ സഹകരണം അനിവാര്യമാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തിൽ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം പുറത്തിറക്കുന്നതിന് പ്രത്യേക സമിതി രൂപീകരിച്ച് സംസ്ഥാന സർക്കാർ. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ സെപ്റ്റംബറിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമർ പുടിൻ പങ്കെടുക്കും. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. അഫ്ഗാനിസ്ഥാനെതിരെയുള്ള ടെസ്റ്റ് ഏകദിന മത്സരങ്ങൾക്കുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചു. രണ്ട് ടീമുകളെയും ശുഭ്മാൻ ഗിൽ നയിക്കും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: You are listening to Akashvani Rainbow FM Kochi 107.5.

0: ഗംഭീരമായ ഒരു തിരിച്ചറിവ് വീണ്ടും ഓൺ ദ ഗോ ടൈറ്റ് മ്യൂസിക്കിലേക്ക്. അപ്പൊ പ്രിയപ്പെട്ട നമ്മുടെ ലിസ്ണേഴ്സിന്റെ കോള് കാത്തിരിക്കുകയാണ് നമ്മൾ. ഹലോ,
1: ഹലോ, ആരാണ്? പറഞ്ഞോളൂ, പേര് പറഞ്ഞോളൂ. എന്താണ്?
2: പോൾ?
1: പോൾ? ആ ഓക്കെ. പോൾ എവിടുന്ന?
2: അങ്കമാലി.
0: അങ്കമാലിക്കാരാ. അപ്പൊ നമുക്ക്
1: ഗെയിമിന് റെഡി ആണല്ലോ അല്ലേ? ഓക്കെ, അപ്പൊ ശരത്തെ ചോദിച്ചോ, ചോദ്യം ചോദിച്ചോ.
0: എളുപ്പമുള്ള ചോദിക്കാം. ഐ ആം ദ ആൻസർ. കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് സിനിമയുടെ പേര്. ചോദ്യം ഇതാണ്, ഡയലോഗ് ഇതാണ്. ഐ ആം ദ ആൻസർ. ഐ ആം ദ ആൻസർ. കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് ടു മിയാമി ബീച്ച്.
1: പഴയ സിനിമയാ?
0: പഴയ സിനിമ, കുറച്ച് പഴയ സിനിമയാ.
1: സിനിമയുടെ പേര് പറഞ്ഞില്ലെങ്കിലും പറഞ്ഞ
0: മതി.
1: നടൻ ആരാണ്?
0: നീ അമേരിക്ക പോയിട്ടുണ്ടോ? അമേരിക്ക എന്തറിയാം? വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ
1: ന്യൂയോർക്ക് സിറ്റി?
0: മിയാമി ബീച്ച്. ഐ ആം ദ ആൻസർ. ഐ ആം ദ ആൻസർ. കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ്.
1: അത് വെച്ചിട്ട് പിന്നെ പിന്നീട് ഒരു മലയാളം പടം ഇറങ്ങുകയും ചെയ്തു. കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ്
0: കിട്ടിയോ? അപ്പൊ സാറല്ലേ കേട്ടോ, നല്ല പാട്ട് വെച്ചു കേട്ടോ. ഓക്കെ, താങ്ക് യു. ഇത്രയും എളുപ്പമുള്ള ഒരു സാധനം കിട്ടില്ലെന്ന് പോലും ചോദിക്കട്ടെ, ബിഞ്ചിനോട് ചോദിക്കട്ടെ.
1: ഇതിപ്പോ മോഹൻലാല് പറഞ്ഞ ഡയലോഗാണ്.
0: അതെ. അടുത്തത്, ചേട്ടൻ എന്നെ കല്യാണം കഴിച്ച ഈ കുളം എനിക്ക് എഴുതി തരുമോ?
1: അത്
0: കുളമൊക്കെ എഴുതി തരാ, രണ്ടു തൊട്ടി വെള്ളം വെക്കുന്ന ചേട്ടന്മാർക്ക് അച്ഛനും
1: മേലെ പറമ്പിലാണ്.
0: ഹലോ, ഗെയിമിലേക്ക് പോവാം. ആരാ വിളിക്കുന്നേ?
1: അവിടെ നല്ല ബഹളം ഉണ്ടല്ലോ. ആരാ? നല്ല ബഹളത്തിന്റെ ഇടയിലാണല്ലോ. ആരാ വിളിക്കണേ?
0: ആരാ
1: വിളിക്കണ? ആൾക്ക് ശബ്ദമില്ല. നമുക്ക് അടുത്ത ആളെ നോക്കാം.
0: 0484241 നമ്പറിലേക്ക് വിളിക്കാനാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോ ഡയലോഗ്സ് പറഞ്ഞിട്ട് സിനിമ ഏതാണെന്ന് കണ്ടുപിടിക്കാന്നുള്ളതായിരുന്നു നിങ്ങളുടെ ദൗത്യം. ആ ദൗത്യത്തിലേക്ക് ആരാണ്?
1: ഹലോ, പറഞ്ഞോളൂ, പേര് പറഞ്ഞോളൂ.
0: ഷമീർ. സർവത്ര ഷമീർ, നമ്മുടെ സ്വന്തം ഷമീർ ആണ്. ചോദിക്കട്ടെ ഷമീറെ. ഇത് എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്, തന്നെ ഉദ്ദേശിച്ചാണ്?
1: ഇതൊക്കെ നമ്മൾ തന്നെ അറിയാതെ നമ്മുടെ ഡയലോഗ്.
0: എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്?
1: നല്ല ഓർമ്മയുണ്ടല്ലേ. നമ്മൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഡയലോഗ് ഇടയ്ക്ക് ഉപയോഗിക്കാറില്ലേ? ഇത്
0: ഡയലോഗ് പറഞ്ഞ കഥാപാത്രത്തിന്റെ പേര് എസ് ഐ പീതാംബരൻ. സിനിമയുടെ പേര് പറഞ്ഞ സിനിമയുടെ പേര് അല്ല
1: അല്ല.
0: ഇത് എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. സബ് ഇൻസ്പെക്ടറായ
1: അളിയൻ,
0: അളിയൻ പീതാംബരൻ പോലീസ് ആവാൻ കാത്തിരി അളിയനോട് പറയുന്ന ഡയലോഗാണത്.
1: പോലീസ് ആവാൻ പറ്റിയില്ല.
0: അല്ല, ഞാൻ വേറെ ക്ലൂ കൊടുത്തരാം. മൂലൻകുഴിയിൽ സഹദേവൻ.
1: ഇത്രയും പറഞ്ഞിട്ട് പറഞ്ഞില്ലെങ്കി പിന്നെ
0: ഏ മൂവടി സസാ. ഓക്കെ ഷമീർജി, സമയം കഴിയാറായിട്ട് എന്റെ അടുത്ത ദിവസം വിളിച്ച് ഗംഭീര ഗെയിമിംഗ് പങ്കെടുക്കാം കേട്ടോ. ഓക്കെ,
1: താങ്ക് യു.
0: അങ്ങനെയാണെങ്കിൽ ഇത്ര രസമുള്ള ഡയലോഗാണല്ലേ കിട്ടിയ. ഊട്ടി ഇല്ലെങ്കിൽ ചട്ടി നിശ്ചൽ. അങ്ങനെ അങ്ങനെ ഒരുപാട് ഒരുപാട് ഒരുപാട് കഥാപാത്രങ്ങൾ നമ്മുടെ മനസ്സിലൂടെ ഇങ്ങനെ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അടുത്തൊരു എപ്പിസോഡിൽ, അടുത്ത പ്രോഗ്രാമിൽ വീണ്ടും കണ്ടുമുട്ടാം, കേട്ടുമുട്ടാം എന്ന ശുഭപ്രതീക്ഷയോടുകൂടി. ദിസ് ഇസ് മീ ആർ ജെ ശരത് ആൻഡ്
1: ഞാൻ ആർ ജെ ബിനു. തൽക്കാലം വിടവാങ്ങുന്നു.
0: ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്, ബൈ. നമുക്ക് 8 മണി കരിയർ കണക്ഷൻ ഉണ്ട് വാർത്ത കഴിഞ്ഞിട്ട്. കാണുമല്ലോ അല്ലേ? ബൈ.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യോഴ്സ്.
1: ന്യൂസ് റെയിൻബോ. നമസ്കാരം, വാർത്തകൾ. ജനാധിപത്യം, ബഹുസ്വരത എന്നിവയിലൂന്നിയുള്ള ശക്തമായ അടിത്തറയാണ് ഇന്ത്യയും നോർഡിക് രാജ്യങ്ങളും തമ്മിലുള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ ബിസിനസ് അന്തരീക്ഷം കൂടുതൽ മെച്ചപ്പെടുത്താൻ സർക്കാരും വ്യവസായ മേഖലയും തമ്മിൽ ശക്തമായ സഹകരണം അനിവാര്യമാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തിൽ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം പുറത്തിറക്കുന്നതിന് പ്രത്യേക സമിതി രൂപീകരിച്ച് സംസ്ഥാന സർക്കാർ. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ സെപ്റ്റംബറിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പങ്കെടുക്കും. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനമായ മെയ് 21 രാവിലെ 10 KPCC ആസ്ഥാനത്ത് മുഖ്യമന്ത്രി VD സതീശന്റെ നേതൃത്വത്തിൽ രാജീവ് ഗാന്ധിയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചനയും തുടർന്ന് അനുസ്മരണ പ്രഭാഷണവും നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. സംസ്ഥാനത്തെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ വാർഷിക സഹവാസ ക്യാമ്പ് ഐക്യ 2026 ഉദ്ഘാടനം നാളെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ തിരുവനന്തപുരത്ത് നിർവഹിക്കും. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ടോസ് നേടിയ രാജസ്ഥാൻ റോയൽസ് ലക്നൌ സൂപ്പർ ജയൻസിനെ ബാറ്റിംഗിനയച്ചു. ISL ഫുട്ബോളിൽ മുഹമ്മദൻ SU എതിരില്ലാത്ത 2 ഗോളുകൾക്ക് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് പരാജയപ്പെടുത്തി. ന്യൂസ് റെയിൻബോ.

ഹായ്, നമസ്കാരം. ഇത് FM റെയിൻബോ കൊച്ചി 107.5. നല്ല ജോലി, നല്ല ഭാവി, ഇതൊക്കെയാണ് നമ്മൾ മനുഷ്യരുടെ സാധാരണ പ്രതീക്ഷ എന്ന് പറയുന്നത് അല്ലേ. ജോലിക്കായി പരിശ്രമിക്കുന്നവരെ, നിങ്ങളെ സഹായിക്കുവാനായി FM റെയിൻബോ ഒരുക്കുന്ന പ്രോഗ്രാം കരിയർ കണക്റ്റ്. നിങ്ങളുടെ കൂടെ ഞാനുണ്ട്, RJ സ്മിത ബാലൻ. സ്റ്റേറ്റ് ടു ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5. 0.5 musically yours.

രാജീവം വിടരും നിൻമിഴികൾ, കാശ്മീരം ഉതിരും നിൻ ചൊടികൾ, രാജീവം വിടരും.

ഇത് FM റെയിൻബോ കൊച്ചി 107.5 കരിയർ കണക്ട്. കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എൻ്റർപ്രൈസസ് ലിമിറ്റഡിൽ അറ്റൻഡർ ഗ്രേഡ് 2, കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം വിവേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡിൽ, അതായത് ഹാൻഡ് എക്സല് സെയിൽസ്മാൻ ഗ്രേഡ് 2, സെയിൽസ് വുമൺ ഗ്രേഡ് 2, അതുപോലെ തന്നെ കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ സ്റ്റോർ കീപ്പർ എന്നീ 3 തസ്തികകളിലേക്കുള്ള പൊതു മുഖ്യ പരീക്ഷ 18 May 18 രാവിലെ

10:30 മുതൽ ഉച്ചയ്ക്ക് 12:20 വരെ നടക്കും. OMR പരീക്ഷയാണ് നടക്കുന്നത്. ഇതാദ്യമായിട്ടാണ് വിവിധ തസ്തികകൾക്കുള്ള മുഖ്യ പരീക്ഷ PSC പൊതുപരീക്ഷയായിട്ട് നടത്തുന്നത്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 ൽ ഇത് കരിയർ കണക്ട്. സ്റ്റേ ട്യൂൺഡ്.

വിസ അതായത് CAG എന്ന് ചുരുക്കപ്പേരില്, അത് യങ് പ്രൊഫഷണൽ തസ്തികയിലേക്ക് അപേക്ഷ അയച്ചിട്ടുണ്ട് കേട്ടോ. കരാർ അടിസ്ഥാനത്തിൽ ഒരു വർഷത്തേക്കാണ് നിയമനമെങ്കിലും 2 വർഷം കൂടി നീട്ടിയേക്കാം. 15 ഒഴിവാണ് ഉള്ളത്. ബിരുദം അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കുക കേട്ടോ. ശമ്പളം എന്ന് പറഞ്ഞാൽ 40,000 മുതൽ 50,000 രൂപ വരെയാണ്. പ്രായം 30 വയസ്സ് കവിയരുത്. 2 ഘട്ടങ്ങളായിട്ട് നടത്തുന്ന സ്ക്രീനിങ്, അഭിമുഖം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപേക്ഷ ഗൂഗിൾ ഫോം മുഖേനയാണ് അയക്കേണ്ടത്. അപേക്ഷയ്ക്കും വിശദ വിവരങ്ങൾക്കും നമ്മൾ അവരുടെ വെബ്സൈറ്റ് സന്ദർശിക്കാൻ പറ്റും. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി എന്ന് പറഞ്ഞാൽ 31 മെയ്. അപ്പോൾ CAG ഓഫീസിൽ 15 യങ് പ്രൊഫഷണലിന് ആവശ്യമുണ്ട്. അപ്പോൾ അതിന് അർഹരായിട്ടുള്ളവർക്ക് അപേക്ഷിക്കാം. ഓക്കേ.

ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 കരിയർ കണക്റ്റാണ്. ദ ഡൽഹിയിലുള്ള കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിൻ്റെ

ഡിയേഴ്സ്, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 കരിയർ കണക്റ്റാണ്. കൊങ്കൺ റെയിൽവേ ക്ഷണിക്കുന്നുണ്ട് കേട്ടോ നമ്മളെ. അതിൽ 17 ജൂനിയർ എക്സിക്യൂട്ടീവ്സിനെയാണ്, റെഗുലർ നിയമനമാണ്, ഗ്രൂപ്പ് ബി തസ്തികകളുണ്ട്. അപ്പോൾ

റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡ് KRCL, അത് ജൂനിയർ സ്കെയിൽ എക്സിക്യൂട്ടീവ് ഗ്രൂപ്പ് ബി തസ്തികകളിലേക്ക് അപേക്ഷ അണിച്ചിട്ടുണ്ട്. റെഗുലർ നിയമനമാണ്, 17 ഒഴിവുകളുണ്ട് കേട്ടോ. തസ്തികകളും ഒഴിവിനെയും കുറിച്ച് കൂടുതൽ പറഞ്ഞാൽ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ, അത് സിവില് 1, അസിസ്റ്റൻറ്റ് മെഡിക്കൽ ഓഫീസർ, അസിസ്റ്റൻറ്റ് മാനേജർ IT 1, അസിസ്റ്റൻറ്റ് ട്രാഫിക് മാനേജർ ഓപ്പറേഷൻ ആൻഡ് കൊമേഴ്സ്യൽ അത് 4, അസിസ്റ്റൻറ്റ് മെറ്റീരിയൽസ് മാനേജർ 1, അസിസ്റ്റൻറ്റ് മെക്കാനിക്കൽ എഞ്ചിനീയർ 1, അസിസ്റ്റൻറ്റ് സിഗ്നൽ ആൻഡ് ടെലികോം എഞ്ചിനീയർ 1, അസിസ്റ്റൻറ്റ് ഫിനാൻഷ്യൽ അഡ്വൈസർ 2, അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ എഞ്ചിനീയർ 1, അസിസ്റ്റൻറ്റ് പേഴ്സണൽ ഓഫീസർ 1, അസിസ്റ്റൻറ്റ് ഡെപ്യൂട്ടി ജനറൽ മാനേജർ അതൊന്ന്. ഇങ്ങനെയാണ് ഒഴിവുകൾ. അപേക്ഷാ ഫീസ് പറയുന്നത് 590 രൂപയാണ്. വനിതകൾക്കും SC ST വിഭാഗക്കാർക്കും വിമുക്ത ഭടന്മാർക്കും ഫീസില്ല. അപേക്ഷാ ഫോറം പൂരിപ്പിച്ച് ബന്ധപ്പെട്ട രേഖകൾ സഹിതം തപാലിൽ നമുക്ക് അയക്കാൻ പറ്റും. വിലാസം എന്ന് പറയുന്നത് ഇതാണ്, അത് ശ്രദ്ധിച്ച് കേൾക്കുക. സീനിയർ പേഴ്സണൽ ഓഫീസർ റിക്രൂട്ട്മെൻറ്റ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്, 4th floor, കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡ്, ബേലാപൂർ ഭവൻ, സെക്ടർ 11, പ്ലോട്ട് നമ്പർ 6, CBD ബേലാപൂർ, നവി മുംബൈ, 400614. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി എന്ന് പറഞ്ഞാൽ May 24. അപ്പം അധിക സമയമില്ല, വൈകിട്ട് 5:30 വരെയാണ് അപേക്ഷ സ്വീകരിക്കുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 കരിയർ കണക്ട്.

ഡി എസ്, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5-ൽ ഇത് കരിയർ കണക്ട് ആയിരുന്നു. കരിയർ കണക്റ്റുമായിട്ട് നിങ്ങൾക്കൊപ്പം ഞാൻ ആജയ് സ്മിതാ ബാലായിരുന്നു. കരിയർ സംബന്ധിയായ വിവരങ്ങൾക്ക് കേട്ടുകൊണ്ടിരിക്കുക ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. സ്റ്റേ ട്യൂൺഡ്.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യോഴ്സ്.
1: ന്യൂസ് റെയിൻബോ.
2: നമസ്കാരം, റെയിൻബോ വാർത്തകളുമായി ഞാൻ ശരത്. ജനാധിപത്യം, ബഹുസ്വരത എന്നിവയിലൂന്നിയുള്ള ശക്തമായ അടിത്തറയാണ് ഇന്ത്യയും നോർഡിക് രാജ്യങ്ങളും തമ്മിലുള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ ബിസിനസ് അന്തരീക്ഷം കൂടുതൽ മെച്ചപ്പെടുത്താൻ സർക്കാരും വ്യവസായ മേഖലയും തമ്മിൽ ശക്തമായ സഹകരണം അനിവാര്യമാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തിൽ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം പുറത്തിറക്കുന്നതിന് പ്രത്യേക സമിതി രൂപീകരിച്ച് സംസ്ഥാന സർക്കാർ. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ സെപ്റ്റംബറിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പങ്കെടുക്കും. സംസ്ഥാനത്തെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ വാർഷിക സഹവാസ ക്യാമ്പ് ഐക്യ 2026 ഉദ്ഘാടനം നാളെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ തിരുവനന്തപുരത്ത് നിർവഹിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രവർത്തനം കാഴ്ചവച്ച തിരുവനന്തപുരം ജില്ലയിലെ ഉദ്യോഗസ്ഥരെ അനുമോദിച്ചു. ചടങ്ങ് ജില്ലാ കളക്ടർ അനുകുമാരി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ ടോസ് നേടിയ രാജസ്ഥാൻ റോയൽസ് ലഖ്നൌ സൂപ്പർ ജയന്റ്സിനെ ബാറ്റിംഗിനയച്ചു. ഐഎസ്എൽ ഫുട്ബോളിൽ മുഹമ്മദൻ എഫ് സിയെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് പരാജയപ്പെടുത്തി. കോഴിക്കോട് പൂവാറംതോട് തമ്പുരാൻ കൊല്ലി വനമേഖലയിൽ കാണാതെ യുവാവിനെ കണ്ടെത്തി. കൊടക്കാട്ടുപാറയിൽ അവശനായ നിലയിൽ കണ്ടെത്തിയ യുവാവിനെ നാട്ടുകാർ പ്രഥമ ശുശ്രൂഷ നൽകി പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.
1: ന്യൂസ് റെയിൻബോ.

ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ഇത് രാഗം സംഗീതമാണ്. ഇന്നത്തെ രാഗം സംഗീതത്തിൽ നാട്ട എന്ന രാഗത്തിന്റെ വിശേഷങ്ങളും നാട്ടരാഗത്തെ ആസ്പദമാക്കി പ്രശസ്തരായ സംഗീത സംവിധായകർ സംഗീതം ചെയ്ത ഗാനങ്ങളുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രാഗം സംഗീതവുമായി നിങ്ങളോടൊപ്പം ചേരുന്നു ഞാൻ സംഗീതാ വർമ്മ.

കർണാടക സംഗീതത്തിലെ 36-ാം മേളകർത്താ രാഗമായ ചലനാട്ടയുടെ ജന്യരാഗമായി കണക്കാക്കപ്പെടുന്ന രാഗമാണ് നാട്ട. 6-ാം സംഗീതചക്രമായ ഋതുചക്രത്തിൽ ഉൾപ്പെട്ട നാട്ട

മംഗളകരമായ ഒരു രാഗമാണ്. അതുപോലെ പ്രൗഢഗംഭീരമായ ഒരു രാഗമാണ്. അതുകൊണ്ട് തന്നെ കർണാടക സംഗീത കച്ചേരികളിൽ ആദ്യ കൃതിയായി ഗാംഭീര്യത്തോടെയുള്ള തുടക്കത്തിനായി നാട്ടുരാഗത്തിലുള്ള കൃതികൾ ചില സംഗീതജ്ഞരൊക്കെ പാടാറുണ്ട്. നാട്ടുരാഗത്തെ ആസ്പദമാക്കി ഉസ്താദ് എന്ന സിനിമയ്ക്ക് വേണ്ടി വിദ്യാസാഗർ ഈണം പകർന്ന ഗാനം കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചനയിൽ എം ജി ശ്രീകുമാറും സുജാതയും ചേർന്ന് ആലപിച്ചത്.

ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് രാഗം സംഗീതമാണ്. സംഗീതാ വർമ്മയോടൊപ്പം

രാഗവിശേഷത്തിലേക്ക് വീണ്ടും വരാം. സംഗീത പണ്ഡിതനായ വെങ്കിടമഖി നാട്ടരാഗത്തെക്കുറിച്ച് ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നു: നാട്ടാ ഷഡ്ജ ഗ്രഹോപേത അവരോഹേ ഗ ധവർജിത. ഷഡ്ജത്തിൽ തുടങ്ങുകയും അവരോഹണത്തിൽ ഗാന്ധാരവും ധൈവതവും ഒഴിവാക്കപ്പെടുകയും ചെയ്യുന്ന രാഗമാണ് നാട്ട എന്നർത്ഥം. വക്രസമ്പൂർണ്ണ ഔടവരാഗമാണ് നാട്ട. ഹിന്ദുസ്ഥാനി സംഗീതത്തിലും നാട്ട എന്ന് പേരുള്ള ഒരു രാഗമുണ്ട്. പക്ഷേ കർണാടക സംഗീതത്തിലെ നാട്ടരാഗവുമായി സാമ്യമുള്ള ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ രാഗം എന്ന് പറയുന്നത് കാഫി താട്ടിൽപ്പെട്ട ജോഗ് തന്നെയാണ്. നാട്ടരാഗത്തിൻ്റെ വിശേഷങ്ങളാണ് രാഗം സംഗീതത്തിലൂടെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുണ്ട് ഞാൻ സംഗീതാ വർമ്മ.

പടിമുടി നെടഞ്ഞാലിലെ ചായലിൽ മലക്കുലയണിയുന്നു ധനുവാസം, പടിമുടി നെടഞ്ഞാലിലെ ചായലിൽ.

0: യു ആർ ലിസണിംഗ് ടു റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യുവേഴ്സ്.
1: രാഗവിശേഷത്തിലേക്ക് വീണ്ടും വരാം. വീരരസപ്രധാനമായ രാഗമാണ് നാട്ട. സംഗീതകൃതികൾ ചിട്ടപ്പെടുത്തുന്ന വേളകളിൽ വീരോചിതമായ നായക പരിവേഷത്തിന്, പ്രത്യേകിച്ച് പുരുഷ പ്രഭാവത്തിന് ആക്കം കൂട്ടുന്നതിനായി നാട്ടരാഗം ഉപയോഗിക്കാറുണ്ട്. വീരരസം മാത്രമല്ല വാത്സല്യത്തെയും ഭക്തിയെയും പ്രദാനം ചെയ്യാൻ നാട്ടരാഗം പലപ്പോഴും കൃതികളിലും കീർത്തനങ്ങളിലും സിനിമാഗാനങ്ങളിലും ഉപയോഗിക്കാറുണ്ട്. ഇനി നാട്ടരാഗത്തെ ആസ്പദമാക്കി ജോൺസൺ ഇണം പകർന്നൊരു ഗാനത്തിലേക്ക്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഗാനമാണ്, ഒരുപാട് വേദികളിൽ ഞാൻ പാടിയിട്ടുള്ള ഗാനമാണ്. പി കെ ഗോപിയുടെ രചനയിൽ കെ എസ് ചിത്ര പാടിയ ഗാനം

is Rainbow FM 107.5. Non-stop music, non-stop entertainment.

രാഗവിശേഷത്തിലേക്ക് വീണ്ടും വരാം. നാട്ടരാഗത്തിൻ്റെ സ്വരസ്ഥാനങ്ങൾ ഷഡ്ജ പഞ്ചമങ്ങൾക്ക് പുറമേ ഷഡ്ശ്രുതി ഋഷഭം, അന്തരഗാന്ധാരം, ശുദ്ധമധ്യമം, ഷഡ്ശ്രുതി ധൈവതം, കാകളിനിഷാദം എന്നിവയാണ്. മൂന്ന് സ്ഥായിയിലും പാടാൻ പറ്റുന്ന, അതായത് ത്രിസ്ഥായി രാഗമാണ് നാട്ട. മധ്യമകാലത്തിൽ പാടാൻ അനുയോജ്യമായ രാഗമായി പറയപ്പെടുന്ന നാട്ട മനുഷ്യ മനസ്സുകളിൽ സ്വാധീനം ചെലുത്താൻ കഴിവുള്ള രാഗമാണ്. ചടുലമായി പാടാൻ കഴിവുള്ള രാഗമാണ്. അതുകൊണ്ട് തന്നെ കച്ചേരികളുടെ ഇടയിൽ പെട്ടെന്ന് ശ്രോതാക്കളുടെ ശ്രദ്ധ ആകർഷിക്കാൻ ഈ രാഗത്തിലുള്ള കൃതികൾ പാടാറുണ്ട്. ഇനി നാട്ടരാഗത്തിൻ്റെ ആരോഹണം അവരോഹണത്തിലേക്ക്.

നാട്ടാരാഗത്തെ ആസ്പദമാക്കി രവീന്ദ്രൻ ഇണം പകർന്ന രണ്ട് ഗാനങ്ങളാണ് നമ്മൾ കേട്ടത്. ഇനി രാഗവിശേഷത്തിലേക്ക് വീണ്ടും വരാം. ത്യാഗരാജസ്വാമികൾ രചിച്ച പഞ്ചരത്ന കൃതികളിൽ ആദ്യത്തെ കൃതിക്കൊരു പ്രത്യേകതയുണ്ട്. ആദ്യത്തെ കൃതി സംസ്കൃതത്തിലുള്ള നാട്ടരാഗത്തിലുള്ള കൃതിയാണ്. ബാക്കി നാല് കൃതികളും തെലുങ്കിലാണ് രചിച്ചിട്ടുള്ളത്. പ്രത്യേകതയുള്ള ആ കൃതി ഇതാണ്.

സംഗീത സംവിധായകർ പലപ്പോഴും ഒരു രാഗത്തെ ആസ്പദമാക്കി സിനിമകളിൽ സംഗീതം ചെയ്യുന്ന ഗാനങ്ങളിൽ ആ രാഗത്തിൻ്റെതല്ലാത്ത അന്യസ്വരങ്ങൾ അവരുടെ മനോധർമ്മം അനുസരിച്ച് ചേർക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ സിനിമാ ഗാനങ്ങളുടെ രാഗനിർണയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകാറുണ്ട്. ഒരു ഗാനത്തിന് ഏത് രാഗത്തിൻ്റെ ഛായയാണോ കൂടുതൽ തോന്നുന്നത് അതനുസരിച്ചിട്ടാണ് ഇവിടെ ഗാനങ്ങളിലെ രാഗം പറയാറുള്ളത്. ചെറിയ ഗമക പ്രയോഗങ്ങളിലൂടെ തന്നെ രാഗങ്ങൾക്ക് മാറ്റം വരാറുണ്ട്. അതിൽ ഒന്നിൽ കൂടുതൽ ഗാനങ്ങൾ ഇല്ലാത്തതിനാൽ ആ രാഗത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന രാഗത്തിൽ ഉൾപ്പെടുത്താറുണ്ട്. രാഗം സംഗീതം ഇവിടെ പൂർണ്ണമാകുന്നു. നാട്ട എന്ന രാഗത്തിൻ്റെ വിശേഷങ്ങളും നാട്ടരാഗത്തെ ആസ്പദമാക്കി രവീന്ദ്രൻ, ഔസേപ്പച്ചൻ, വിദ്യാസാഗർ, മോഹൻ സിത്താര, ജോൺസൺ, ബേണി ഇഗ്നീഷ്യസ്, ബിജിപാൽ, എം ജയചന്ദ്രൻ തുടങ്ങി സംഗീത സംവിധായകർ സംഗീതം ചെയ്ത ഗാനങ്ങളാണ് ഇന്നത്തെ രാഗം സംഗീതത്തിൽ ഉൾപ്പെടുത്തിയിരുന്നത്. അടുത്ത രാഗം സംഗീതത്തിൽ മറ്റൊരു രാഗത്തിൻ്റെ വിശേഷങ്ങളും ഗാനങ്ങളുമായി ഞാൻ സംഗീതാ വർമ്മ വീണ്ടും ചേരുന്നതായിരിക്കും.

നോ ബ്രേക്സ്, നോ ബോറിംഗ്, ജസ്റ്റ് യുവർ ഫേവറേറ്റ് ട്രാക്സ് ബാക്ക് ടു ബാക്ക്. യു ആർ ലിസണിംഗ് ടു റെയിൻബോ FM 107.5. 107.5.